ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 21ന്റെ തട്ടകത്തിലാണ്. 1904 മെയ് 21 ഫുട്ബോൾ സംഘടനകളുടെ അന്തർദേശീയ ഫെഡറേഷനായ ഫിഫ പാരീസിൽ രൂപീകൃതമായിരിക്കുന്നു. 1991 മെയ് 21 ഇപ്പോൾ സമയം രാത്രി 10:10. ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെയുള്ള ശ്രീ പെരുമ്പതൂർ, ശരിക്കും ഗ്രാമം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കാൻ പ്രസംഗവേദിയിലേക്ക് നടക്കുന്ന രാജീവ് ഗാന്ധിയുടെ അരികിലേക്ക് ധനു എന്ന സ്ത്രീ സ്വീകരിക്കാനായി നടന്നു നീങ്ങുന്നു. അനസൂയ എന്ന സബ് ഇൻസ്പെക്ടർ അവരെ തടയുന്നു. അത് കണ്ട രാജീവ് അതിൽ നിന്ന് ഇൻസ്പെക്ടറെ പിന്തിരിപ്പിക്കുന്നു. മാലയുമായി രാജീവിന്റെ അരികിലെത്തിയ ധനു 700 ഗ്രാം RDX അടങ്ങിയ മനുഷ്യ ബോംബായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ രാജീവടക്കം 25 പേർ പൊട്ടിച്ചിതറി. ശ്രീ പെരുമ്പത്തൂർ കൊലക്കളമായി മാറി.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ദൈവത്തെ വിട്ട് ഓടി അകലുകയാണ് ആധുനിക മനുഷ്യൻ. എന്നാൽ അതിനനുവദിക്കില്ലെന്ന് വാശി പിടിച്ച് മതങ്ങൾ ദൈവങ്ങളുടെ പ്ലക്കാർഡുകൾ പിടിച്ചു പുറകെയുണ്ട്. 4,300-ലധികം മതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ആളുകൾ ഒപ്പം വേണം. ആളുകളെ കൂട്ടാനുള്ള എളുപ്പവഴി ദൈവഭയം അവരിൽ ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. കഴിയുമെങ്കിൽ അത് കുട്ടിക്കാലത്തെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യാൻ മാതാപിതാക്കളും സമൂഹവും ശ്രമിക്കും. മുതിർന്നാലും അറിവേറെ നേടിയാലും അത് മാഞ്ഞുപോകില്ല. ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വൈറസ് ആക്രമണം പോലെ അത് വിട്ടുപോകാതെ കിടക്കും. മതവും ദൈവവുമില്ലാതെ ജീവിതമില്ല എന്നവസ്ഥ വരും. രണ്ടും ഒന്നു തന്നെ എന്ന് തോന്നലുണ്ടാകും. ജനിച്ചപ്പോഴേ മതം കൂടെയുണ്ടായിരുന്നു എന്ന വിശ്വാസം ദൃഢപ്പെടും. മതം വ്യക്തിത്വത്തിൽ കലരും. അതാണ് അതിന്റെ രഹസ്യ അജണ്ട. പക്ഷെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആളുകൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് ആധുനിക ലോകത്ത് ബഹുഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ വിട്ട് സയൻസിന്റെ പിന്നാലെ പോവുകയാണ്. യുക്തിപൂർവം ജീവിക്കുക, ചിന്തിക്കുക എന്നതാണ് ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ അന്ധമായ വിശ്വാസങ്ങളുടെ ഗുഹാമുഖങ്ങളിൽ വെളിച്ചമെന്ത് എന്നറിയാതെ ജീവിക്കുക എന്നതല്ല. കാര്യങ്ങളെ ചിലരെങ്കിലും യുക്തിപൂർവം സമീപിച്ചതിന്റെ പരിണത ഫലമാണ് ഇന്ന് കാണുന്ന വികസനങ്ങളെല്ലാം എന്ന് മറന്നുപോകരുത്. തമ്പുരാനെ ചോദ്യം ചെയ്യാതെ ജനാധിപത്യം പുലരില്ല എന്ന് പറയുന്നത് പോലെയാണത്. ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ യുക്തിയുടെ ശരങ്ങൾ കൊണ്ട് അന്ധവിശ്വാസങ്ങൾ തകർന്നു വീഴും. ചോദ്യങ്ങൾ ഉന്നയിക്കാത്തിടത്തോളം പഴമയും ഏകാധിപത്യവും രാജവാഴ്ചയും അങ്ങനെ തന്നെ നിലനിൽക്കും. അത് കൽപ്പിക്കാൻ താങ്കളാരാ എന്ന ചോദ്യം ദൈവത്തിന്റെ മുന്നിലും രാജാവിന്റെ മുന്നിലും സാധ്യമല്ല. അതനുസരിച്ചു കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. ചോദ്യമുന്നയിച്ചാൽ ചിലപ്പോൾ കൊന്നുകളയും. ചോദ്യത്തെ വിശകലനം ചെയ്യാൻ പോലും തയ്യാറായി എന്നു വരില്ല. ആധുനിക തലമുറ അന്ധവിശ്വാസത്തിനും ഫ്യൂഡലിസത്തിനും രാജവാഴ്ചയ്ക്കും മതാധിപത്യത്തിനുമെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഭയം ഒരു പരിധിവരെ മനുഷ്യന് ആവശ്യമാണ്. നിയമത്തെ ഭയമില്ലാത്ത മനുഷ്യൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യും, വാഹനങ്ങൾ ഓടിക്കും. അത് അപകടങ്ങൾക്ക് കാരണമാകും. അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നിയമങ്ങളെ ഭയക്കണം. സമൂഹത്തെ ഭയമുണ്ടെങ്കിലേ ധാർമ്മികത നിലനിൽക്കുകയുള്ളൂ. ചെറിയ പ്രായത്തിൽ ഒരു വിളക്കിന്റെ തിരിനാളത്തിൽ അറിയാതെ വിരൽ സ്പർശിച്ചു പോയ കുട്ടി തീ വളരെ ഭയത്തോടെ മാത്രമേ കാണുകയുള്ളൂ. തീ കൈകാര്യം ചെയ്യേണ്ട ഇടങ്ങളിലെല്ലാം അയാൾ വളർന്നു കഴിഞ്ഞും വളരെ സൂക്ഷ്മതയുള്ള ആളായിരിക്കും. എന്നാൽ തീപ്പെട്ടിയോ ലൈറ്ററോ കാണുമ്പോൾ അയാൾ ഭയപ്പെടുവാൻ തുടങ്ങിയാൽ അത് രോഗാവസ്ഥയിലേക്ക് മാറുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിന് ഫോബിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്, അഥവാ അകാരണമായ ഭയം. ദുർഭീതി എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദമാണ് ഫോബിയ. വസ്തുക്കളോടോ ചുറ്റുപാടുകളോടോ ഉള്ള യുക്തിരഹിതവും ശക്തവുമായ ഭീതിയാണ് ഫോബിയ. അടച്ചുമൂടിയ മുറികൾ, ലിഫ്റ്റ്, വിമാനയാത്ര, എട്ടുകാലി, പാറ്റ, പ്രാണികൾ, രോഗാണുക്കൾ, പാമ്പ്, ആൾക്കൂട്ടം, ഉയരം, ആഴം, രക്തം, മുറിവ്, തുരങ്കം, സൂചി, മൂർച്ചയുള്ള ആയുധങ്ങൾ, അഗ്നി, വെള്ളം, തുറസായ സ്ഥലം, വാഹനമോടിക്കുക ആദിയായ ഭയങ്ങൾ അകാരണങ്ങളായി മാറിപ്പോവാറുണ്ട്. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും വർദ്ധിക്കുന്നു. ശരീരം വിയർക്കുന്നു. വിറയൽ അനുഭവപ്പെടുന്നു. മലമൂത്ര വിസർജനത്തിനുള്ള ഉത്തേജനമുണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾ കൂടുതൽ സൂക്ഷ്മതയുള്ളതാകുന്നു മുതലായവ ഭയത്തിന്റെ പുറമെയുള്ള ലക്ഷണങ്ങളാണ്. താൻ സ്വയമായും മറ്റുള്ളവർ തന്നെക്കുറിച്ചും പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ള അധിക ചിന്തയിൽ നിന്ന് ആധിയുണ്ടാകും. സ്വന്തം ബലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമില്ലായ്മയാണ് ഇതിനൊരു കാരണം. അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മയും കാരണമാകാം. പരീക്ഷകളെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഭയം അധികരിച്ചാൽ അത് ഫോബിയയായി മാറാം. ചിലർക്ക് പരീക്ഷ ജയിച്ചാലും അകാരണമായ ഭയമുണ്ടാകും. മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുമ്പോൾ തനിക്ക് ആ സൽപ്പേര് നിലനിർത്തുവാൻ കഴിയുമോ എന്ന ഭയം. രോഗത്തെക്കുറിച്ചുള്ള ഭയം മറ്റൊരു ഫോബിയയായി മാറാം. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിലുള്ള ഭയനിർദ്ദേശങ്ങൾ അനേകർക്ക് ഭീതിദായകമായി ഭവിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ രോഗലക്ഷണങ്ങൾ ആവർത്തിച്ചറിയുമ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ തനിക്കുണ്ടല്ലോ, അതിനാൽ എനിക്ക് കൊറോണയാണ് എന്ന് സ്വയം ചിന്തിച്ച് ഭയപ്പെടുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ 28 ദിവസം ഐസൊലേഷൻ റൂമിൽ ക്വാറന്റൈനിൽ കഴിയുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെടുകയും ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയും ഭക്ഷണത്തോട് അരുചി ഉണ്ടാവുകയും ചെയ്യുന്നവരുണ്ട്. ഇവർ രോഗം ക്ഷണിച്ചു വരുത്തുക കൂടിയാണ് എന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഭാരതത്തിന്റെ പുരാതന ഭിഷഗ്വരനായ ചരകൻ രോഗം എങ്ങനെയുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രജ്ഞാപരാജ് എന്നാണ്. സഹജമായ ആന്തരിക അവബോധത്തെ നിഷേധിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ നാം രോഗാതുരരാകുന്നു. മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മനസ്സ് രോഗാതുരമാകുന്നതുപോലെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സഹജ അവബോധവും സാങ്കേതിക അറിവുകളും നിഷേധിക്കുമ്പോൾ രോഗം വന്നു ഭവിക്കുന്നു. അതുകൊണ്ട് ഈ കാലത്ത് ആവശ്യമായിരിക്കുന്നത് രോഗത്തെക്കുറിച്ചുള്ള ആരോഗ്യപരമായ ബോധമാണ്. ഭയമല്ല ആവശ്യം, ജാഗ്രതയാണ് എന്ന് ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോഴും ഭയം പലരുടെയും ഉറക്കം കെടുത്തുന്നു എന്നതാണ് വാസ്തവം. അകാരണമായ ഭയത്തെ കൈകാര്യം ചെയ്യാനുള്ള മാർഗങ്ങളാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്നാമത്, സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തവും ലളിതവുമായ ധാരണ ആർജിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഊതി വീർപ്പിച്ച വാർത്തകളും അലങ്കാര പ്രയോഗങ്ങളിൽ അടിസ്ഥാനപ്പെട്ട വിശേഷണങ്ങളും ശ്രദ്ധിക്കുന്നത് ഒഴിവാക്കുക. രോഗത്തെക്കുറിച്ചുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടത്താതെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് ലളിതമായ അവബോധം നിലനിർത്തുക. അതോടൊപ്പം ആവശ്യമായ ജാഗ്രത പാലിക്കുക. ഭയം ജനിപ്പിക്കുന്ന വാർത്തകൾ ആവർത്തിച്ച് കേൾക്കാതിരിക്കുക. ആവർത്തിച്ചുള്ള മരണ വാർത്തകളും മരണസംഖ്യയിലുള്ള വർദ്ധനവും പ്രതിലോമ ചിന്തകളിലേക്ക് അഥവാ നെഗറ്റീവ് തോട്ട്സിലേക്ക് നമ്മെ നയിക്കും. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകുക. ധ്യാനം, യോഗ, പ്രാർത്ഥന, റിലാക്സേഷൻ തെറാപ്പി മുതലായവ പരിശീലിക്കുക. നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ സാധാരണഗതിയിലാക്കുവാനും മനസ്സ് സ്വച്ഛമാക്കുവാനും ഇവ സഹായിക്കും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിനെയും ശരീരത്തെയും പോസിറ്റീവാക്കുക. രോഗത്തെയും പ്രതിസന്ധികളെയും ലോകം അതിജീവിക്കുന്നതിന്റെ ചിത്രങ്ങൾ വരയ്ക്കുക. അതിജീവനത്തിന്റെ കഥകളും കവിതകളും രചിക്കുക. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുക. സംഗീത മാധ്യമ സൃഷ്ടികൾ സാധ്യമാക്കുക തുടങ്ങിയ ക്രിയാത്മക വഴികൾ ഈ കാലത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. ഭീതി ഉളവാക്കുന്ന അവസ്ഥകളോടുള്ള സംവേദനക്ഷമത കുറയ്ക്കുകയാണ് മറ്റൊരു മാർഗം. ഡീസെൻസിറ്റൈസേഷൻ എന്നാണ് ഇതിന് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. രോഗലക്ഷണങ്ങളോടുള്ള തൊട്ടാവാടി പ്രകൃതം കുറയ്ക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഭയത്തെ അതിന്റെ സർവ അടവുകളോടെയും മാറി നിന്ന് വീക്ഷിക്കുകയാണ് മറ്റൊരു സമ്പ്രദായം. എക്സ്റ്റേണലൈസേഷൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഭയത്തെ മറ്റൊരു വ്യക്തിയായി കണ്ട് ശാരീരിക അകലം പാലിക്കുകയും അടുത്തു വന്നാൽ നേരിടുവാൻ സോപ്പ് ലായനി തയ്യാറാക്കി വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മഹാമാരി ഭാഷയിൽ ഇതിന്റെ അർത്ഥം. അടച്ചിട്ട മുറിക്കുള്ളിലെ അസ്വസ്ഥത അകാരണമായ ഭയമായി മാറാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുവർത്തിക്കാം. സാമൂഹ്യ ഇടങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഭയത്തോട് അകലം പാലിച്ച് സുരക്ഷിതരാകാം. പരിസരബോധത്തോടെ മാനസിക ശുചിത്വം പാലിക്കാം. അകാരണമായ ഭയം എന്ന വൈറസ് പരിപൂർണമായി ഓടിപ്പോകുവാൻ നമ്മുടെ മാനസികാരോഗ്യം മെച്ചമായി നിലനിർത്താം.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം. രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിനെതിരായ വാക്സിൻ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് സമ്മേളനം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. ഇന്ന് രാവിലെ 9 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ഇന്നലെ ഗവർണർക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോടേം സ്പീക്കർ ജി സുധാകരനായിരിക്കും മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുക. നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും യുഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി 29-ാം തീയതിയാവും സഭ ചേരുക. ജൂൺ 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിനുമേലുള്ള ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടക്കും.
0: 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി.

0: ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിംഗിലും കൃത്യതയിലും ഇറ്റലി ലോക പ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാനാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖങ്ങളുടെ നവീകരണം, ലോജിസ്റ്റിക്സ്, ബ്ലൂ ഇക്കോണമി എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ ആദ്യ ഉഭയകക്ഷി ഇറ്റലി സന്ദർശനമാണിത്.
1: സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിൽ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇന്ത്യ ഇറ്റലി സംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പര ധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. റോമിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ FIO ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്യു ആണ് മെഡൽ സമ്മാനിച്ചത്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക ശാസ്ത്രജ്ഞർക്കും തൊഴിലാളികൾക്കും ബഹുമതി സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ആദരമാണ് ബഹുമതിയെന്ന് അമിത്ഷാ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 5 പ്രതികളെ ഡൽഹി കോടതി അടുത്ത മാസം 2 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മംഗിലാൽ ഖാദിക്, വികാസ് ബിവാൾ, ദിനേഷ് ബിവാൾ, യാഷ് യാദവ്, ധനഞ്ജയ് ലോകകണ്ഠെ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റൊരു പ്രതി ശുഭം ഖൈർനാറിന്റെ CBI കസ്റ്റഡിയും കോടതി നീട്ടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36 രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6 പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ന്യൂഡൽഹിയിലെ വീർഭൂമിയിൽ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ വ്യക്തികളും പുഷ്പാർച്ചന നടത്തും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാവിലെ കോഴിക്കോട് DCC ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. SPC ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് 6 വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എബോളയുടെ ബുന്ദി ബുഗ്യോ എന്ന പ്രത്യേക വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ 2 വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. എറണാകുളം തടിയിട്ട് പറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGP നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 2025 മുതലുള്ള 17,343 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം

0: ഇതേക്കുറിച്ച് വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്കും ക്യാമ്പസ് ഡയറക്ടർമാർക്കും വിശദീകരിക്കും.
1: ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ് ശേഷിക്ക് ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 147 റൺസ് നേടി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കളായി. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരവും വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും വിജയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ മെയ് 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രിക ക്ഷമത, സുരക്ഷാ സംവിധാനം, ബ്രേക്ക് സംവിധാനം, തീ കെടുത്താനുള്ള സൌകര്യം, സീറ്റിംഗ്, GPS വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. DDMA അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് ആർലേക്കർ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി.
2: ശവാണി സംപ്രതി വാർത്താ ശ്രൂയന്ത.
3: പ്രണയ വസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖി എന്തേ മൗനം
4: അഴകിൻ സഖിയായണയുമ്പോൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാനെത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കുടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്തു നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞു പോകുന്ന സൗരസാന്നിധ്യം.

ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

വിജയത്തിനെൻ സർഗശക്തിയാമിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വ

പൻകുതീരയേ, എന്തൊരു ഉന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരു ഉത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹർ കണ്ടതാണിക്കുതിരയെ. കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ, കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ, എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ. തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ, എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടി ഏറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. എത്ര കൊറ്റക്കുടകൾ യുഗങ്ങൾ

കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് സഞ്ചരിച്ചൊരി ചെമ്പൻ കുതിരയെ, കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് സഞ്ചരിച്ചൊരു ചെമ്പൻ കുതിരയെ, പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ, പിന്നെ രാജകീയൊന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ, ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ, ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ, എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ, അങ്കമാടി കുതിരയെ വീണ്ടെടുത്ത് അന്നണഞ്ഞു യുഗങ്ങൾ തൻ നായകർ, മണ്ണിൽ നിന്നും പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ, നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. കേരളത്തിൽ 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യുഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ ജൂൺ 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് ജൂൺ 29-നാകും സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. ജൂൺ 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
0: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ്, വികസന ഉൽപ്പാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപ്പാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നവന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയവിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. July 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
4: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy, and we are the world's oldest. So we look forward to celebrating together.
0: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AICR റഹ്മാൻ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഗൗരവമുള്ളതും എന്നാൽ അത്ര തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടതുമായൊരു വിഷയമാണ് ആണും പെണ്ണും തമ്മിലുള്ള മാനസികവും മസ്തിഷ്കപരവുമായ വ്യത്യാസങ്ങൾ. ഇതേക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും രണ്ടു തരം വാദങ്ങളാണ് നാം കേൾക്കാറുള്ളത്. ഒന്നാമത്തേത്, ആണും പെണ്ണും തമ്മിൽ ശാരീരികമായ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ബാക്കിയെല്ലാം സമൂഹം അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നും. രണ്ടാമത്തെ വാദം, ആണുങ്ങൾ ഒരു തരക്കാരും പെണ്ണുങ്ങൾ മറ്റൊരു തരം ജീവികളുമാണ് എന്ന അമിതവാദവുമാണ്. എന്നാൽ ശാസ്ത്രം ഇതിനിടയിൽ എവിടെയാണ് നിൽക്കുന്നത്? ന്യൂറോ സയൻസും സൈക്കോളജിയും ഈ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, നമ്മൾ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് ഓരോ വ്യക്തിയെയും കുറിച്ചല്ല, മറിച്ച് വലിയൊരു ജനവിഭാഗത്തിന്റെ ശരാശരി എടുത്താൽ കാണുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ഒരു വലിയ മൈതാനത്ത് ഒരു വശത്ത് ആണുങ്ങളെയും മറുവശത്ത് പെണ്ണുങ്ങളെയും നിർത്തി പരിശോധിച്ചാൽ ഭൂരിഭാഗം പേരും പല കാര്യങ്ങളിലും സമാനരായിരിക്കും. എന്നാൽ ഈ കൂട്ടത്തിന്റെ അങ്ങേയറ്റങ്ങളിലെത്തുമ്പോൾ വ്യത്യാസങ്ങൾ പ്രകടമാകും. ഈ വ്യത്യാസങ്ങൾക്ക് പിന്നിൽ കേവലം വളർത്തുന്ന രീതി മാത്രമല്ല, നമ്മുടെ ജീനുകളും ഹോർമോണുകളും മസ്തിഷ്ക ഘടനയും ഒക്കെ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഗർഭാവസ്ഥയിൽ തന്നെ ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ തുടങ്ങിയ ഹോർമോണുകൾ മസ്തിഷ്കത്തിന്റെ വികാസത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ആണും പെണ്ണും തമ്മിലുള്ള ഏറ്റവും വ്യക്തമായ വ്യത്യാസം അവരുടെ താല്പര്യങ്ങളാണ്. 500,000 പേരെ ഉൾപ്പെടുത്തി നടത്തിയ വിപുലമായ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആണുങ്ങൾക്ക് പൊതുവെ വസ്തുക്കളോടും പെണ്ണുങ്ങൾക്ക് മനുഷ്യരോടുമാണ് കൂടുതൽ താല്പര്യം എന്നാണ്. ഇത് വെറും സാമൂഹികമായ ശീലമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം മനുഷ്യരിൽ മാത്രമല്ല, കുരങ്ങുകളിലും ഈ വ്യത്യാസം കണ്ടുവരുന്നു. ആൺകുരങ്ങുകൾക്ക് വാഹനങ്ങളോടും പന്തുകളോടുമാണ് താല്പര്യമെങ്കിൽ പെൺകുരങ്ങുകൾ പാവകളെ പോലെയുള്ള വസ്തുക്കളെ ലാളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലകളിൽ പുരുഷന്മാരും സൈക്കോളജി, ടീച്ചിംഗ്, നഴ്സിംഗ് തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളും കൂടുതലായി കാണപ്പെടുന്നതിന് പിന്നിൽ ഈ താല്പര്യങ്ങളിലെ സ്വാഭാവികമായ വ്യത്യാസം ഒരു വലിയ കാരണമാണ്. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ആണും പെണ്ണും തുല്യരാണ്. എന്നാൽ ചില പ്രത്യേക കഴിവുകളിൽ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു വസ്തുവിനെ മനസ്സിൽ കറക്കി നോക്കാനോ ദിശകൾ കണ്ടെത്താനോ ഉള്ള കഴിവ് ശരാശരി ആണുങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. എന്നാൽ ഭാഷാ നൈപുണ്യം, ആശയവിനിമയം എന്നിവയിൽ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുന്നു. ദേഷ്യത്തിന്റെ കാര്യമെടുത്താൽ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പോലെ തന്നെ ദേഷ്യം വരാറുണ്ട്. പക്ഷെ അത് കായികമായി പ്രകടിപ്പിക്കാൻ ആണുങ്ങളാണ് കൂടുതൽ മുന്നോട്ട് വരുന്നത്. ഇതിന് കാരണം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ സാന്നിധ്യമാണെന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. സാംസ്കാരികമായ വ്യത്യാസങ്ങൾ ഇല്ലാതെ തന്നെ ലോകത്തെല്ലായിടത്തും ഏതാണ്ട് ഒരേ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഗവേഷകർ കണ്ടെത്തുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ബയോളജിക്ക് ഇതിൽ വലിയ പങ്കുണ്ട് എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ആണും പെണ്ണും ഒന്നല്ല എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളേക്കാൾ താഴ്ന്നവരാണ് എന്നല്ല. അവർക്ക് ഒരേ മൂല്യവും ഒരേ അവകാശങ്ങളുമാണ് ഉള്ളത്. എന്നാൽ അവരുടെ മസ്തിഷ്കവും ജൈവികമായ പ്രത്യേകതകളും വ്യത്യസ്തമാണ് എന്ന് അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്.

പുരോഗമനം എന്നത് വ്യത്യാസങ്ങളെ ഇല്ലാതാക്കലല്ല, മറിച്ച് ആ വ്യത്യാസങ്ങളെ തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകലാണ്. ശാസ്ത്രീയമായ സത്യങ്ങളെ ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ നമുക്കൊരു ഉന്നതമായ സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയൂ. ശരാശരികൾ തമ്മിലുള്ള ഈ വ്യത്യാസങ്ങളെ മറച്ചുവെക്കുന്നത് ശാസ്ത്രത്തോടും പ്രകൃതിയോടും ചെയ്യുന്ന അനീതിയാകും. ഒരേ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ തുല്യമായ മൂല്യമുള്ള ജോലി ചെയ്യുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലുള്ള ശരാശരി വരുമാന വ്യത്യാസത്തെയാണ് ജെൻഡർ പേ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ഇത് കേവലം ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, മറിച്ച് ലിംഗനീതിയുടെയും സാമൂഹിക വികാസത്തിന്റെയും പ്രധാന അളവുകോലുകളിൽ ഒന്നാണ്. സ്ത്രീകളുടെ ശരാശരി മണിക്കൂർ വരുമാനത്തെ പുരുഷന്മാരുടെ ശരാശരി മണിക്കൂർ വരുമാനമായി താരതമ്യം ചെയ്താണ് ഇത് കണക്കാക്കുന്നത്. ലോകത്തെല്ലായിടത്തും ഏറെയും കുറഞ്ഞും ഈ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, വികസിത രാജ്യങ്ങളിൽ പോലും പുരുഷന്മാർക്ക് ലഭിക്കുന്ന 1 രൂപയ്ക്ക് പകരമായി സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ശരാശരി 80 മുതൽ 90 പൈസ വരെ മാത്രമാണ്. ആണുങ്ങൾ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ടെക്നോളജി എഞ്ചിനീയറിംഗ് മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീകൾ താരതമ്യേന കുറഞ്ഞ വേതനമുള്ള സേവന മേഖലകൾ തിരഞ്ഞെടുക്കുന്നത് ഒരു കാരണമാണ്. പ്രസവത്തിനും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുമായി സ്ത്രീകൾ കരിയറിൽ എടുക്കുന്ന ഇടവേളകൾ അവരുടെ ശമ്പള വർദ്ധനവിനെയും പ്രമോഷനെയും ദോഷകരമായി ബാധിക്കുന്നു. അതുണ്ടാവാൻ പാടില്ല. കഴിവുണ്ടായിട്ടും കമ്പനികളുടെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾ എത്താതിരിക്കാൻ കാരണമാകുന്ന സാമൂഹികവും സ്ഥാപനപരവുമായ വിവേചനങ്ങൾ നിലവിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വീട്ടുജോലികളും പ്രായമായവരെ നോക്കുന്നതും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ചെയ്യുന്ന വലിയൊരു വിഭാഗം ജോലികൾക്കും സാമ്പത്തിക മൂല്യം കൽപ്പിക്കപ്പെടുന്നില്ല. ജെൻഡർ പേ ഗ്യാപ്പ് വർദ്ധിക്കുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാശ്രയത്തെ ഇല്ലാതാക്കുന്നു. ഇത് സമൂഹത്തിലെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കാനും കുട്ടികളുടെ ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരത്തെ ദോഷകരമായി ബാധിക്കാനും കാരണമാകും. ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ വേതനം നൽകിയാൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ വൻതോതിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേ വേതനം ഉറപ്പുവരുത്താൻ നിയമപരമായ ചട്ടക്കൂടുകൾ ഉണ്ടാക്കുക. കുട്ടികളെ നോക്കുന്ന ഉത്തരവാദിത്വം അച്ഛനും അമ്മയും ഒരുപോലെ പങ്കിടാൻ സഹായിക്കുന്ന രീതിയിൽ അവധി ആനുകൂല്യങ്ങൾ നൽകുക. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്ക് കൂടുതൽ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിനുള്ള പ്രധാന പരിഹാര മാർഗങ്ങൾ. ചുരുക്കത്തിൽ, ഒരു രാജ്യം എത്രത്തോളം വികസിതമാണെന്നറിയാൻ അവിടുത്തെ ജെൻഡർ പേ ഗ്യാപ്പ് എത്രത്തോളം കുറവാണെന്ന് നോക്കിയാൽ മതിയാകും. തുല്യമായ അധ്വാനത്തിന് തുല്യമായ പ്രതിഫലം ഉറപ്പാക്കുക എന്നത് നീതിയുക്തമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മുടെ സമൂഹത്തിലെ ലിംഗപരമായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുകയും എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സുപ്രധാനമായൊരു ആശയമാണ് ജെൻഡർ ജസ്റ്റിസ് അഥവാ ലിംഗനീതി. ഇതിനെ കേവലം സ്ത്രീ സമത്വം എന്നതിലുപരി മാനുഷികമായ നീതിയായി കണക്കാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി ആണായാലും പെണ്ണായാലും ഭിന്ന ലിംഗക്കാരനായാലും അവരുടെ ലിംഗസ്വത്വം അവരെ തരംതാഴ്ത്താനോ അവസരങ്ങൾ നിഷേധിക്കാനോ ഉള്ള കാരണമാകരുത് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ജൈവികമായ വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് ഇത്. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലിംഗഭേദമന്യേ എല്ലാവർക്കും തുല്യമായി ലഭിക്കണം. മുൻപ് ചർച്ച ചെയ്തതുപോലെ ഒരേ ജോലി ചെയ്യുന്ന ആണിനും പെണ്ണിനും തുല്യമായ പ്രതിഫലം ഉറപ്പാക്കുക. രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും കുടുംബകാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എല്ലാ ലിംഗവിഭാഗങ്ങൾക്കും തുല്യ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. ലിംഗാടിസ്ഥാനത്തിലുള്ള അക്രമങ്ങളിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നിവയാണ് ലിംഗനീതിയുടെ പ്രധാന ഘടകങ്ങൾ.

0: அருகில் வருமா?
1: ഒരു രാജ്യം വികസിതമാണോ എന്നളക്കുന്നത് അവിടുത്തെ സാമ്പത്തിക വളർച്ച കൊണ്ട് മാത്രമല്ല, മറിച്ച് ലിംഗനീതി എത്രത്തോളം നടപ്പിലാകുന്നു എന്നതുകൂടി നോക്കിയാണ്. ലിംഗനീതി നടപ്പിലാകുന്ന സമൂഹങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും മെച്ചപ്പെടുന്നു. തൊഴിൽ മേഖലയിൽ വൈവിധ്യമാർന്ന കഴിവുകൾ ഉപയോഗിക്കപ്പെടുന്നു. GDP വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിരത കൈവരികയും ചെയ്യുന്നു. ലിംഗസമത്വം എന്നാൽ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നതാണ്. എന്നാൽ ലിംഗനീതി എന്നത് ഓരോ വിഭാഗത്തിന്റെയും സവിശേഷമായ തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് അവ നീക്കം ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന്, ജോലിസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കായി പ്രസവ അവധി നൽകുന്നത് അവർക്ക് നീതി ഉറപ്പാക്കാനാണ്. ഇത് പുരുഷന്മാർക്ക് നൽകുന്നില്ല എന്നതുകൊണ്ട് അത് വിവേചനമാകുന്നില്ല, മറിച്ച് സ്ത്രീയുടെ ജൈവികമായ പ്രത്യേകതയെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കരിയറിൽ മുന്നേറാൻ അവസരം നൽകുകയാണ് ചെയ്യുന്നത്. ലിംഗനീതി എന്നത് നിയമങ്ങളിലൂടെ മാത്രം വരേണ്ട ഒന്നല്ല, അത് ചിന്താഗതികളിലാണ് തുടങ്ങേണ്ടത്. വീട്ടുജോലികൾ പങ്കിടുക, പെൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ലിംഗപരമായ മുൻവിധികൾ ഒഴിവാക്കുക എന്നതിലൂടെ ഇതൊരു പരിധിവരെ സാധ്യമാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, ലിംഗനീതി എന്നത് ഒരു ആധുനിക സമൂഹത്തിന്റെ പരിഷ്കൃത രൂപമാണ്. അത് എല്ലാവർക്കും തുല്യമായ വിതരണവും അംഗീകാരവും അന്തസ്സും നൽകുന്നു. ലിംഗനീതി അഥവാ ജെൻഡർ ജസ്റ്റിസ് എന്ന വിഷയം കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ഒരു വികസിത സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ നീതിപീഠമാണ്. ജൈവികമായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ നിയമപരമായും സാമൂഹികമായും ഈ രീതി ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ലിംഗനീതി ഉറപ്പാക്കാൻ ഭരണഘടനാപരമായ നിരവധി സംരക്ഷണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14, 15 എന്നിവ ജാതി മത ലിംഗഭേദമന്യേ എല്ലാവർക്കും തുല്യത ഉറപ്പു നൽകുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതും ഈ നീതിബോധമാണ്. സ്ത്രീകൾക്ക് അന്തസ്സോടെ ജോലി ചെയ്യാൻ സാധിക്കണമെന്നത് ലിംഗനീതിയുടെ പ്രധാന വശമാണ്. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി നിർമ്മിക്കപ്പെട്ട പോഷ് നിയമം ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഒരേ അധ്വാനത്തിന് ആണിനും പെണ്ണിനും തുല്യവേതനം നൽകണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നു. ഇത് നടപ്പിലാക്കുന്നത് വഴി നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ജെൻഡർ പേ ഗ്യാപ്പ് കുറയ്ക്കാൻ സാധിക്കും. കുടുംബസ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യമായ അവകാശം നൽകുന്ന നിയമ ഭേദഗതികൾ ലിംഗനീതിയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പായിരുന്നു. സാമ്പത്തികമായ ഈ തുല്യതയാണ് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് നീതി എന്നാൽ എല്ലാവർക്കും ഒരുപോലെ നൽകുക എന്നതാണ്. എന്നാൽ ചിത്രമതല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓഫീസിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് സമത്വം. എന്നാൽ സ്ത്രീകൾക്ക് പ്രസവാവധിയും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്നത് നീതിയാണ്. കാരണം, സ്ത്രീയുടെ ജൈവികമായ പ്രത്യേകതകൾ പരിഗണിക്കാതെ അവളെ പുരുഷനുമായി മത്സരത്തിന് വിടുന്നത് അനീതിയാണ്. അവളുടെ ആ പ്രത്യേകതകളെ കൂടി ഉൾക്കൊള്ളുന്ന സൗകര്യങ്ങൾ ഒരുക്കുമ്പോഴാണ് അവൾക്ക് പുരുഷന് തുല്യമായി കരിയറിൽ മുന്നേറാൻ സാധിക്കുന്നത്. ഇതിനെയാണ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു വികസിത രാജ്യം എന്നത് പണക്കൊഴുപ്പുള്ള രാജ്യമല്ല, മറിച്ച് രാത്രി 12 മണിക്ക് ഒരു പെൺകുട്ടിക്ക് തനിച്ച് ഭയമില്ലാതെ നടക്കാൻ കഴിയുന്ന, അവൾക്കിഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ അനുവാദമുള്ള, അവൾ ചെയ്യുന്ന അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന രാജ്യമാണ് വികസിതം. ലിംഗനീതി എന്നത് പുരുഷനെതിരെയുള്ള പോരാട്ടമല്ല, മറിച്ച് പുരുഷനും സ്ത്രീയും ഭിന്നലിംഗക്കാരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന വിവേചനങ്ങളില്ലാത്ത ഒരു ലോകക്രമമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ വീട്ടുജോലികൾ പങ്കിട്ടു നൽകിയും അവരുടെ താല്പര്യങ്ങളെ ബഹുമാനിച്ചും നമുക്ക് ലിംഗനീതിയുടെ വിത്തുകൾ പാകാം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മിക്കവാറും പ്രവൃത്തികളുടെ പിന്നിൽ വർത്തിക്കുന്ന ഘടകം എന്താണ്? പ്രതിഫലം തന്നെയാണ്, അല്ലെന്ന് പറയാനാവില്ല. പ്രതിഫലേച്ഛ കൂടാതെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. ഒന്നുകിൽ പണം, അല്ലെങ്കിൽ പേരും പ്രശസ്തിയും. മറ്റുള്ളവരിൽ നിന്ന് കുറഞ്ഞ പക്ഷം നന്ദിയെങ്കിലും കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുമുണ്ട്. നിഷ്കാമകർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് ഒന്നും പ്രതിഫലമായി കിട്ടാത്ത കർമ്മമാണ് എന്നാണ്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത് എന്നാണ് പറയേണ്ടത്. എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്നാണ്. കർമ്മണ്യേവാധികാരസ്ഥി മാ ഫലേഷു കദാചന എന്ന് ഭഗവത്ഗീത പറയുന്നിടത്തും അർത്ഥം അതുതന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യൂ, ഫലം നിങ്ങളെ തേടി വരും. അതല്ലാതെ കിട്ടുമെന്ന് കരുതി ഒരു കാര്യം ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ്. അതായത്, ഫലത്തെ ഉദ്ദേശിച്ച് മാത്രം പ്രവൃത്തി ചെയ്യരുത് എന്നാണ്. അങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട്. വേറൊന്നുമല്ല, ആ പ്രവൃത്തിയോട് 100% നീതി പുലർത്താൻ നിങ്ങൾക്കാവില്ല. കൃത്രിമമായി പോകും, അതിലൊരു സമർപ്പിത സ്വഭാവമുണ്ടാവില്ല. കീർത്തി എന്നൊരു കുട്ടിയുടെ കഥ പറയാം. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അവൾ. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ വല്ലാതെ ആഗ്രഹിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ കുടുംബത്തിന് അത്താണിയാകാൻ കഴിയുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതിനുവേണ്ടി അവൾ അപേക്ഷകൾ അയച്ചുകൊണ്ടേയിരുന്നു. ഒരു ഫാക്ടറിയിൽ നിന്നും ഒരു ഇന്റർവ്യൂവിന് അവൾ വിളിച്ചു. അടുത്ത ദിവസമാണ് ഇന്റർവ്യൂ. അവൾ ഒരു ബസ്സിൽ ഫാക്ടറിയിലേക്ക് തിരിച്ചു. ആ ബസ്സിൽ അവളെ കൂടാതെ കുറെ പേർ അതേ ഫാക്ടറിയിൽ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അവരെ പോലെ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യാൻ പോലും അവൾക്ക് മാർഗമുണ്ടായിരുന്നില്ല. ബസ് നിന്നു, എല്ലാവരും ഇറങ്ങി. മധ്യവയസ്കയായ ഒരു സ്ത്രീ ബസ്സിൽ നിന്നിറങ്ങിയപ്പോ കാലുവഴുതി വീണു. പരിഷ്കൃത വേഷധാരികളായ ആ യുവതികളിൽ ആരും തന്നെ ആ സ്ത്രീയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തയ്യാറായില്ല. കാരണം അവർക്കെല്ലാം നിശ്ചിത സമയത്ത് ഇന്റർവ്യൂവിന് എത്തണം എന്ന ധൃതിയുണ്ടായിരുന്നു. അവർ നടന്നു കഴിഞ്ഞു. പക്ഷെ കീർത്തി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവർക്ക് നടക്കാനായില്ല. എന്റെ കൈക്കൊന്ന് പിടിക്കാമോ? ആ സ്ത്രീ കീർത്തിയോട് ചോദിച്ചു. അവൾ അവരെ പിടിച്ച് ടാക്സി സ്റ്റാൻഡ് വരെ എത്തിച്ചു. ആ സ്ത്രീ ഒരു ടാക്സി പിടിച്ച് എങ്ങോട്ടോ പോവുകയും ചെയ്തു. ഓടിക്കിതച്ച് അവൾ ഫാക്ടറിയിലെത്തി. എല്ലാവരും അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞിരുന്നു. അവൾ എത്ര അപേക്ഷിച്ചിട്ടും റിസപ്ഷനിലിരുന്ന പെൺകുട്ടി അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവളുടെ കണ്ണീര് കണ്ടിട്ടാവണം ആ പെൺകുട്ടി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ദേ ആ മുറിയിൽ ഇവിടുത്തെ മാനേജറുണ്ട്, അവരോട് പോയി പറയൂ. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അപേക്ഷ സ്വീകരിക്കാം. പ്രതീക്ഷയേതുമില്ലാതെ അവൾ മുറി തുറന്ന് അകത്ത് കയറിയപ്പോഴുണ്ട് അതാ താൻ സഹായിച്ച ആ സ്ത്രീ മേശക്കരികയിലിരിക്കുന്നു. അവർ അവളോട് ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാൻ അപേക്ഷ കൊടുക്കാൻ വന്നതാണ്, പക്ഷെ താമസിച്ചു പോയി. നിങ്ങൾ സമ്മതിച്ചാൽ അപേക്ഷ സ്വീകരിക്കാമെന്ന് അവിടെ ഇരുന്ന് പെൺകുട്ടി പറഞ്ഞു. അതിഥികളെ സ്വീകരിക്കുന്ന ജോലിയാണ് ഇവിടെ ഉള്ളത്, അതിന് നീ അപേക്ഷ കൊടുക്കേണ്ടതില്ല. എന്നെ സഹായിച്ചതോടെ നീ അപേക്ഷ തന്നു കഴിഞ്ഞു. നിന്നെ പോലൊരാളെ അല്ലാതെ വേറെ ആരെയാണ് കുട്ടി ഞാൻ ഇവിടെ നിയമിക്കേണ്ടത്? നിനക്ക് ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാം. പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒരു പ്രവൃത്തിയും ചെയ്യേണ്ടത്. പ്രവൃത്തിക്കനുസരിച്ച പ്രതിഫലം തനിയെ ലഭിച്ചുകൊള്ളും.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെപ്പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞു ചേരുന്ന വാക്കുകളുടെ നിലാപ്പൂക്കൾ, കടലാസ് ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായ റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: പച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: പ്രതിയുടെ മൊഴി തള്ളിക്കളയാനാവുന്നത് ചേട്ടാ, നെയിം സേക്കിനെങ്കിലും ശ്രീഹരിയെ കൊണ്ടേ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ.
2: പീതാംബരനെ കൊണ്ടുപോയി നാലെണ്ണം ചാർജ് ചെയ്താലുള്ള കാര്യം അറിയാം. ഇത് സത്യത്തിൽ ആര് പറഞ്ഞിട്ട് ചെയ്താന്ന് അവൻ തന്നെ പറയും.
3: അവൻ നാലഞ്ച് കേസിൽ പിടികിട്ടാ പുള്ളിയാ. അവന്റെ മൊഴി മാത്രമല്ല പ്രശ്നം,
4: സാക്ഷികളുണ്ട്. ശ്രീഹരിയുടെ സുഹൃത്ത് ജോസിന്റെ വണ്ടിയിലാണ് പീതാംബരൻ സംഭവ സ്ഥലത്ത് വന്നതെന്നും അവിടെ വെച്ച് ശ്രീഹരിയുമായി സംസാരിച്ചുവെന്നും കണ്ടവർ പറയുന്നു.
3: ഞാൻ ഹെൽപ്ലെസ്സാ, മുകളിൽ നിന്ന് നല്ല പ്രശ്നം.
5: ഞാൻ വരാം, ഞാൻ പോട്ടെ.
6: ഹരി,
5: ഇവര് കൊണ്ടുപോയി തൂക്കി കൊല്ലുകയൊന്നും ചെയ്യില്ല. നിങ്ങളെ അഡ്വക്കേറ്റ് പ്രഭാര സാബിൻ.
7: ഇനി നടക്കേണ്ട കഥയാണ് നിങ്ങളുടെ ഈ കെ ആർ അങ്കിൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ക്ലൈമാക്സ് കൂടി കിട്ടിയാ മങ്ങിണി വാരിയക്കാർ കാത്തിരിക്കുക കണ്ടാശ തുടങ്ങാൻ. പിന്നെ അങ്കിളിന്റെ ടൈം പോലെ സീരിയലോ സിനിമയോ ഒക്കെ ആയി അത് മാറും.
8: ആങ്കിള് മരിച്ചോ? ഇന്ദു ടീച്ചറിനെ മാരി ചെയ്ത?
7: ഇല്ല, പക്ഷേ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അയാൾ കിടപ്പിലായി. ഇന്ദുലേഖ ഇന്നും അയാളുടെ കൂടെയുണ്ട്, ഒരു ഭാര്യയുടെ കടമ നിറവേറ്റിക്കൊണ്ട്.
9: ഈ ശ്രീഹരിയങ്ങൾ ഇപ്പൊ എവിടെയാ?
7: ആ കേസിൽ ഒരു വർഷം ഹരി ജയിലിൽ കടന്നു. മനസാ വാച അറിയാത്ത കാര്യത്തിന് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ ഹരിയെ ആകെ തളർത്തിയിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ഹരി ഇന്ദുവിനെ കണ്ടു ഒരു തവണ.
5: എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കണം.
9: കേൾക്കണം, ഇന്നേ ശ്രീഹരിക്ക് പറയാനാവൂ. വിശ്വസിക്കണമെന്ന് ശഠിക്കരുത്.
5: സത്യം വിശ്വസിക്കില്ല എന്ന ശാഠ്യം പാടില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് പങ്കില്ല ആ സംഭവത്തിൽ. പീതാംബൻ ആർക്കോ വേണ്ടി നുണ പറഞ്ഞതാണ്.
9: കോടതി പോലും ഈ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. പണം ഒരുപാട് ചെലവാക്കി വക്കീലിനും വെച്ചിട്ടും അതിന് കഴിഞ്ഞില്ലല്ലോ.
5: അതിലെനിക്ക് നിരാശയില്ലായിരുന്നു. ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോ നീ എന്നെ വിശ്വസിക്കില്ല എന്ന് പറയും.
9: എന്നെ പോകാൻ വിടൂ. എത്ര ആവർത്തിച്ച് പറഞ്ഞത് എന്നെ പറഞ്ഞാലും എന്റെ വിശ്വാസം മാറില്ല. പഴയ ശ്രീഹരിയായിട്ട് കാണാൻ പ്രയാസമാണ്. ഇതിപ്പോ ശാന്തിയെടുത്തിട്ട് നുണ കേട്ടതുകൊണ്ട് ഇവിടെ വരെ ഞാൻ വന്നത്. ഒരു ചതിയിലൂടെ എന്നെ സ്വന്തമാക്കാന്ന് കരുതിയ ബാലേന്ദ്രനെക്കാളും എനിക്ക് വെറുപ്പ് നിങ്ങളോടാ. ഭയം നിങ്ങളെ കാണുമ്പോ പോവാ. ഞാൻ
5: നിന്നെയായിരുന്നോ ഞാൻ സ്നേഹിച്ചിരുന്നത്? നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ കരഞ്ഞത്? നിനക്ക് പകരമാവില്ല ഈ ഭൂമിയിൽ ഒന്നും എന്ന് വിശ്വസിച്ചത്? ശ്രീഹരി തോൽപ്പിച്ചു പലരും, പക്ഷെ ഇപ്പൊ നീ എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഞാനൊരു ഇടിയറ്റായിരുന്നു, എന്റെ ജീവിതം ഒരു പാഴ് ചെലവായിരുന്നു. അതിന്റെ വേദന വളരെ വളരെ കൂടുതലാണ്.
7: അതിനുശേഷം അയാൾ ഈ നാട് വിട്ടുപോയി. ഒരുപാട് കാലം വിവരമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അറിഞ്ഞു പാരീസിലാണെന്ന്. ഈ വീടും ഞാനും കാത്തിരിക്കുക എന്നെങ്കിലും സംഭവിക്കുന്ന ഹരിയുടെ തിരിച്ചു വരവിനായി.
10: അങ്കിളപ്പോ ഇവിടുത്തെ കാര്യസ്ഥനല്ലേ?
7: വലിയ പട്ടണത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാവുമ്പോ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ സംസാരിക്കണം. കാര്യസ്ഥനെന്നല്ല, കെയർ ടേക്കർ എന്നാ പറയുക, മനസ്സിലായോ?
10: ഓ,
7: ശ്രീഹരിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് കാവ്, കുളം, തറവാട്, പൂമുഖം, കിണ്ണം, കിണ്ടി, തുളസിക്കതിര്, ഇതേ നല്ല പിന്നെ നന്ദ്യാർവട്ടം, ഇതൊക്കെ വലിയ ഇഷ്ടമാ.
9: എനിക്ക് ഇന്ദുലേഖ എന്ന് പറയണ അവരൊന്ന് കാണണം.
8: ശ്രീഹരി തിരിച്ചു വരും, എന്നിട്ട് ഇന്ദുലേഖ ടീച്ചറിനെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ടു.
7: ഞാനും ആ ട്രാക്കിലാ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടെങ്കിലേ നോവല് നിക്കൂ.
10: അങ്കിളെ, അങ്കിള് ചെരണ്ടാറുണ്ടോ?
11: അങ്കിള് ചെരണ്ടാന്ന് പറഞ്ഞാ കോപ്പി അടി.
10: ഈ ബുക്കിൽ നിന്നൊക്കെ നോക്കിയിട്ട് പകർത്തി എഴുതാന്ന് അങ്ങനെ ചിലര് പറഞ്ഞു.
7: എടോ അസൂയാലുക്കള്, ഞങ്ങൾ എഴുത്തുകാർക്കെതിരെ ഇത്തരം ചീപ്പ് അപവാദങ്ങൾ പറയാറുണ്ട്. എം ടിയുടെ രണ്ടിടങ്ങഴി തകഴിയുടെ രണ്ടാം ഊഴമാണെന്ന് പറഞ്ഞിരുന്നു ചിലർ. വാസുവട്ടം കുലുങ്ങിയോ? ഇല്ല.
6: ഓവിയുടെ
12: കോഴിയുടെ
6: കോഴിയല്ല ഓവി ഓവി വിജയൻ ഓവിയുടെ ഖസാക്ക് ശിവാജിയുടെ തങ്കപ്പതക്കം അടിച്ചു മാറ്റിയതാണെന്ന് ചിലത് പറഞ്ഞു. വിജയേട്ടൻ മറുപടി പറഞ്ഞോ? ഇല്ല.
13: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, നന്ദി പറയാൻ പഠിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നന്ദിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് നന്ദി പറയാൻ മറന്നുപോകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളെ സഹായിച്ചവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. നന്ദി പറയുന്നത് ഒരു ചെറിയ വാക്കാണെങ്കിലും അതിന് വലിയൊരു മാറ്റം വരുത്താൻ കഴിയും. നന്ദി പറയുന്നത് വെറുമൊരു വാക്കല്ല, അത് നമ്മുടെ മനസ്സിലെ സന്തോഷത്തിന്റെ പ്രതിഫലനമാണ്. നന്ദിയുള്ള ഒരു ഹൃദയം സന്തോഷം നിറഞ്ഞതായിരിക്കും. നമ്മൾക്ക് ലഭിച്ച ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കൾക്കും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. കാരണം അവരെ ദിവസവും നോക്കി നടത്തിയിരുന്ന ഒരു തോട്ടക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ ഓരോ പൂവിനെയും സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും നോക്കി. ഒരു ദിവസം തോട്ടക്കാരൻ ഒരു പുതിയ ചെടി കൊണ്ടുവന്നു. ആ ചെടിക്ക് മറ്റു പൂക്കളോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് തോട്ടക്കാരനോടും നന്ദി പറഞ്ഞിരുന്നില്ല. തോട്ടക്കാരൻ അതിനെല്ലാ ദിവസവും വെള്ളമൊഴിച്ചു, അതിനെ പരിപാലിച്ചു. പക്ഷെ ആ ചെടിക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം തോട്ടക്കാരൻ അതിനോട് ചോദിച്ചു, നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? അപ്പോൾ ആ ചെടി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, അതിന് ഞാൻ എന്തിനു നന്ദി പറയണം? തോട്ടക്കാരൻ അത്ഭുതപ്പെട്ടുപോയി. പക്ഷേ മറ്റു പൂക്കൾ തോട്ടക്കാരനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരൊക്കെ തോട്ടക്കാരന്റെ സ്നേഹത്തിലും ശ്രദ്ധയിലും കൂടുതൽ മനോഹരമായി വിരിഞ്ഞു. എന്നാൽ നന്ദി പറയാൻ മടിച്ച ആ ചെടിക്ക് സന്തോഷമില്ലാതെ പോയി. ക്രമേണ അത് വാടിപ്പോവുകയും ചെയ്തു. ഈ കഥയിലെ ചെടിയെ പോലെയാണ് നമ്മൾ. നമ്മൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷം നിറഞ്ഞതായിരിക്കും. നന്ദിയില്ലാത്തൊരു ഹൃദയം സന്തോഷമില്ലാത്തതായിരിക്കും. നന്ദി പറയാൻ നമുക്ക് എങ്ങനെ പഠിക്കാം? ഒന്ന്, നമ്മൾക്ക് ലഭിച്ച ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. ഇന്ന് രാവിലെ നമ്മൾക്കൊരു ഗ്ലാസ് ചായ തന്നതിന്, നമ്മളെ സഹായിച്ചതിന്, നമ്മളോടൊരു നല്ല വാക്ക് പറഞ്ഞതിന് നമ്മൾക്ക് നന്ദി പറയാൻ സാധിക്കണം. രണ്ട്, നന്ദി എഴുതുക. ഓരോ ദിവസവും നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒരു ഡയറിയിൽ എഴുതാൻ ശ്രമിക്കുക. മൂന്ന്, മറ്റുള്ളവരെ അഭിനന്ദിക്കുക. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കുക, നന്ദി പറയുക. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്ദി ഉള്ളവരാകാൻ ശ്രമിക്കാം. നമ്മുടെ നന്ദി മറ്റുള്ളവർക്ക് സന്തോഷം നൽകട്ടെ. നമ്മുടെ ഈ യാത്രയിൽ നന്ദി നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകട്ടെ. നന്ദി. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സന്തോഷം നൽകിയ നന്ദി പറഞ്ഞ സന്ദർഭങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും

നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: വയൽ എന്ന പരിപാടിയിൽ ഇന്ന് കേൾക്കാം പഴയ കിഴങ്ങും പുതിയ ആരോഗ്യവും. നമ്മുടെ പഴമക്കാർക്ക് വിശപ്പിന്റെ കാലത്തും പോഷകക്കുറവിന്റെ കാലത്തും ആശ്രയമായിരുന്നത് മണ്ണിനടിയിലെ നിധിശേഖരങ്ങളായിരുന്നു. നാടൻ കിഴങ്ങ് വർഗങ്ങൾ, കാച്ചിലും ചേമ്പും കപ്പയും മധുരക്കിഴങ്ങുമെല്ലാം ഇന്ന് നമ്മുടെ തീൻമേശകളിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നാടൻ കിഴങ്ങ് വർഗങ്ങളുടെ ഔഷധമൂല്യം എത്ര വലുതാണെന്നും അവയെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വീണ്ടും ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്നും സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല ബോധ്യമുണ്ട്. പ്രകൃതിയുടെ അത്ഭുത ഭോജനമാണ് കിഴങ്ങ് വർഗങ്ങൾ എന്ന് പറയാം. കിഴങ്ങ് വർഗങ്ങൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കുറഞ്ഞ പരിചരണത്തിൽ കൂടുതൽ വിളവ് തരുന്ന വിളകളാണ്. വരൾച്ച പോലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പലതരം കാച്ചിലുകൾ നമുക്കുണ്ട്. നൂറൻ കാച്ചിൽ, എട്ടുകിൽ കാച്ചിൽ, കുറുവക്കാച്ചിൽ എന്നിങ്ങനെ. ഇത് ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാമെന്നതും വലിയ പ്രത്യേകതയാണ്. അതുപോലെ ചെറിയ ചേമ്പും വലിയ ചേമ്പും. ചേമ്പിലെ ഉൾപ്പെടെ ഇലക്കറിയായും കിഴങ്ങായും ഉപയോഗിക്കുന്നു. ഇതിന് മികച്ച പോഷകമൂല്യമുണ്ട്. കേരളീയരുടെ പരമ്പരാഗത ഭക്ഷണത്തിന്റെ അവിഭാജ്യ ഘടകമാണിത്. ധാരാളം അന്നജമടങ്ങിയിട്ടുള്ള ഇത് കുറഞ്ഞ ചെലവിൽ മികച്ച ഊർജം നൽകുന്നു. നിറമുള്ളതും മധുരമുള്ളതുമായ ഈ കിഴങ്ങ് പോഷകങ്ങളുടെ കലവറയാണ്. കിഴങ്ങ് വർഗങ്ങൾ വെറും അന്നജം മാത്രമല്ല, അവയിൽ ഒളിഞ്ഞിരിക്കുന്ന ഔഷധമൂല്യമാണ് ഇവയെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നത്. കാച്ചിലും ചേമ്പിലുമെല്ലാം ധാരാളം നാരുകൾ, അതായത് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു. കൂടാതെ പ്രമേഹം പോലുള്ള ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. മധുരക്കിഴങ്ങിലും ചിലയിനം കാച്ചിലുകളിലും ധാരാളം ആന്റി ഓക്സിഡന്റുകളുണ്ട്. പ്രത്യേകിച്ചും ഓറഞ്ച്, പേർപ്പിൾ നിറങ്ങളിലുള്ള മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ, വൈറ്റമിൻ സി എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ചേമ്പിലും കാച്ചിലും ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു. ചില കിഴങ്ങുകൾക്ക്, ഉദാഹരണത്തിന് കാച്ചിലിന്, അന്നജം കൂടുതലാണെങ്കിലും അവയിലെ നാരുകളുടെ സാന്നിധ്യം കാരണം ഗ്ലൂക്കോസ് സാവധാനത്തിൽ മാത്രമേ രക്തത്തിൽ കലരൂ. ഇതുകൊണ്ടുതന്നെ പ്രമേഹരോഗികൾക്ക് കാച്ചിൽ മിതമായ അളവിൽ കഴിക്കാവുന്നതാണ്. കപ്പ പോലുള്ള കിഴങ്ങുകൾ വളരെ വേഗത്തിൽ ഊർജം നൽകുന്നു. കായികാധ്വാനം ചെയ്യുന്നവർക്ക് ഇത് മികച്ച ഒരു ഭക്ഷണമാണ്. നമ്മുടെ പരമ്പരാഗത ഭക്ഷണം ആരോഗ്യകരമായിരുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. വൈവിധ്യമാർന്ന കിഴങ്ങുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുന്നു. കിഴങ്ങ് വർഗങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അരിയെയും ഗോതമ്പിനെയും മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇത് പോഷകങ്ങളുടെ വൈവിധ്യം ഉറപ്പാക്കുന്നു. നാരുകൾ ധാരാളമുള്ളതിനാൽ ഈ കിഴങ്ങുകൾ വയറ്റിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. കാച്ചിൽ പുഴുങ്ങിയതും ചേമ്പിൻ താള് കറിയാക്കിയതും കപ്പ വേവിച്ചതുമെല്ലാം നമ്മുടെ തനത് രുചികളാണ്. ഇത് ഫാസ്റ്റ് ഫുഡിനോടുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ സഹായിക്കും. കിഴങ്ങ് വർഗങ്ങൾ പുഴുങ്ങുകയോ ആവിയിൽ വേവിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ആരോഗ്യകരം. വലിയ മുതൽമുടക്കില്ലാതെയും കുറഞ്ഞ പരിചരണത്തിലും കിഴങ്ങ് വർഗങ്ങൾ കൃഷി ചെയ്യാൻ സാധിക്കും. കാച്ചിൽ, ചേമ്പ് എന്നിവ വീടിന്റെ പിന്നാമ്പുറങ്ങളിലോ മരങ്ങളുടെ ചുവട്ടിലോ മതിലിനോട് ചേർന്നോ കൃഷി ചെയ്യാം. ചേമ്പ് ചട്ടികളിലും ഗ്രോ ബാഗുകളിലും വളർത്താൻ എളുപ്പമാണ്. നടീൽ വസ്തുക്കൾക്കായി വലിയ പണം ചെലവഴിക്കേണ്ടതില്ല. കിഴങ്ങിന്റെ ചെറിയ കഷ്ണങ്ങൾ തന്നെ നടീൽ വസ്തുവായി ഉപയോഗിക്കാം. കപ്പയുടെ തണ്ട് മുറിച്ചാണ് നടുന്നത്. കിഴങ്ങ് വർഗങ്ങൾക്ക് രാസവളത്തേക്കാൾ പ്രിയം ജൈവവളങ്ങളോടാണ്. ചാണകപ്പൊടി, കമ്പോസ്റ്റ്, പച്ചിലവളം എന്നിവ മതി ഇവയെ സമൃദ്ധമായി വളർത്താൻ. ഇത് കൃഷി ചെലവ് വളരെ കുറയ്ക്കും. കാച്ചിൽ ഒരു വള്ളി വിളയാണ്. ഇതിന് പന്തൽ ആവശ്യമാണ്. വീട്ടിലെ പഴയ കമ്പുകളോ കയറോ മറ്റു മരങ്ങളെയോ പന്തലിനായി ഉപയോഗിക്കാം. മരങ്ങളുടെ ചുവട്ടിൽ നടുമ്പോൾ പ്രത്യേകം പന്തലിന്റെ ആവശ്യം വരുന്നില്ല. കാച്ചിലും ചേമ്പും കപ്പയുമെല്ലാം നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവ പോഷകങ്ങളുടെ കലവറയാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധ ഗുണങ്ങളുള്ളവയാണ്. നമ്മുടെ തനത് രുചികളെയും ആരോഗ്യത്തെയും നമുക്ക് തിരികെ കൊണ്ടുവരാൻ ഇന്ന് തന്നെ ഒരു കാച്ചിൽ കഷ്ണമോ കപ്പത്തണ്ടോ നമ്മുടെ മണ്ണിൽ നടാൻ തീരുമാനമെടുക്കാം. കുറഞ്ഞ ചെലവിൽ വിഷമില്ലാതെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനായി ഇവയെ വളർത്താം.
0: അവതരണം ഷാൽമ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ചിത്രമായിരുന്നു കളിയോടം. പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംഭാഷണവും നിർവഹിച്ച ചിത്രത്തിന് ഇ എൻ സി നായർ ഛായാഗ്രഹണം നിർവഹിച്ചു. എൻ ഗോപാലകൃഷ്ണനായിരുന്നു ചിത്രസന്നിവേശം. കൃഷ്ണ എളമൺ ശബ്ദലേഖനം നിർവഹിച്ചു. ബാലമുരളി ഗാനരചന നിർവഹിച്ച ചിത്രത്തിന് ദേവരാജൻ ഈണം പകർന്നു. യേശുദാസ്, കമുകര പുരുഷോത്തമൻ, എസ് ജാനകി, പി സുശീല, പി ലീല എന്നിവരായിരുന്നു ഗായകർ. 1965 ഏപ്രിൽ 10 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രേം നസീർ, മധു, തിക്കുറിശി സുകുമാരൻ നായർ, എസ് പി പിള്ള, ജോസഫ് ചാക്കോ, ബാബു, രാമചന്ദ്രൻ, ശാന്തി, ജയന്തി, ആറന്മുള പൊന്നമ്മ, പങ്കജവല്ലി, ആനന്ദവല്ലി, ബേബി വിനോദിനി, ശ്രീകണ്ഠൻ നായർ, സുരേഷ്, മുരുകേഷ്, ലൈല എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. ബാലമുരളി എന്ന പേരിൽ ഒ എൻ വി കുറുപ്പ് ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചു എന്നതും പ്രത്യേകതയാണ്. 8 പാട്ടുകളായിരുന്നു ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കളിയോടം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്ക് വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു. ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് വെനീസ് നഗരത്തെ കുറിച്ച് കേൾക്കാം.
2: പ്രിയരെ, ഇന്ന് നാം വെനീസിലേക്കാണ്. കാറോ ബസ്സോ മോട്ടോർ ബൈക്കോ ഇല്ലാത്ത ലോകത്തിലെ ഏക നഗരം. ഗതാഗതത്തിനായി ആളുകൾ കനാലുകളെയും ബോട്ടുകളെയും ആശ്രയിക്കുന്നു. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന നഗരം അഥവാ ഫ്ലോട്ടിംഗ് സിറ്റി, അതാണ് വെനീസ്. വടക്കൻ ഇറ്റലിയിലെ ഒരു നഗരം, വെനേറ്റോ പ്രദേശത്തിന്റെ തലസ്ഥാനം. ബാർബേറിയന്മാരുടെ ആക്രമണം ഭയന്ന് വെള്ളത്തിൽ താമസമാക്കിയപ്പോൾ വെനീസ് ജലത്തിന്റെ നഗരം, പാലങ്ങളുടെ നഗരം, പ്രകാശത്തിന്റെ നഗരം എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. നമ്മുടെ ആലപ്പുഴയെ നാം കിഴക്കിന്റെ വെനീസ് എന്നാണ് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വെനീസ് 2.25 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഒരു നഗരമാണ്. സമുദ്രനിരപ്പിന് താഴെയുള്ള നഗരമായതിനാൽ സിങ്കിംഗ് സിറ്റി എന്നും വെനീസ് അറിയപ്പെടുന്നു. വെനീസ് ഓരോ വർഷവും 1 മുതൽ 2 മില്ലിമീറ്റർ എന്ന നിരക്കിൽ താഴേക്ക് പോവുകയാണെന്ന് പറയപ്പെടുന്നു. കാലാവസ്ഥാ മാറ്റവും ഭൂമിയുടെ പാളികളുടെ ചലനവുമാണ് ഇതിന് കാരണം. അതിനാൽ 5-ാം നൂറ്റാണ്ട് നിർമ്മിച്ച ഈ മനോഹര നഗരം 2150 ശേഷം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. 118 ചെറുദ്വീപുകളാൽ നിർമ്മിതമാണ് വെനീസ്. ഈ ദ്വീപുകളെ 150 കനാലുകൾ വേർതിരിക്കുന്നു. 400 പാലങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. വെനീസ് ഒരു കാലത്ത് ശക്തമായ ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിരുന്നു. ഇത് 1000 വർഷം വരെ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്തു. വെനീസിലെ കെട്ടിടങ്ങളിൽ പലതും 100 ആണ്ടുകൾ പഴക്കമുള്ളതാണ്. ഗോഥിക്, ബൈസാൻറ്റൈൻ, നവോത്ഥാന വാസ്തുവിദ്യയുടെ മനോഹരമായ ഉദാഹരണങ്ങൾ ഇവിടെ കാണാം. ഗ്രാൻഡ് കനാൽ വെനീസിലെ ഏറ്റവും വലിയ കനാലാണ്. ഇത് നഗരത്തെ 2 ആയി വിഭജിക്കുന്നു. റിയാൽട്ടോ പാലം ഗ്രാൻഡ് കനാലിന് കുറുകെയുള്ള ഏറ്റവും പഴക്കം ചെന്നതും പ്രശസ്തവുമായ പാലമാണ്. ലേസിനും ഗ്ലാസിനും പ്രശസ്തം. ബുറാനോ ദ്വീപ് ലേസ് നിർമ്മാണത്തിനും മുറാനോ ദ്വീപ് ഗ്ലാസ് വ്യവസായത്തിനും പേരുകേട്ടതാണ്. മാസ്കുകളുടെ നഗരം കൂടിയാണ് വെനീസ്. വെനീസിലെ മുഖംമൂടികൾക്ക് വലിയ ചരിത്രമുണ്ട്. പണ്ട് നിയമം ലംഘിക്കുന്നവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനും തങ്ങളുടെ വ്യക്തിത്വം മറയ്ക്കുവാനും ഈ മുഖംമൂടികൾ ഉപയോഗിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ തെരുവുകളിൽ ഒന്ന് വെനീസിലാണ്, കാലറ്റ വാരിസ്കോ. ഇതിന് 53 സെന്റിമീറ്റർ മാത്രമേ വീതിയുള്ളൂ. റിയാൾട്ടോ പാലത്തിനും ഫോണ്ടമെന്റോ നൊവേക്കും ഇടയിലുള്ള ഒരു ചെറിയ ഹിഡൻ പാതയാണ് ഇത്. അത്ര പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നും അല്ലെങ്കിലും വെനീസിന്റെ മറഞ്ഞിരിക്കുന്ന മനോഹാരിത ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ കൗതുകകരമായ തെരുവ് സന്ദർശിക്കാറുണ്ട്. ഗ്രിഗോറിയൻ കലണ്ടറിന് മുമ്പ് വെനീസിന് തനതായ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. അതിൽ മാർച്ച് മാസമായിരുന്നു വർഷത്തിന്റെ തുടക്കം. വെനീഷ്യൻ കലണ്ടർ എന്നായിരുന്നു അതിന്റെ പേര്. ലോകത്തിലെ ആദ്യത്തെ പൊതു ചൂതാട്ട കേന്ദ്രം 1638 വെനീസിലാണ് തുറന്നത്. വെനീസിൽ ഇപ്പോഴും നിരവധി സംഗീതോത്സവങ്ങൾ നടക്കുന്നുണ്ട്. പുരാതന സംഗീതം മുതൽ ആധുനിക സംഗീതം വരെയുള്ള വിവിധ പരിപാടികൾ ഈ ഉത്സവങ്ങളുടെ ഭാഗമായി അരങ്ങേറുന്നു. വെനീസ് ഒരു കാലത്ത് യൂറോപ്പിലെ സംഗീത ലോകത്തെ നയിക്കുക കൂടി ചെയ്തിരുന്നു. ആ പാരമ്പര്യം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. തെരുവുകളിൽ ഇപ്പോഴും സദാസമയവും സംഗീതം ആസ്വദിക്കാം. ഞങ്ങൾ വെനീസിലെ തെരുവുകളിൽ സംഗീതം ശ്രമിക്കുമ്പോൾ ഒരു നായ സംഗീത സാന്ദ്രമായി പടിഞ്ഞാറൻ കുരയുമായി കടന്നു വന്നു. യൂറോപ്പിൽ പെറ്റുകൾ ഒരു അനിവാര്യ ഘടകമാണ്. ഒട്ടുമിക്ക ആൾക്കാരും ദൃശ്യവിരുന്ന് ആസ്വദിക്കുവാൻ അവരുടെ പെറ്റ് ആനിമൽസുമായാണ് വരുന്നത്. വെനീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് സെയിന്റ് മാർക്ക് സ്ക്വയർ. അവിടെ സെയിന്റ് മാർക്സ് ബെസിലിക്ക, ഡോഗസ് കൊട്ടാരം തുടങ്ങിയ പ്രധാന ആകർഷണങ്ങളുണ്ട്. സദാ ഉണർന്നു പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളും അതിന്റെ മുന്നിൽ ഗാനോത്സവങ്ങളും, അങ്ങനെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയോടുകൂടിയാണ് വെനീസ് നമ്മെ കാത്തിരിക്കുന്നത്. കൊട്ടാരത്തിൽ നിന്നും മനോഹരമായ ഒരു പാലവുമായി ബന്ധിക്കുന്ന അതിമനോഹരമായ മറ്റൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം ജയിലാണ്. ജയിലിനെയും പാലത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് ബ്രിഡ്ജ് ഓഫ് സൈൻ അഥവാ നെടുവീർപ്പിന്റെ പാലം എന്നാണ് പേര്. കൊട്ടാരത്തിൽ നിന്ന് ശിക്ഷാവിധി കേട്ടുകഴിഞ്ഞ് പാലത്തിലൂടെ അടുത്ത കെട്ടിടത്തിലേക്ക് എത്തുന്നതോടുകൂടി അയാളുടെ ശ്വാസം നിലയ്ക്കുന്നു എന്നുള്ളതാണ്. പാലത്തിൽ വെച്ച് അവസാന നെടുവീർപ്പെടുക്കുന്നു എന്ന് സാരം. വെനീസിലെ ഒരു പ്രധാന ആകർഷണമാണ് ഗൊണ്ടോള യാത്ര. ഇത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. നമ്മുടെ വള്ളം പോലെ തോന്നിക്കുന്ന ഒരു യാനമാണ് ഗൊണ്ടോള. വെനീസിലെ ഒരു പ്രധാന സാംസ്കാരിക ചിഹ്നമാണ് ഗൊണ്ടോള ഗാനങ്ങൾ. ഗൊണ്ടോളിയന്മാർ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്നു. ഇത് വെനീസിന്റെ തനതായ ഒരു അനുഭവമാണ്. ലോക വ്യാപാര തലസ്ഥാനമെന്ന ഖ്യാതിയുള്ള വെനീസ് ഇന്നും അപ്രകാരം പ്രൗഢിയോടെ തലയോർത്ത് നിൽക്കുന്നു.
1: ഈ യാത്ര എനിക്കിഷ്ടം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിത്രമല.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം: കേരളത്തിലെ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറി എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറി എവിടെയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്തെ വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മോഡൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കൊന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
2: ഇഷ്ടഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മധുരമായ വാക്കുകൾ മണക്കുന്ന അരയാൽ തറകൾ, പാട്ടും കവിതയും കഥയും കഥകളി പദങ്ങളും ഉയർന്നുകേട്ട ചുറ്റുവട്ടങ്ങൾ. വൈകുന്നേരമായാൽ ആൽത്തറയിൽ പോകാതിരിക്കാനാവാത്ത ആണുങ്ങളായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. പനിച്ചെരിച്ചു കിടന്നാലും 6 മണിയാകുമ്പോൾ ആൽത്തറയിലെത്തിയിരിക്കും. ആ പതിവ് തെറ്റിക്കാൻ വയ്യ. താഴേക്കോവിൽ ഉത്സവം വന്നാലും ചാമുണ്ടിക്കാവിൽ കൊടുതി വന്നാലും ആൽത്തറയിൽ അല്പനേരം കൂടിയിരിക്കാതെ സമാധാനം കിട്ടാത്തവരായിരുന്നു വിലക്കമത്തുകാര്. അതേക്കാൾ വലിയ ഉത്സവം അവർക്ക് വേറെ ഉണ്ടായിരുന്നില്ല. മരച്ചില്ലയിൽ റേഡിയോ തൂക്കിയിടും. തമ്പിയണ്ണന്റേതാണ് റേഡിയോ, പക്ഷേ വേട്ടമ്പള്ളിയും ശശിമാവനും ഒക്കെ ആയിരിക്കും ബാറ്ററി വാങ്ങിയിടുന്നത്. ഒരറ്റത്ത് റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കും. അത് കേട്ടിരുന്ന് വർത്തമാനം പറയുന്നതിന്റെ സുഖം അതൊന്നു വേറെ തന്നെയാണ്. പക്ഷേ 6:30 വാർത്ത തുടങ്ങുമ്പോൾ ഒറ്റൊരാളും മിണ്ടില്ല. നിശബ്ദവും നിശ്ചലവുമായിരുന്നു വാർത്ത കേൾക്കും. ഒരു പരീക്ഷാ ഹാളിന് പോലും ഉണ്ടാവില്ല ഇത്രയും നിശബ്ദത. ഒരു ഗ്രാമത്തിന്റെ സുഖത ചാരുത. അല്ലാതെ എന്തു പറയാൻ. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന എഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം രവീന്ദ്രൻ, ആലാപനം ജി വേണുഗോപാൽ. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇടയാറാൻമുള നിന്ന് മധു, സുചിത്ര എന്നിവർ.

ചോദിച്ചില്ല. പകരം ഒലിപ്രാൻ കടവിനോട് ചോദിച്ചു, കടവിൽ കല്ലുകൾ പലതിട്ടിട്ടും വെള്ളം മൂടിയില്ല. ആൻസിയുടെയും ശാലിനിയുടെയും കൺകോണുകളിൽ പ്രണയം പൂവിരിയിച്ചു. അപർണയുടെ കണ്ണുകൾ നിറഞ്ഞു. രാത്രിയിൽ കാക്കഞ്ചേരിയിൽ റോഡിലേതോ വണ്ടി അവളെയും അവളുടെ സങ്കടങ്ങളെയും കവർന്നെടുത്തു. ഡയറി നിറയെ കാളിദാസായിരുന്നു. അതറിഞ്ഞ് അവനൊരു നോട്ട്ബുക്ക് എനിക്ക് തന്നു. അത് നിറയെ അപർണയെക്കുറിച്ച് എഴുതിയ കവിതകളായിരുന്നു. പരസ്പരം അറിഞ്ഞിട്ടും പറയാതെ പോയവർ. ഇഷ്ടഗാനങ്ങളിൽ ഇനി വെളിയന്നൂരിൽ നിന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം 1921. രചന വി എ ഖാദർ, സംഗീതം ശ്യാം, ആലാപനം നൌഷാദും വിളയിൽ വത്സലയും ചേർന്ന്.

മാഷെ, മാഷ്ക്ക് എന്നെ ഇഷ്ടാണോ? മാഷോട് എനിക്കുള്ളൊരിഷ്ടം മാനമറിയാതെ കാക്കുകയാണ് ഞാൻ. പൊൻപീലിയായത് പോക്കുമൊരിക്കൽ എന്നാത്മാവിൽ ഞാനത് ചേർത്തു വയ്ക്കുന്നു. അവളുടെ കാവ്യപുസ്തകം നിറയെ മാഷായിരുന്നു. സ്മൃതിപരാഗങ്ങൾ തൻ നിറച്ചാർത്തുകൾ. നിന്നെ സ്നേഹിക്കുവാൻ മാത്രമേ വീഥിയിൽ നിത്യവും വന്നു നിൽക്കുന്നു ഞാൻ. മാഷെ, മനസ്സിന്റെ മച്ചകങ്ങളിൽ നീ ഒരു ഇന്ദ്രധനുസായി പൂത്തു നിൽക്കുമ്പോൾ ഞാൻ എന്റെ ഏകാന്ത സന്ധ്യകളിൽ ഒരു ചമ്പകപ്പൂവായി വിടർന്നു പോകുന്നു. സുഹൃത്തെന്ന നിലയിൽ ഞാൻ അവളോട് ചോദിച്ചു, നീ ഇത് പുസ്തകമാക്കിയാൽ എന്ത് പേരിടും? ഒറ്റ വാക്കിൽ അവൾ പറഞ്ഞു, മാഷ്. അല്ലാതെ പിന്നെന്താ? ഇഷ്ടഗാനങ്ങളിൽ അവൾ പാട്ടുകൾ എഴുതി ചോദിച്ചതും അവളുടെ മാഷ്ക്ക് വേണ്ടിയായിരുന്നു. ആരായിരുന്നു അവളുടെ ആ മാഷ്? അതെന്നും എനിക്കറിഞ്ഞുകൂടാ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ചെമ്പകമംഗലത്ത് നിന്ന് ആദിത്യ മാഷ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനമാണിത്. ചിത്രം ഡെയ്സി, രചന പി ഭാസ്കരൻ, സംഗീതം ശ്യാം, ആലാപനം കെ ജെ യേശുദാസ്.

ചന്തയെന്ന് പറയാനാവില്ല, റോഡരികിലാണ്. പച്ചക്കറിയും പഴവും പൂവും മീനുമെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സരോജിനി ചേച്ചിയും ലില്ലി അമ്മായിയും ഒക്കെയുണ്ട്. മത്സരിച്ചാണ് വിൽപ്പന. പച്ചമീൻ പച്ചമീൻ, പിടയ്ക്കുന്ന മീൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കും. സംഗതി കരിവാടായി കഴിഞ്ഞിട്ട് തന്നെ നാളുകളായി. എന്നാലും പരാതികളേതുമില്ലാതെ നാട്ടുകാർ അതൊക്കെ വാങ്ങും. ലീലാന്റി പക്ഷെ അതൊന്നും വാങ്ങില്ല. ദേ പരിഷ്കാരി വരുന്നു എന്ന് അവർ വരുമ്പോ തന്നെ കമന്റുകൾ തുടങ്ങും. മാടം വരുന്നടി മാടം എന്ന് കാർത്തിയായനി പറയും. സംഗതി അടുത്തു വരുന്നതുവരെയുള്ള കളിയാക്കലേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാലുടൻ സരോജിനി ചേച്ചിയടക്കം കെഞ്ചാൻ തുടങ്ങും. ദേ നല്ല മീനാണ് ലീല, ഇത് വാങ്ങ്. ദേ ഇന്നലെ വന്ന കത്തിരിക്കുക, നല്ല ചെറുപയറാ. ലീലാന്റി എല്ലാം വാങ്ങും മീനൊഴികെ. നല്ല മീൻ അവർക്ക് നിർബന്ധമാണ്, അതില്ലെങ്കി വാങ്ങില്ല. വാങ്ങാതെ പോയാൽ ഉടനെ കമന്റ് വരും, ഓ അവളൊരു പരിഷ്കാരി. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ചന്തയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു റേഡിയോ കൊടുത്തത് ലീലാന്റിയായിരുന്നു. പിന്നെ അത് കേട്ടുകൊണ്ടായി പെണ്ണുങ്ങളുടെ കച്ചവടം. റേഡിയോ ചന്ത എന്ന പേരും അങ്ങനെ ഞങ്ങളുടെ ചന്തയ്ക്ക് കിട്ടി. ലീലാന്റിക്ക് വേണ്ടി ഒരു പാട്ട് ചോദിക്കണമെന്നത് സരോജിനി ചേച്ചിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ചന്തയിലിരുന്ന് അത് കേൾക്കണം. പക്ഷേ അത് നടന്നില്ല. പച്ചച്ചീര പച്ചച്ചീര, നല്ല നാടൻ പച്ചച്ചീര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ കുഴഞ്ഞു വീണു. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും റേഡിയോ ചന്ത അവധിയായിരുന്നു. ലീലാന്റി പിന്നെ ചന്തയിലേക്ക് വന്നതേയില്ല. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം റേഡിയോ ചന്തയിൽ നിന്ന് സരോജിനി ചേച്ചി ആവശ്യപ്പെടാൻ ആഗ്രഹിച്ച ഗാനം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ്. രചന ബിജു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ.

പ്രായമായപ്പോൾ വേലായുധൻ സാറിന് ഒരു പ്രശ്നമുണ്ടായി. ആളുകളുടെ പേര് മറന്നുപോകും. ഭവാനി ടീച്ചറായിരുന്നു സാറിന്റെ ഭാര്യ. എത്ര ആലോചിച്ചാലും സാറിന് ഭവാനി എന്ന പേര് കിട്ടില്ല. ഞാനീ മനഃശാസ്ത്രമൊക്കെ പഠിച്ച് നാട്ടിലെത്തിയ കാലമായിരുന്നു അത്. സാർ എന്നെ കാണാൻ വന്നു. സാറിന് എത്ര ആലോചിച്ചിട്ടും എന്റെ പേര് കിട്ടുന്നില്ല. രസം അതല്ല, നിനക്കെന്നെ മനസ്സിലായോ എന്ന് സാറ് ചോദിച്ചു. എനിക്കാണെങ്കിൽ എത്ര ആലോചിച്ചിട്ടും സാറിന്റെ പേര് കിട്ടുന്നില്ല. പേര് മറന്നുപോകുന്നത് ഒരു പ്രശ്നമാണോ എന്നറിയാനാണ് സാറിന്റെ അടുത്ത് വന്നത്. എന്റെ അവസ്ഥ കണ്ടിട്ട് കുഴപ്പമില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞ് സാറ് പോയി. കുറ്റബോധം തീർക്കാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ സാറിനെ പോയി കണ്ടു. പേര് മറന്നുപോകുന്ന പ്രശ്നത്തെ അനുമിയ എന്നാണ് പറയുന്നത്. ഇത് ഓർക്കാനുള്ള ചില ടിപ്സുകളും പറഞ്ഞുകൊടുത്തു. പാട്ടുകൾ വലിയ ഇഷ്ടമായിരുന്നു സാറിന്, പ്രത്യേകിച്ചും ശ്രീകുമാരൻ തമ്പിയുടെ. അന്ന് വൈകുന്നേരം പാട്ടുകളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ എന്ന പാട്ട് എഴുതിയ മറ്റേ കവിയുണ്ടല്ലോ എന്ന് പറയുന്നതല്ലാതെ ശ്രീകുമാരൻ തമ്പി എന്ന് ഓർത്തെടുക്കാൻ സാറിനായില്ല. സാറിന്നില്ല. സാറിന് ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളും അനശ്വരമാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കോയിക്കലിൽ നിന്ന് വേലായുധൻ സാർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഗാനം. കേൾക്കാം ഇന്ന് ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ആരണ്യകം എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രഘുനാഥ് സേത്.

0: അതുകൊണ്ടാണ് മനുഷ്യൻ വലിയ സംഭവമായിരിക്കുന്നത്. മനുഷ്യന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. മനുഷ്യന് സ്വപ്നങ്ങളുണ്ട്, സാഹസമുണ്ട്, വന്യമായ ഭാവനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജന്മവും ഓരോ സംഭവമായി മാറേണ്ടിയിരിക്കുന്നു. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണ സായി റേഡിയോ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
3: ഇറ്റുവീഴും നിലാവ് എത്ര കൈക്കുടന്നയിലെടുത്തിട്ടുണ്ട്, പാടങ്ങൾ തഴുകി കടന്നുപോകും, പോക്കുവയിൽ എത്ര കൊണ്ടിട്ടുണ്ട്, കിണറൻ ആഴങ്ങളിൽ നിന്ന് എത്ര പാള ഇരുട്ട് കോരിയെടുത്തിട്ടുണ്ട്, തണുത്ത പാത്രങ്ങളിൽ എത്രമേൽ വെയിൽപൂക്കൾ വാരിയെടുത്തിട്ടുണ്ട്. ആദിത്യയുടെ കവിതയിൽ അന്തരാർത്ഥങ്ങളുടെ പൂക്കൾ. അവൾ എഴുതിയതൊക്കെ അവളുടെ മാഷ വായിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ടാവും മാഷ പോയിട്ടും അവൾ എഴുതിക്കൊണ്ടേയിരുന്നത്. നിലാവും ഇരുട്ടും പോക്കുവയിലും പ്രിയമായിരുന്ന ആൾ അവളുടെ മാഷ്. ഇഷ്ടഗാനങ്ങളിൽ ഇനി KS ചിത്ര ആലപിച്ച ഗാനം. രചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം. ചിത്രം പട്ടണപ്രവേശം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് മഞ്ചാടിയിൽ നിന്ന് സേതുലക്ഷ്മി.

വസന്തങ്ങൾ കാമുകർക്ക് വനമാല കൊരുക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞവൻ വന്നില്ല. ഏകാന്തതകളുടെ ഇന്ദ്രനീല കൂടാരങ്ങളിൽ മഞ്ഞുകണങ്ങൾ പോലെ തണുത്തിരുന്ന ദിനരാത്രങ്ങൾ, വിരഹത്തിന്റെ മാറാലകൾ, അവനെങ്ങോ പോയെന്നും ഉപേക്ഷിക്കപ്പെട്ടെന്നുമുള്ള വേദനകൾ, പാട്ടുമാത്രം കൂട്ടായ രാത്രികൾ, ഒരു വിലാപഗീതം പോലെ വന്ന ചങ്ങാതിയുടെ കത്ത്, അവനില്ല. ഒരു ചോക്കുവര പോലെ അവൻ മാഞ്ഞുപോയിരിക്കുന്നു. നിനക്കായി കുറച്ച് വരികളും കുറേ പാട്ടുപുസ്തകങ്ങളും, അത് ഞാൻ നിനക്കയക്കുന്നു. മറ്റൊന്നും ഇവിടെ ശേഷിക്കുന്നില്ല. ശേഷിച്ചത് അവനെന്ന സത്യം മാത്രം. അവന്റെ പാട്ടുപുസ്തകം ഞാൻ തുറന്നു നോക്കി. നീലമഷി കൊണ്ടെഴുതിയതെല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പച്ച കൊണ്ടെഴുതിയതെല്ലാം അതിലേറെ പ്രിയപ്പെട്ട പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശങ്കർ ഗണേഷ്, ചിത്രം മൃഗയ. ഗാനം ആവശ്യപ്പെടുന്നത് കള്ളിക്കാട് നിന്ന് ശ്യാമള, ഓമന, വസന്ത എന്നിവർ.

തൊടിയിലെ കിണർക്കരയിലെ എന്ന പാട്ട് കേട്ട് തൊടി എന്ന് വച്ചാൽ എന്താണെന്ന് അവൾ ചോദിക്കുന്നു. മകൾക്കതറിയില്ല. അതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കും അറിയില്ല. പഴയ ഏതോ ചലച്ചിത്രത്തിന്റെ പാട്ടുസീനിൽ ഞാനത് അവൾക്ക് കാണിച്ചു കൊടുത്തു. മരങ്ങളും നീർച്ചാലുകളും ഒക്കെയുള്ള ഒരിടം, കാറ്റും തണുപ്പുമുള്ള ഒരിടം, ഇരിക്കാൻ മരച്ചില്ലകൾ, ചാമ്പമരത്തണലുകൾ, വിശക്കില്ല, ചാമ്പയ്ക്കയും പച്ചമാങ്ങയും തെച്ചിപ്പഴങ്ങളും വയറു നിറയെ കഴിക്കാനുണ്ട്. വീടിനു താഴെ ഒരു ചെറിയ താഴ്വാരം, അതാണ് തൊടി. കവുങ്ങും വാഴയും തുളസിയും തുമ്പയും ഒക്കെയുണ്ട്. ഒരു തീർത്ഥകണം പോലെ വാഴക്കൊമ്പുകളിൽ നിന്നൂർന്ന് വീഴാനൊരുങ്ങി നിൽക്കുന്ന മഞ്ഞുകണങ്ങൾ, കരിയിലെ കിളികൾ, ചിത്തിരകൾ, നിരുപദ്രവകാരികളായ നീർപ്പുളവന്മാർ, നീർച്ചാലുകളിൽ നിറയെ മാനത്ത് കണ്ണികളാണ്. മക്കളോടൊപ്പം കൂട്ടം കൂട്ടമായി അവ നീന്തി തുടിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. വേനൽ അവധിക്കാലം മുഴുവനും തൊടിയിലായിരിക്കും. ചിത്രചേച്ചിയുടെ കയ്യിൽ പാട്ടെഴുതിയ ബുക്കുകളുണ്ട്. അതും കൊണ്ടേ ചേച്ചി തൊടിയിൽ വരൂ. ആരും കേൾക്കണമെന്നൊന്നും ചേച്ചിക്ക് നിർബന്ധമില്ല. ചെമ്പകമരത്തിന്റെ ചോട്ടിലിരുന്ന് ആത്മാവോടലിഞ്ഞിരുന്ന ചേച്ചി പാടും. തൊടിയിലാകെ പാട്ടിലയിക്കും. നീർച്ചാലുകളിലെ കുഞ്ഞോളങ്ങളിൽ പല്ലവികൾ അലിയും. കുറച്ചു നേരമെങ്കിലും മാനത്തെ കണ്ണികൾ നിശ്ചലമാകും. അണ്ണാറക്കണ്ണന്മാർ പോലും നിശബ്ദരുമാകും. മൈനകളും കരിയില പക്ഷികളും കലവില കൂട്ടാതെ മിണ്ടാതിരിക്കും. പാട്ടിന്റെ പളുങ്കുകൾ കാലം പക്ഷേ എല്ലാം മായ്ച്ചു കളഞ്ഞു. തൊടി വലിയേട്ടന് ഭാഗം വെച്ചു. ഗൾഫിലെ പണം കൊണ്ട് വലിയേട്ടൻ അവിടെ മണിമാളിക പണിതു. പാട്ടുകളൊക്കെ പൊന്നാരിയൻകാവിൽ നടക്കിവെച്ച് ചിത്രചേച്ചിയും പോയി. ഗന്ധർവഗീതം കേൾക്കാനാണ് പോകുന്നതെന്ന് ഡയറിയിൽ അവൾ കുറിച്ചുവെച്ചു. ചിത്രം മൂന്നാം പക്കം. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ഇളയരാജ. ആലാപനം കേസ് ചിത്രയും എം ജി ശ്രീകുമാറും. ഗാനം ആവശ്യപ്പെട്ടത് ഇരിഞ്ചേത്ത് നിന്ന് കൃഷ്ണ, ജിഷ്ണ, മിഥുൻ, മിഥുന എന്നിവർ.

സമർത്ഥമായൊരു കാലത്ത് സന്തോഷത്തോടെ ജീവിച്ചിരിക്കാനാവുക എന്നതൊക്കെയാൾ ഭാഗ്യമുള്ള കാര്യം, വേറെയില്ല. ഓരോരുത്തർക്കും ബാല്യകൗമാരങ്ങൾ പ്രിയപ്പെട്ടതാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അനാദിയായി അത് ആത്മഹൃദങ്ങളിൽ ഹിമഗണം പോലെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനമാണ്. ചിത്രം പാദമുദ്ര, രചന ഹരികുടപ്പനക്കുന്ന്, സംഗീതം വിദ്യാധരൻ മാസ്റ്റർ. ഗാനം ആവശ്യപ്പെടുന്നത് ശാന്തിവിള നിന്നും സുധാകരൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കുമ്മാട്ടി കവിതയാണ് കുമ്മാട്ടി എന്ന ചിത്രമായത്. കുമ്മാട്ടി കവിത കവാലം നാരായണ പണിക്കരുടേതാണ്. കുമ്മാട്ടി എന്ന ചിത്രം ജി അരവിന്ദൻ്റെതും. രാവണി പണിക്കരാണ് ചിത്രത്തിൽ കുമ്മാട്ടിയായത്. ഓടക്കുഴലും ചെണ്ടയും നാഗസ്വരവും തക്കിലും അസാധാരണമാമിതം വായിക്കുന്ന രാവണി പണിക്കർ കുമ്മാട്ടിയുടെ വേഷം അതീവ ഹൃദ്യമാക്കി. കുമ്മാട്ടിക്ക് കഥയും കവിതയും എഴുതിയത് കവാലമായിരുന്നു. ഇഷ്ടം കുമ്മാട്ടിയെയും കവാലത്തെയും രാവണിയെയും അരവിന്ദനെയും ഇഷ്ടം. അത്രമേലിഷ്ടം.

കൊതിച്ചു പായും പതനുരജിനും

ഷഡ്കാലത്തിൽ പാടി സ്വാതി തിരുനാളിനെയും ത്യാഗരാജസ്വാമികളെയും അതിശയിപ്പിച്ച ഗോവിന്ദമാരാർ, ഷഡ്കാല ഗോവിന്ദമാരാർ. മൂവാറ്റുപുഴയിൽ വച്ച് ബാലമുരളീകൃഷ്ണയും കച്ചേരിയിൽ ഷഡ്കാലത്തിൽ രമമാനസെ പാടുകയുണ്ടായി. പുതിയ കാലത്തിൻ്റെ ത്യാഗരാജസ്വാമികൾ എന്ന വിശേഷണം ബാലമുരളീകൃഷ്ണയ്ക്ക് ഭൂഷണം തന്നെയാണ്. 1987 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന ചിത്രം പുറത്തിറങ്ങി. അനന്ത്നാഗ് സ്വാതി തിരുനാളായും നെടുമുടി വേണു ഇരയിമ്മൻ തമ്പിയായും രഞ്ജിനി സുഗന്ധവല്ലിയായും ശ്രീവിദ്യ ഗൗരി പാർവതിയായും തിരുശീലയിലെത്തി. സാരമതിയിൽ മോക്ഷമുഗലത എന്ന ത്യാഗരാജ

ಜೊಂಡು ಜೊಂಡು ಪತಾಮ್ ಕಟ್ಟ ಜೀವಿತ ಜ

മലയാള സിനിമയുടെ പരിണാമഘട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നടിയാണ് ഓമല്ലൂർ ചെല്ലമ്മ. കേവലം 2 ചിത്രങ്ങളിൽ മാത്രമേ അവർ നായികയായി അഭിനയിച്ചിട്ടുള്ളൂ. 1950 പുറത്തിറങ്ങിയ സ്ത്രീയും 1952 പുറത്തിറങ്ങിയ പ്രേമലേഖയുമായിരുന്നു ആ ചിത്രങ്ങൾ. നാടകത്തിൽ നിന്നാണ് ഓമല്ലൂർ ചെല്ലമ്മ ചലച്ചിത്രത്തിലെത്തുന്നത്. 1950 ഹിറ്റ് ചിത്രമായിരുന്നു സ്ത്രീ. എന്നാൽ സ്ത്രീ എന്ന ചിത്രവും അതിലെ ഓമല്ലൂർ ചെല്ലമ്മയുടെ അഭിനയവും മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടു. ആ ചരിത്ര സ്മരണകളിലൂടെ സഞ്ചരിക്കുന്നത് തന്നെ ഏറെ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കലഹിക്കാത്ത ക്യാമറാമാൻ, അങ്ങനെയൊരു വിശേഷണം ഉണ്ടായിരുന്ന ക്യാമറാമാനാണ് ആനന്ദക്കുട്ടൻ. രാമചന്ദ്ര ബാബു എന്ന ക്യാമറാമാൻ്റെ ശിക്ഷണത്തിൽ അതീവ ഹൃദ്യമായി എത്രയോ പകർന്നാട്ടങ്ങളെ പകർത്തിയ തൃഷ്ണാശാലി. ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ ഭാവരസങ്ങളുടെ മഴവില്ലുകൾ കണ്ട് ദൃശ്യകാവ്യത്തിൻ്റെ വിസ്മയം പകർത്തിയ ഛായാഗ്രാഹകൻ. ഹിസൈനസ് അബ്ദുള്ള, ഭരതം, കമലദളം, സദയം തുടങ്ങി എത്രയോ ചിത്രങ്ങളുടെ ക്യാമറാമാൻ. ക്യാമറ കൊണ്ട് കവിതകൾ കുറിച്ച കലാകാരൻ ഇഷ്ടം അത്ര.

തീരെ ആത്മവിശ്വാസമില്ലാത്ത അന്തർമുഖിയായ ഒരു പെൺകുട്ടിയുടെ ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്രയുടെ കഥ പറയുന്ന ചിത്രമാണ് മിലി. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും രാജ്യം നഷ്ടപ്പെട്ട രാജാവും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ചിത്രത്തിലുള്ളത്. രാജേഷ് പിള്ളയുടെ സംവിധാനമാണ്. ട്രാഫിക് സംവിധാനം ചെയ്ത രാജേഷ് പിള്ള വേട്ട സംവിധാനം ചെയ്ത് തൻ്റെ ജോലി തീർത്ത് സിനിമ ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് ജനങ്ങളുടെ പ്രതികരണം അറിയാതെ മാഞ്ഞുപോയ രാജേഷ് പിള്ള എന്ന സംവിധായകൻ.

ഓർമ്മയുടെ മുറിവിൽ കണ്ണീരുപ്പ് കലർന്ന നീറ്റലായി ജിഷ്ണു എന്ന നടൻ്റെ നിഷ്കളങ്കവും പ്രസന്നവുമായ മുഖം തെളിയുന്നു. കേവലം 36 വർഷങ്ങൾ. ആ സൗമ്യദീപ്തി സ്വപ്നലോകത്തേക്ക് ഒരു മേഘശകലം പോലെ മാഞ്ഞുപോയി. നമ്മൾ എന്ന ചിത്രത്തിൽ നമ്മളെ കരയിപ്പിച്ച ജിഷ്ണു, എന്നെ അമ്മയെ ഒന്ന് കാണാൻ എന്ന പാട്ട് മറക്കുമോ നമ്മൾ? ഇല്ല. ഇഷ്ടം ആ പാട്ടും അതിലഭിനയിച്ച ജിഷ്ണുവും.

ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെയായി സ്കൂളിലേക്ക് പോകുന്ന മീനത്തിൽ താലികെട്ടിലെ 22 വയസ്സുകാരൻ ഓമനക്കുട്ടനെ മലയാളിക്ക് മറക്കാനാകുമെന്ന് തോന്നുന്നില്ല. മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചിത്രം. നീണ്ട 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജൻ ശങ്കരാടി എന്ന സംവിധായകൻ ചെയ്ത 2-ാമത്തെ ചിത്രമായിരുന്നു അത്. ഓമനക്കുട്ടനും വീപ്പക്കുറ്റിയും അനശ്വരമായി. ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിൽ ജീവിതഗന്ധിയായ ചിത്രം ചെയ്ത രാജൻ ശങ്കരാടി എന്ന പ്രതിഭ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇനിയും മായാതെ കൺമുന്നിൽ നിൽക്കുന്ന നൈർമല്യമാർന്ന മുഖം, വറ്റാത്ത സ്നേഹത്തിൻ്റെ ആഴമുള്ള കണ്ണുകൾ, അനായാസം സ്ഫുരിക്കുന്ന ഭാവങ്ങൾ, രസവൈവിധ്യങ്ങൾ, നെറ്റിയിൽ ചന്ദനം ചാർത്തി തുളസിക്കതിർ ചൂടി കൈത്തിരിയുമായി നിൽക്കുന്ന സൗന്ദര്യം, സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ രൂപമുള്ള ഒരു നാടൻ കന്നിപ്പെണ്ണിനെ സങ്കല്പിക്കണമെങ്കിൽ രേഖാമോഹനെ ഓർത്താൽ മതിയാകും. പോയി മറിയുന്ന മലയാളത്തനിമ പോലെ, താനേ പൊലിഞ്ഞ കൈത്തിരി പോലെ രേഖാമോഹൻ മാഞ്ഞുപോയി. സിബിമലയിൽ സംവിധാനം ചെയ്ത നീ വരുവോളം എന്ന ചിത്രത്തിലെ ഈ തന്നലും എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ കൈത്തിരി പോലെ തെളിയുന്ന രേഖയുടെ മുഖം ഓർമ്മയിലെത്തും. അത്രമേലിഷ്ടം ആ ഓർമ്മകൾ.

അത്രമേലിഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഗൗരവമുള്ളതും എന്നാൽ അത്ര തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടതുമായൊരു വിഷയമാണ് ആണും പെണ്ണും തമ്മിലുള്ള മാനസികവും മസ്തിഷ്കപരവുമായ വ്യത്യാസങ്ങൾ. ഇതേക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും രണ്ടു തരം വാദങ്ങളാണ് നാം കേൾക്കാറുള്ളത്. ഒന്നാമത്തേത്, ആണും പെണ്ണും തമ്മിൽ ശാരീരികമായ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ബാക്കിയെല്ലാം സമൂഹം അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നും. രണ്ടാമത്തെ വാദം, ആണുങ്ങൾ ഒരു തരക്കാരും പെണ്ണുങ്ങൾ മറ്റൊരു തരം ജീവികളുമാണ് എന്ന അമിതവാദവുമാണ്. എന്നാൽ ശാസ്ത്രം ഇതിനിടയിൽ എവിടെയാണ് നിൽക്കുന്നത്? ന്യൂറോ സയൻസും സൈക്കോളജിയും ഈ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, നമ്മൾ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് ഓരോ വ്യക്തിയെയും കുറിച്ചല്ല, മറിച്ച് വലിയൊരു ജനവിഭാഗത്തിന്റെ ശരാശരി എടുത്താൽ കാണുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഒരു വലിയ മൈതാനത്ത് ഒരു വശത്ത് ആണുങ്ങളെയും മറുവശത്ത് പെണ്ണുങ്ങളെയും നിർത്തി പരിശോധിച്ചാൽ ഭൂരിഭാഗം പേരും പല കാര്യങ്ങളിലും സമാനരായിരിക്കും. എന്നാൽ ഈ കൂട്ടത്തിന്റെ അങ്ങേ അറ്റങ്ങളിലെത്തുമ്പോൾ വ്യത്യാസങ്ങൾ പ്രകടമാകും. ഈ വ്യത്യാസങ്ങൾക്ക് പിന്നിൽ കേവലം വളർത്തുന്ന രീതി മാത്രമല്ല, നമ്മുടെ ജീനുകളും ഹോർമോണുകളും മസ്തിഷ്ക ഘടനയും ഒക്കെ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഗർഭാവസ്ഥയിൽ തന്നെ ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ തുടങ്ങിയ ഹോർമോണുകൾ മസ്തിഷ്കത്തിന്റെ വികാസത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ആണും പെണ്ണും തമ്മിലുള്ള ഏറ്റവും വ്യക്തമായ വ്യത്യാസം അവരുടെ താല്പര്യങ്ങളാണ്. 5 ലക്ഷം പേരെ ഉൾപ്പെടുത്തി നടത്തിയ വിപുലമായ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആണുങ്ങൾക്ക് പൊതുവെ വസ്തുക്കളോടും പെണ്ണുങ്ങൾക്ക് മനുഷ്യരോടുമാണ് കൂടുതൽ താല്പര്യം എന്നാണ്. ഇത് വെറും സാമൂഹികമായ ശീലമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം മനുഷ്യരിൽ മാത്രമല്ല കുരങ്ങുകളിലും ഈ വ്യത്യാസം കണ്ടുവരുന്നു. ആൺകുരങ്ങുകൾക്ക് വാഹനങ്ങളോടും പന്തുകളോടുമാണ് താല്പര്യമെങ്കിൽ പെൺകുരങ്ങുകൾ പാവകളെ പോലെയുള്ള വസ്തുക്കളെ ലാളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലകളിൽ പുരുഷന്മാരും സൈക്കോളജി, ടീച്ചിംഗ്, നഴ്സിംഗ് തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളും കൂടുതലായി കാണപ്പെടുന്നതിന് പിന്നിൽ ഈ താല്പര്യങ്ങളിലെ സ്വാഭാവികമായ വ്യത്യാസം ഒരു വലിയ കാരണമാണ്. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ആണും പെണ്ണും തുല്യരാണ്, എന്നാൽ ചില പ്രത്യേക കഴിവുകളിൽ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു വസ്തുവിനെ മനസ്സിൽ കറക്കി നോക്കാനോ ദിശകൾ കണ്ടെത്താനോ ഉള്ള കഴിവ് ശരാശരി ആണുങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. എന്നാൽ ഭാഷാ നൈപുണ്യം, ആശയവിനിമയം എന്നിവയിൽ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുന്നു. ദേഷ്യത്തിന്റെ കാര്യമെടുത്താൽ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പോലെ തന്നെ ദേഷ്യം വരാറുണ്ട്, പക്ഷെ അത് കായികമായി പ്രകടിപ്പിക്കാൻ ആണുങ്ങളാണ് കൂടുതൽ മുന്നോട്ട് വരുന്നത്. ഇതിന് കാരണം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ സാന്നിധ്യമാണെന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. സാംസ്കാരികമായ വ്യത്യാസങ്ങൾ ഇല്ലാതെ തന്നെ ലോകത്തെല്ലായിടത്തും ഏതാണ്ട് ഒരേ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഗവേഷകർ കണ്ടെത്തുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ബയോളജിക്ക് ഇതിൽ വലിയ പങ്കുണ്ട് എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ആണും പെണ്ണും ഒന്നല്ല എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളേക്കാൾ താഴ്ന്നവരാണ് എന്നല്ല. അവർക്ക് ഒരേ മൂല്യവും ഒരേ അവകാശങ്ങളുമാണ് ഉള്ളത്. എന്നാൽ അവരുടെ മസ്തിഷ്കവും ജൈവികമായ പ്രത്യേകതകളും വ്യത്യസ്തമാണ് എന്ന് അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്.

പുരോഗമനം എന്നത് വ്യത്യാസങ്ങളെ ഇല്ലാതാക്കലല്ല, മറിച്ച് ആ വ്യത്യാസങ്ങളെ തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകലാണ്. ശാസ്ത്രീയമായ സത്യങ്ങളെ ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ നമുക്കൊരു ഉന്നതമായ സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയും. ശരാശരികൾ തമ്മിലുള്ള ഈ വ്യത്യാസങ്ങളെ മറച്ചുവെക്കുന്നത് ശാസ്ത്രത്തോടും പ്രകൃതിയോടും ചെയ്യുന്ന അനീതിയാകും. ഒരേ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ തുല്യമായ മൂല്യമുള്ള ജോലി ചെയ്യുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലുള്ള ശരാശരി വരുമാന വ്യത്യാസത്തെയാണ് ജെൻഡർ പേ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ഇത് കേവലം ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, മറിച്ച് ലിംഗനീതിയുടെയും സാമൂഹിക വികാസത്തിന്റെയും പ്രധാന അളവുകോലുകളിൽ ഒന്നാണ്. സ്ത്രീകളുടെ ശരാശരി മണിക്കൂർ വരുമാനത്തെ പുരുഷന്മാരുടെ ശരാശരി മണിക്കൂർ വരുമാനമായി താരതമ്യം ചെയ്താണ് ഇത് കണക്കാക്കുന്നത്. ലോകത്തെല്ലായിടത്തും ഏറെയും കുറഞ്ഞും ഈ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, വികസിത രാജ്യങ്ങളിൽ പോലും പുരുഷന്മാർക്ക് ലഭിക്കുന്ന 1 രൂപയ്ക്ക് പകരമായി സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ശരാശരി 80 മുതൽ 90 പൈസ വരെ മാത്രമാണ്. ആണുങ്ങൾ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ടെക്നോളജി എഞ്ചിനീയറിംഗ് മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീകൾ താരതമ്യേന കുറഞ്ഞ വേതനമുള്ള സേവന മേഖലകൾ തിരഞ്ഞെടുക്കുന്നത് ഒരു കാരണമാണ്. പ്രസവത്തിനും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുമായി സ്ത്രീകൾ കരിയറിൽ എടുക്കുന്ന ഇടവേളകൾ അവരുടെ ശമ്പള വർദ്ധനവിനെയും പ്രമോഷനെയും ദോഷകരമായി ബാധിക്കുന്നു. അതുണ്ടാവാൻ പാടില്ല. കഴിവുണ്ടായിട്ടും കമ്പനികളുടെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾ എത്താതിരിക്കാൻ കാരണമാകുന്ന സാമൂഹികവും സ്ഥാപനപരവുമായ വിവേചനങ്ങൾ നിലവിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വീട്ടുജോലികളും പ്രായമായവരെ നോക്കുന്നതും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ചെയ്യുന്ന വലിയൊരു വിഭാഗം ജോലികൾക്കും സാമ്പത്തിക മൂല്യം കൽപ്പിക്കപ്പെടുന്നില്ല. ജെൻഡർ പേ ഗ്യാപ്പ് വർദ്ധിക്കുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാശ്രയത്തെ ഇല്ലാതാക്കുന്നു. ഇത് സമൂഹത്തിലെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കാനും കുട്ടികളുടെ ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരത്തെ ദോഷകരമായി ബാധിക്കാനും കാരണമാകും. ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ വേതനം നൽകിയാൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ വൻതോതിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേ വേതനം ഉറപ്പുവരുത്താൻ നിയമപരമായ ചട്ടക്കൂടുകൾ ഉണ്ടാക്കുക. കുട്ടികളെ നോക്കുന്ന ഉത്തരവാദിത്വം അച്ഛനും അമ്മയും ഒരുപോലെ പങ്കിടാൻ സഹായിക്കുന്ന രീതിയിൽ അവധി ആനുകൂല്യങ്ങൾ നൽകുക. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്ക് കൂടുതൽ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിനുള്ള പ്രധാന പരിഹാര മാർഗങ്ങൾ. ചുരുക്കത്തിൽ, ഒരു രാജ്യം എത്രത്തോളം വികസിതമാണെന്ന് അറിയാൻ അവിടുത്തെ ജെൻഡർ പേ ഗ്യാപ്പ് എത്രത്തോളം കുറവാണെന്ന് നോക്കിയാൽ മതിയാകും. തുല്യമായ അധ്വാനത്തിന് തുല്യമായ പ്രതിഫലം ഉറപ്പാക്കുക എന്നത് നീതിയുക്തമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മുടെ സമൂഹത്തിലെ ലിംഗപരമായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുകയും എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സുപ്രധാനമായൊരു ആശയമാണ് ജെൻഡർ ജസ്റ്റിസ് അഥവാ ലിംഗനീതി. ഇതിനെ കേവലം സ്ത്രീ സമത്വം എന്നതിലുപരി മാനുഷികമായ നീതിയായി കണക്കാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി ആണായാലും പെണ്ണായാലും ഭിന്ന ലിംഗക്കാരനായാലും അവരുടെ ലിംഗസ്വത്വം അവരെ തരം താഴ്ത്താനോ അവസരങ്ങൾ നിഷേധിക്കാനോ ഉള്ള കാരണമാകരുത് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ജൈവികമായ വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് ഇത്. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലിംഗഭേദമന്യേ എല്ലാവർക്കും തുല്യമായി ലഭിക്കണം. മുൻപ് ചർച്ച ചെയ്തതുപോലെ ഒരേ ജോലി ചെയ്യുന്ന ആണിനും പെണ്ണിനും തുല്യമായ പ്രതിഫലം ഉറപ്പാക്കുക. രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും കുടുംബകാര്യ

ങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എല്ലാ ലിംഗ വിഭാഗങ്ങൾക്കും തുല്യ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. ലിംഗാടിസ്ഥാനത്തിലുള്ള അക്രമങ്ങളിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നിവയാണ് ലിംഗനീതിയുടെ പ്രധാന ഘടകങ്ങൾ.

0: அருகில் வருமா?
1: ഒരു രാജ്യം വികസിതമാണോ എന്ന് അളക്കുന്നത് അവിടുത്തെ സാമ്പത്തിക വളർച്ച കൊണ്ട് മാത്രമല്ല, മറിച്ച് ലിംഗനീതി എത്രത്തോളം നടപ്പിലാകുന്നു എന്നതുകൂടി നോക്കിയാണ്. ലിംഗനീതി നടപ്പിലാകുന്ന സമൂഹങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും മെച്ചപ്പെടുന്നു. തൊഴിൽ മേഖലയിൽ വൈവിധ്യമാർന്ന കഴിവുകൾ ഉപയോഗിക്കപ്പെടുന്നു. GDP വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിരത കൈവരികയും ചെയ്യുന്നു. ലിംഗസമത്വം എന്നാൽ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നതാണ്. എന്നാൽ ലിംഗനീതി എന്നത് ഓരോ വിഭാഗത്തിന്റെയും സവിശേഷമായ തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് അവ നീക്കം ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന്, ജോലിസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കായി പ്രസവ അവധി നൽകുന്നത് അവർക്ക് നീതി ഉറപ്പാക്കാനാണ്. ഇത് പുരുഷന്മാർക്ക് നൽകുന്നില്ല എന്നതുകൊണ്ട് അത് വിവേചനമാകുന്നില്ല, മറിച്ച് സ്ത്രീയുടെ ജൈവികമായ പ്രത്യേകതയെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കരിയറിൽ മുന്നേറാൻ അവസരം നൽകുകയാണ് ചെയ്യുന്നത്. ലിംഗനീതി എന്നത് നിയമങ്ങളിലൂടെ മാത്രം വരേണ്ട ഒന്നല്ല, അത് ചിന്താഗതികളിലാണ് തുടങ്ങേണ്ടത്. വീട്ടുജോലികൾ പങ്കിടുക, പെൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ലിംഗപരമായ മുൻവിധികൾ ഒഴിവാക്കുക എന്നതിലൂടെ ഇതൊരു പരിധിവരെ സാധ്യമാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, ലിംഗനീതി എന്നത് ഒരു ആധുനിക സമൂഹത്തിന്റെ പരിഷ്കൃത രൂപമാണ്. അതെല്ലാവർക്കും തുല്യമായ വിതരണവും അംഗീകാരവും അന്തസ്സും നൽകുന്നു. ലിംഗനീതി അഥവാ ജെൻഡർ ജസ്റ്റിസ് എന്ന വിഷയം കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ഒരു വികസിത സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ നീതിപീഠമാണ്. ജൈവികമായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ നിയമപരമായും സാമൂഹികമായും ഈ രീതി ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ലിംഗനീതി ഉറപ്പാക്കാൻ ഭരണഘടനാപരമായ നിരവധി സംരക്ഷണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14, 15 എന്നിവ ജാതി മത ലിംഗഭേദമന്യേ എല്ലാവർക്കും തുല്യത ഉറപ്പു നൽകുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതും ഈ നീതിബോധമാണ്. സ്ത്രീകൾക്ക് അന്തസ്സോടെ ജോലി ചെയ്യാൻ സാധിക്കണമെന്നത് ലിംഗനീതിയുടെ പ്രധാന വശമാണ്. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി നിർമ്മിക്കപ്പെട്ട പോഷ് നിയമം ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഒരേ അധ്വാനത്തിന് ആണിനും പെണ്ണിനും തുല്യവേതനം നൽകണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നു. ഇത് നടപ്പിലാക്കുന്നത് വഴി നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ജെൻഡർ പേ ഗ്യാപ്പ് കുറയ്ക്കാൻ സാധിക്കും. കുടുംബസ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യമായ അവകാശം നൽകുന്ന നിയമ ഭേദഗതികൾ ലിംഗനീതിയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പായിരുന്നു. സാമ്പത്തികമായ ഈ തുല്യതയാണ് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് നീതി എന്നാൽ എല്ലാവർക്കും ഒരുപോലെ നൽകുക എന്നതാണ്. എന്നാൽ ചിത്രമതല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓഫീസിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് സമത്വം. എന്നാൽ സ്ത്രീകൾക്ക് പ്രസവാവധിയും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്നത് നീതിയാണ്. കാരണം, സ്ത്രീയുടെ ജൈവികമായ പ്രത്യേകതകൾ പരിഗണിക്കാതെ അവളെ പുരുഷനുമായി മത്സരത്തിന് വിടുന്നത് അനീതിയാണ്. അവളുടെ ആ പ്രത്യേകതകളെ കൂടി ഉൾക്കൊള്ളുന്ന സൗകര്യങ്ങൾ ഒരുക്കുമ്പോഴാണ് അവൾക്ക് പുരുഷന് തുല്യമായി കരിയറിൽ മുന്നേറാൻ സാധിക്കുന്നത്. ഇതിനെയാണ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു വികസിത രാജ്യം എന്നത് പണക്കൊഴുപ്പുള്ള രാജ്യമല്ല, മറിച്ച് രാത്രി 12 മണിക്ക് ഒരു പെൺകുട്ടിക്ക് തനിച്ച് ഭയമില്ലാതെ നടക്കാൻ കഴിയുന്ന, അവൾക്കിഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ അനുവാദമുള്ള, അവൾ ചെയ്യുന്ന അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന രാജ്യമാണ് വികസിതം. ലിംഗനീതി എന്നത് പുരുഷനെതിരെയുള്ള പോരാട്ടമല്ല, മറിച്ച് പുരുഷനും സ്ത്രീയും ഭിന്ന ലിംഗക്കാരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന വിവേചനങ്ങളില്ലാത്ത ഒരു ലോകക്രമമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ വീട്ടുജോലികൾ പങ്കിട്ട് നൽകിയും അവരുടെ താല്പര്യങ്ങളെ ബഹുമാനിച്ചും നമുക്ക് ലിംഗനീതിയുടെ വിത്തുകൾ പാകാം. നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും, ദേവികുളം എംഎൽഎ എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. യു ഡി എഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻ ഡി എയ്ക്കായി ബി ബി ഗോപകുമാർ എന്ന സൂചന. എൽ ഡി എഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16 നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രോട്ടേം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യു ഡി എഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻ ഡി എയ്ക്കായി ബി ബി ഗോപകുമാർ മത്സരിക്കുമെന്നാണ് സൂചന. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എൽ ഡി എഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ എ കെ എം അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം.
0: എറണാകുളം പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു.
2: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: കണ്ണൂർ ധർമ്മടത്ത് നിന്നും വിജയിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തു.
3: പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു.
0: തിരുവനന്തപുരം നിയമം സീറ്റ് തിരിച്ചുപിടിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേവനാമത്തിൽ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്തു.
4: രാജീവ് ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: യു ഡി എഫ് എംഎൽഎമാർ മിക്കവരും ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എൽ ഡി എഫ് എംഎൽഎമാർ കൂടുതൽ പേരും സഗൌരവമാണ് പ്രതിജ്ഞയെടുത്തത്. എൻ ഡി എ എംഎൽഎമാർ ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തളിപ്പറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ടി കെ ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈകൊടുത്തത് കൌതുകമായി. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലി എത്തിയ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് മുംബൈയിലെത്തിയത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടന്നു. 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE ബോംബ് സ്ഫോടനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണയിലാണ് തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം വൈകിട്ട് 3:30 തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭാ ചരിത്രവും ഉൾക്കാഴ്ചയും എന്ന ഗ്രന്ഥം രചിച്ചു. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. അതിനിടെ എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെയ്ക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിന് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
6: എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും June 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. June 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകി.
0: കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് വിജയിച്ചു. 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 400 കുട്ടികൾ പങ്കെടുക്കും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി ദൌത്യം തുടരുന്നു. ഇന്നലെ ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 103 പോയിന്റ് ഉയർന്ന് 75,421 നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 23,720 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 ഗ്രാമിന് 14,660 ഇന്നത്തെ വില. തിരുവനന്തപുരം PTP നഗറിലുള്ള ഭൂതല ജലസംഭരണിയിൽ വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വല്യശാല, പാപ്പനംകോട് തുടങ്ങിയ വാർഡുകളിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രിയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കും. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് BS സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കൈയേറ്റം ചെയ്തതായാണ് പരാതി. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയിലെ നിയുക്ത MLA സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും, ദേവികുളം MLA F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAക്കായി BB ഗോപകുമാർ എന്ന സൂചന. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 21-ന്റെ തട്ടകത്തിലാണ്. 1904 മെയ് 21 ഫുട്ബോൾ സംഘടനകളുടെ അന്തർദേശീയ ഫെഡറേഷനായ ഫിഫ പാരീസിൽ രൂപീകൃതമായിരിക്കുന്നു. 1991 മെയ് 21 ഇപ്പോൾ സമയം രാത്രി 10:10. ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെയുള്ള ശ്രീ പെരുമ്പതൂർ, ശരിക്കും ഗ്രാമം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കാൻ പ്രസംഗവേദിയിലേക്ക് നടക്കുന്ന രാജീവ് ഗാന്ധിയുടെ അരികിലേക്ക് ധനു എന്ന സ്ത്രീ സ്വീകരിക്കാനായി നടന്നു നീങ്ങുന്നു. അനസൂയ എന്ന സബ് ഇൻസ്പെക്ടർ അവരെ തടയുന്നു. അത് കണ്ട രാജീവ് അതിൽ നിന്ന് ഇൻസ്പെക്ടറെ പിന്തിരിപ്പിക്കുന്നു. മാലയുമായി രാജീവിന്റെ അരികിലെത്തിയ ധനു 700 ഗ്രാം RDX അടങ്ങിയ മനുഷ്യ ബോംബായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ രാജീവടക്കം 25-ഓളം പേർ പൊട്ടിച്ചിതറി. ശ്രീ പെരുമ്പത്തൂർ കൊലക്കളമായി മാറി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അഞ്ച് രാജ്യങ്ങളിലെ ആറ് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. യുഎഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4-നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ 1 വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F. രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. ജൂൺ 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ

0: ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. June 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് UG പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: It is ironic that Pakistan, with its long-tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 ഇടിഞ്ഞ് 75,131 നിഫ്റ്റി 21 നഷ്ടത്തിൽ 23,626 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117,280 ഗ്രാമിന് 14,660 ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ക്ലാബ് ബോർഡ്, മലയാള സിനിമയിലെ അവിസ്മരണീയർ.

1950 ജനുവരി 14 പ്രദർശനത്തിനെത്തിയ നല്ല തങ്ക എന്ന ചിത്രം സംഗീത സംവിധായകൻ ബി ദക്ഷിണാമൂർത്തിയുടെ ആദ്യ ചിത്രമായിരുന്നു. K&K പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തിരശീലയിലെത്തിയ ചിത്രത്തിന്റെ നിർമ്മാണം KV കോശിയും കുഞ്ചാക്കോയും ചേർന്നായിരുന്നു. PV കൃഷ്ണയ്യരായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. K&Kയുടെ കഥയ്ക്ക് മുതുകുളം രാഘവൻപിള്ളയായിരുന്നു സംഭാഷണം രചിച്ചത്. എ ഷൺമുഖത്തിന്റെ ഛായാഗ്രഹണം. ഗാനരചന അഭയദേവ്. പി ലീലയും അഗസ്റ്റിൻ ജോസഫും വൈക്കം മണിയുമായിരുന്നു ഗായകർ. അഗസ്റ്റിൻ ജോസഫും SP പിള്ളയും മുതുകുളം രാഘവൻ പിള്ളയും ജോസഫ് മുളവനെയും മിസ് കുമാരിയും ഓമനയും ജഗദമ്മയും അഭിനേതാക്കളായി. 15 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. കൈലാസ് പിക്ചേഴ്സിന്റെ ബാനറിൽ KK നാരായണൻ നിർമ്മിച്ച് T ജാനകിറാം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ശശിധരൻ. NP ചെല്ലപ്പൻ നായരുടെ പ്രേമ വൈചിത്രം അഥവാ ശശിധരൻ BA എന്ന നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ഈ ചിത്രം. ആറന്മുള പൊന്നമ്മ, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നിവർ ആദ്യമായി അഭിനയിച്ച ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. TP ദുരരാജയായിരുന്നു ഛായാഗ്രഹണം. ഗാനരചന നിർവഹിച്ചത് തുമ്പമൺ പത്മനാഭൻകുട്ടിയായിരുന്നു. P കലിംഗറാവുവിന്റെ സംഗീത സംവിധാനം. 1950 April 13 ചിത്രം പ്രദർശനത്തിനെത്തിയത്. കൊട്ടാരക്കര, ആറന്മുള പൊന്നമ്മ എന്നിവരെ കൂടാതെ നാഗവള്ളി RS കുറുപ്പ്, MB മണി, തിക്കുറിശി സുകുമാരൻ നായർ, NB ചെല്ലപ്പൻ നായർ, മിസ് കുമാരി, K രേവമ്മ, കുട്ടിയമ്മ, P കമലാക്ഷി എന്നിവരും അഭിനേതാക്കളായിരുന്നു. 1950 മഹത്തായ മലയാള പടം എന്നായിരുന്നു പോസ്റ്ററിന്റെ തലക്കെട്ട്. കോമള ഫിലിംസിന്റെ ബാനറിൽ പരമേശ്വരൻപിള്ള നിർമ്മിച്ച ചിത്രമായിരുന്നു സ്ത്രീ. കഥയും സംഭാഷണവും തിക്കുറിശി സുകുമാരൻ നായർ. R വേലപ്പൻ നായരായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. സംവിധായകൻ തന്നെയായിരുന്നു ക്യാമറയും ചലിപ്പിച്ചത്. തിക്കുറിശിയുടെ പാട്ടുകൾക്ക് BA ചിദംബരനാഥ് സംഗീതം നിർവഹിച്ചു. 14 പാട്ടുകൾ ചിത്രത്തിലുണ്ടായിരുന്നു. തിക്കുറിശിയുടെ സ്ത്രീ എന്ന നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ചിത്രം. 1950 April 21 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ തിക്കുറിശി, നാഗവള്ളി, അരവിന്ദാക്ഷ മേനോൻ, ഓമല്ലൂർ ചെല്ലമ്മ, ഓമന സുമതി എന്നിവർ വേഷമിട്ടു. CS രാധാദേവിയുടെ ആദ്യ ചിത്രമായിരുന്നു സ്ത്രീ. 14 പാട്ടുകൾ കൊണ്ട് അലങ്കൃതമായ ചിത്രത്തിലെ പാട്ടുകൾ പി ലീല, എസ് ജാനകി, സുകുമാരി മേടയിൽ, ചിദംബരനാഥ് എന്നിവർ പാടി. 1950 August 17 പുറത്തിറങ്ങിയ പ്രസന്ന എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ട ലളിത, പത്മിനി, രാഗിണി എന്നിവരുടെ ആദ്യ ചിത്രമായിരുന്നു എന്നതാണ്. പക്ഷിരാജ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീരാമലു നായിഡുവായിരുന്നു നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത്. കഥയും സംഭാഷണവും മുൻഷി പരമപിള്ള. ഗാനരചന അഭയദേവ്. ജ്ഞാനമണിയുടെ സംഗീത സംവിധാനം. PA പാപ്പുക്കുട്ടി ഭാഗവതർ, പ്രസാദ് റാവു, ML വസന്തകുമാരി, രാധ ജയലക്ഷ്മി, രാജം തുടങ്ങിയവരായിരുന്നു ഗായകർ. ട്രാവൻകൂർ സിസ്റ്റേഴ്സിനെ കൂടാതെ കൊട്ടാരക്കരയും പപ്പുക്കുട്ടി ഭാഗവതരും കാഞ്ചനയും രാധാമണിയും ഒക്കെ അഭിനേതാക്കളായി. 14 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. ശ്രീകൃഷ്ണ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KMK മേനോൻ നിർമ്മിച്ച ആ ചിത്രമായിരുന്നു ചന്ദ്രിക. NB ചെല്ലപ്പൻ നായരുടെ കഥയ്ക്ക് നാഗവള്ളി RS കുറുപ്പ് സംഭാഷണം എഴുതി. VS രാഘവനായിരുന്നു സംവിധാനം. NC ബാലകൃഷ്ണന്റെ ഛായാഗ്രഹണം. പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രമായിരുന്നു ചന്ദ്രിക. തിക്കുറിശിയും PK വിക്രമൻ നായരും നാഗവള്ളി RS കുറുപ്പും ആറന്മുളപ്പൊന്നമ്മയും പ്രധാന അഭിനേതാക്കളായി. മലയാളത്തിലും തമിഴിലും ഈ ചിത്രം നിർമ്മിച്ചു. 9 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. കൈലാസ് പിക്ചേഴ്സ്, KK നാരായണൻ, T ജാനകിറാം എന്നിവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന അടുത്ത ചിത്രമായിരുന്നു ചേച്ചി. NP ചെല്ലപ്പൻ നായർ കഥയും സംഭാഷണവും എഴുതി. B ദുരരാജ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രം. അഭയദേവിന്റെ ഗാനങ്ങൾക്ക്

0: ജി കെ വെങ്കടേഷിൻ്റെ ഈണവും പകർന്നു. കൊട്ടാരക്കരയും മിസ്കുമാരിയും ആറന്മുള പൊന്നമ്മയും പ്രധാന വേഷങ്ങൾ ചെയ്തു. കലിംഗറാവു, വി എൻ രാജൻ, കവിയൂർ രേവമ്മ, മോഹനകുമാരി, തിരുവനന്തപുരം ലക്ഷ്മി എന്നിവരായിരുന്നു ഗാനങ്ങൾ ആലപിച്ചത്. 9 പാട്ടുകൾ ചിത്രത്തിലുണ്ടായിരുന്നു.
1: ക്ലാപ് ബോർഡ് അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മക്കൾക്ക് ജന്മം കൊടുത്താൽ മാത്രം പോരാ, അവരെ നല്ല മനുഷ്യരായി വളർത്താനും രക്ഷിതാക്കൾക്ക് കഴിയണം. മതവും മന്ത്രവാദവും ഒന്നുമല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, മാനവിക മൂല്യങ്ങളും സാമൂഹിക ബോധവുമാണ്. പൊതുജനബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: പട്ടാള കഥകൾ, രാജസ്നേഹം ഉണർത്തുന്ന അനുഭവ കഥകൾ.
1: ശ്രീനഗറിൽ ഞങ്ങൾ എത്തിയ ശേഷമുള്ള ആദ്യത്തെ മഞ്ഞുവീഴ്ചക്കാലം. ആദ്യത്തെ അവധി ദിനം ആഘോഷിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. രാവിലെ തന്നെ ഞങ്ങൾ ഏതാണ്ട് 10-15 പേർ മഞ്ഞിൽ കളിക്കാനിറങ്ങി. പരസ്പരം മഞ്ഞുവാരിയെറിഞ്ഞും മഞ്ഞിൽ തലകുത്തി മറിഞ്ഞുമൊക്കെ ഞങ്ങൾ ആഘോഷിച്ചു. ആദ്യമൊക്കെ ശരിക്കുമുള്ള വിൻ്റർ ഡ്രസ്സൊക്കെ ഇട്ടാണ് മഞ്ഞിലിറങ്ങിയതെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കള്ളിൻ്റെ അകമ്പടി കൂടിയായപ്പോൾ പലരും ഗ്ലൗസും മഫ്ലറും ഊരിയെറിഞ്ഞിട്ടായി കളി. സമയം ഏതാണ്ട് ഉച്ചയായി കാണും. പെട്ടെന്ന് ഞങ്ങൾ വല്യച്ഛൻ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന സുരേഷിന് ആകെ ഒരു പരവേശവും തളർച്ചി. കള്ളിൻ്റെ ആവേശത്തിൽ ആശാൻ ഗ്ലൗസും മഫ്ളറും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടായിരുന്നു മഞ്ഞിൽ കളി. ഞങ്ങൾ നോക്കുമ്പോഴുണ്ട് സുരേഷിൻ്റെ കൈപ്പാദവും വിരലുകളുമൊന്നും അനങ്ങുന്നില്ല. എല്ലാം വെളുത്ത് വിളറി രക്തയോട്ടമില്ലാതെ മരിച്ചതുപോലെ. ഇത് കണ്ടതും ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന മേനോൻ ഒറ്റയോട്ടത്തിന് മുറിയിൽ നിന്നും ഒരു ജഗ് തിളയ്ക്കുന്ന ചായയുമായി വന്ന് അത് മുഴുവനും സുരേഷിൻ്റെ കൈകളിലേക്ക് ഒഴിച്ചു. അതെന്തായാലും ഫലിച്ചു. പതിയെ പതിയെ സുരേഷിൻ്റെ കൈകൾ ചലിച്ചു തുടങ്ങുകയും പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു. ചായപ്രയോഗം സുരേഷിൻ്റെ കൈകൾക്ക് പുതുജീവനേകി. പക്ഷേ ആ ചൂട് താങ്ങാൻ അവൻ്റെ കൈകളിലെ തൊലിക്കായില്ല. മുഴുവനും പൊള്ളിയ കൈകളുമായി ഏതാണ്ട് 1.5 മാസത്തോളം മല്ലിടേണ്ടി വന്നു സുരേഷിന്.
2: പട്ടാള കഥകൾ അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം. ഒരിക്കൽ കുട സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു. സ്ത്രീകളുടെ ദുരഭിമാനത്തിന്റെയും ദൗർബല്യത്തിന്റെയും അടയാളമായിരുന്നു കുടകൾ. കേരളത്തിൽ അതിന് പ്രത്യേക പേരുമുണ്ടായിരുന്നു, മറക്കുട. അക്കാലങ്ങളിൽ പുരുഷൻ കുട ഉപയോഗിച്ചാൽ അത് പരിഹാസമാവുമായിരുന്നു. പാശ്ചാത്യ നാടുകളിൽ കുട ഉപയോഗിക്കാനുള്ള അനുവാദം പുരോഹിതർക്ക് മാത്രമായിരുന്നു. സാധാരണക്കാരെ കുട ഉപയോഗിക്കാൻ പോപ്പ് അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇംഗ്ലണ്ടിലെ സ്ത്രീകൾ ഉത്തരവ് മറികടന്ന് വർണ്ണാഭമായ കുടകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ കുട ചൈനയിലായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. അതായത് കുട കണ്ടുപിടിച്ചത് ചൈനക്കാരാണെന്ന് അർത്ഥം. BC 1100 ചൈന കുട കണ്ടുപിടിക്കുന്നത്. അവിടെ നിന്ന് കുട ഈജിപ്തിലെത്തിയെങ്കിലും അവിടെ അത് രാജകീയമായ ചിഹ്നങ്ങളിലൊന്നായിരുന്നു. സിംഹാസനത്തിന്റെ ഭാഗം, ആഭിജാത്യത്തിന്റെ അടയാളം. മെസപ്പൊട്ടോമിയക്കാരാണ് കുടയുടെ യഥാർത്ഥ അവകാശികളെന്നും ചരിത്ര പാഠങ്ങളുണ്ട്. കുട ആദ്യകാലങ്ങളിൽ കൂടുതലും ഉപയോഗിച്ചിരുന്നത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയായിരുന്നില്ല, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പനയോലകൾ, പാപ്പിറസുകൾ, മയിൽപ്പീലികൾ എന്നിവ കൊണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ആഡംബര കുടകൾ ഉണ്ടാക്കിയിരുന്നത്. പാര എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം സംരക്ഷണം എന്നാണ്. എംബ്ര എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ഷാഡോ അഥവാ നിഴൽ എന്നാണ്. ആദ്യകാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന കുടകളൊന്നും തന്നെ ഇന്ന് കാണുന്നത് പോലെ ടെലിസ്കോപ്പിക് ആയിരുന്നില്ല. ആദ്യമായി ടെലിസ്കോപ്പിക് കുട നിർമ്മിച്ചത് 1928 ഹാൻസ് ഹൗപ്റ്റ് ആണ്. അതായത് മടക്കാൻ പറ്റുന്ന കുട കണ്ടുപിടിച്ചത് ഹാൻസ് ഹൗപ്റ്റ് ആണ്. മടക്ക കുടകൾ ലോകമെമ്പാടും വ്യാപിച്ചു. കുടകൾ വ്യവസായമായി. കേരളത്തിൽ 1954 തയ്യിൽ എബ്രഹാം വർഗീസ് എന്നയാളാണ് ഒരു കുടക്കമ്പനിക്ക് ആദ്യമായി രൂപം കൊടുക്കുന്നത്. കുടവാവച്ചൻ എന്ന വിശേഷണത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. സെന്റ് ജോർജ് അംബ്രല മാർട്ട് എന്നായിരുന്നു കമ്പനിയുടെ പേര്. VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിൽ പരാമർശിക്കുന്ന മാൻമാർക്ക് കുടയ്ക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയില്ല തന്നെ. ചരിത്രവും ഐതിഹ്യവും അങ്ങനെ നിൽക്കട്ടെ. ഒരു യാഥാർത്ഥ്യം മാത്രമേ ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഗഹ്വരത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതുള്ളൂ. കുട ആദ്യം ഉപയോഗിച്ചത്, കണ്ടെത്തിയത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയായിരുന്നില്ല, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇലയോ മറ്റോ തലയിൽ ചൂടി നിന്ന് പണിയെടുത്ത തൊഴിലാളികളായിരുന്നു കുടയുടെ ആവിഷ്കർത്താക്കൾ. കാരണം കുട അവരുടെ ആവശ്യമായിരുന്നു. അവർക്കത് ആഡംബരമായിരുന്നുമില്ല.
2: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം അശ്വതി ബാലചന്ദ്രൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
0: കരുണാസായി റേഡിയോ
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
4: മനസ്സോട് ചേർക്കാം

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ. തമിഴകത്തിൽ ഇന്നാദ്യം ഒരു വെട്കം വെറുതെ എന്ന ഗാനം കേൾക്കാം. ചിത്രം പസങ്ങ്, സംഗീതം ജെയിംസ് വസന്തൻ, രചന താമരൈ, ആലാപനം നരേഷ് അയ്യർ, ശ്രേയാ ഘോഷാൽ.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം മന്മഥൻ അൻപ്, സംഗീതം ദേവശ്രീ പ്രസാദ്, രചന കമൽഹാസൻ, ആലാപനം കമൽഹാസൻ പ്രിയ ഹിമേഷ്.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം രാവണൻ. സംഗീതം ഇ ആർ റഹ്മാൻ. രചന വൈരമുത്തു.

ചിത്രം എന്തിരൻ, സംഗീതം എ ആർ റഹ്മാൻ, രചന വൈരമുത്തു, ആലാപനം വിജയപ്രകാശ്, ശ്രേയാ ഘോഷാൽ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇനി കേൾക്കാം രാജാറാണി എന്ന ചിത്രത്തിലെ ഗാനം. സംഗീതം ജി വി പ്രകാശ് കുമാർ. ആലാപനം ക്ലിന്റൺ സെറീജോ അൽഫോൺസ് അൽക്കാ.

ചിത്രം അങ്ങാടിത്തെരുവ്, സംഗീതം ജി വി പ്രകാശ്, രചന ന മുത്തുകുമാർ, ആലാപനം ബെനിദയാൽ, ഹംസിക അയ്യർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യ്ക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി

ലേത് സാഹിത്യകാരനുമായിട്ടും കൈയക്ഷരത്തിൻ്റെ കാര്യത്തിൽ, കൈയടക്കത്തിൻ്റെ കാര്യത്തിലല്ല, കൈയക്ഷരം, അക്ഷരം എന്ന് പറയുന്നതിന് അക്ഷര അയ്യപ്പൻ എന്ന് തന്നെ വിളിക്കുന്നതിന്. ഞാൻ ഈ കൊച്ചുനാളിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തുടങ്ങിയതാണ് അക്ഷരം മാഗസിൻ. എനിക്ക് കണ്ടു ഈ 22 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ എന്നെ ആദ്യം അനുബന്ധിച്ചത് എം ഗോവിന്ദനാണ്. അദ്ദേഹം അതുപോലെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമീക്ഷ, ഇങ്ങനെ ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ കുറ്റത്തക്കേട് കാണിച്ചു തുടങ്ങിയെന്ന് എൻ്റെ ചോദിച്ചത് അതാണ്. പല പത്രവാദികളുമായിട്ട് നല്ല ബന്ധമുണ്ട്. കവിത ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക്. അച്ചടിക്കാതിരുന്നിട്ടുണ്ട്, പിന്നെ ഒരു കാലത്ത് അവർ തന്നെ അച്ചടിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചയക്കാതെ അത് തന്നെ ഞാൻ വീണ്ടും മാതൃഭൂമിക്ക് കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ അച്ചടിപ്പിക്കേണ്ട ഒരു ഗതി അവർക്ക് വന്നുള്ളതാണ്. ബാല്യകാലമാണ് ഞാൻ ഈ വാസിറ്റീസ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തെക്കാളും ദുരന്തമായിരുന്നു ബാല്യകാലം എന്നൊക്കെ പറഞ്ഞാൽ. കഷ്ടപ്പാടും അതാണ്. എൻ്റെ അമ്മയെ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ വളർത്തിയത്. ഇപ്പം എൻ്റെ പെങ്ങൾ ഇപ്പം എനിക്ക് ഇഷ്ടമൊന്നുമില്ല, കണ്ടില്ലേ, ഭയങ്കര സുഭിക്ഷ അവാർഡും അല്ലേ, കൂട്ടുകാർ അല്ലേ, കാർ, ഒരു പ്രശ്നമില്ല. ആസിറ്റീസ് ഞാൻ വളരെ ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഏത് നിമിഷവും തട്ടിപ്പോകാവുന്ന ഒരു ഒരു അത് തന്നെ. അങ്ങനെയാണ് ഡോക്ടർ കൺസെൻറ്റ്. പക്ഷെ അത് അതിജീവിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ അനുകർത്താവാണ്. ഞാൻ എന്നെ അനുകരിക്കുകയാണ്, അല്ലാതെ വേറെ ഞാൻ ബേഴ്സത്തിനെയോ കേസിനെയോ ഇവിടുത്തെ എത്തുന്നതിനെയോ ആരെയും അനുകരിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെയാണ് അനുകരിക്കുന്നത്. കാരണം എൻ്റെ ഒരു എനിക്കൊരു ജീവിതമേ ഉള്ളൂ. എന്നെ തന്നെ അനുകരിക്കാതെ എനിക്ക് മാർഗമില്ല, ഒരേ അനുഭവമേ ഉള്ളൂ. അതാണ് ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ അടുത്ത കൂട്ടുകാർ ശശി, കയ്യ ശങ്കരപ്പിള്ള എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു മാറി താമസിച്ചൂടെ എന്ന് പറഞ്ഞു. പറഞ്ഞ് ഉള്ള വീട്ടിൽ തന്നെ താമസിക്കുന്ന വൃത്തിയില്ലാതിരിക്കുമ്പോൾ ഇനി മാറണം. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എപ്പോൾ പോകും എന്ന് ഏത് മനസ്സാണ് ഏത് കണ്ണാണ് എന്ന് പറയാൻ പറ്റില്ല. പുസ്തകം വച്ചിട്ടിരിക്കുന്ന അപ്പുറത്തെ ആൾക്കാർ പറയുന്നത് ഈ മനുഷ്യൻ ഇതുവരെ പഠിത്തം മതിയാക്കിയില്ലെന്ന്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പുസ്തകവായന ഒരേ എഴുത്ത് ഇവരെ വിചാരം അതാണ് ഈ നാട്ടിൻപുറത്തെ ഒരു പ്രശ്നം. അത് പഠിത്തം തുടങ്ങിയത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നുമല്ല, പുസ്തകം വായിച്ചിട്ടാണ്. അത് സജീവമായിരുന്നു അന്ന്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ സഫയൊന്നുമല്ല. ഈ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒളിവിൽ ഇരുന്ന് താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ അനുഭവം കുട്ടിക്കാലത്ത് തന്നെ എനിക്കുണ്ടായി. എന്നെ പോലീസ് തിരക്കി അടിയന്തരാവസ്ഥ ആ സമയത്ത് ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി പിന്നെ കപ്പ വിടുന്നതെന്നും ഞങ്ങൾ പറഞ്ഞു. കുട്ടികളുണ്ടാക്കുന്ന ഏർപ്പാടാണ്, പക്ഷെ അതിൻ്റെ ഇത് മേൽനോട്ടം എനിക്കില്ല. ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ എന്നെ നെഹ്റു എന്ന് വിളിച്ചിരുന്നത്. സമാധാനം വെള്ളമുടുപ്പോടു എൻ്റെ നാടിനോട് തന്നെയാണ് മമത കൂടുതൽ എന്നോട് തന്നെയാണ്. നല്ല പ്രയോഗബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ഒരാൾ എന്നെ അവൾ മാത്രം അല്ലെങ്കിൽ അവൾ അദ്ദേഹത്തെ മാത്രം അങ്ങനെയൊന്നുമില്ല, ഇത്തിരി ഉണ്ടായിരുന്നു. ഭരിക്കുന്നത് വരെ പ്രേമം ഉണ്ടാവും. നിങ്ങൾ ഈ പിന്നെ കിഴവനം കടലിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ദർശൻ നോവൽ, അതിനകത്ത് പിന്നെ അയാളുടെ ഏതാണ് ഞാൻ ഈ അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം മറക്കും. എൻ്റെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മറക്കും. എൻ്റെ ഒരു കിഴവനുണ്ട്, സാന്തിയാഗോ, അയാൾ പറയുന്നതാണ്. അയാൾ പറയുന്നതല്ല ഈ നോവലിസ്റ്റിന് മാൻ കാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുവാനാവും, തോൽപ്പിക്കാനാവില്ലെന്ന്. അല്ലെങ്കിൽ ഈ റിവോൾവർ ഇങ്ങനെ അയാളുടെ സ്വന്തം അങ്ങനെ മരിച്ചതിനാണ്. എത്ര യാതനകളിലൂടെ പോയാലും ഇതുവരെ മരിക്കാൻ തോന്നിട്ടില്ല. സത്യം മരിക്കാൻ പോകുന്ന യാതന തുല്യം ആണ്. പക്ഷേ ഇതുവരെ എനിക്ക് അവിടെ ഞാൻ ഭീരുവാണ്. കാരണം എനിക്ക് കാണണം, എനിക്ക് നദിയും നിങ്ങളെയും മഴവില്ലും അത് ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെ റൊമാൻറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ പോലും അത് അല്ലേ കണ്ടു പറ്റും. പ്രണയം എന്ന് പറഞ്ഞല്ലേ ഈ പഴയ പ്രേമത്തിൻ്റെ ശക്തിയെന്നില്ല, മനസ്സിലല്ലേ. അവർ സൈക്കിൾ ആയിട്ട് വരുന്ന ഒരുത്തൻ പ്രണയിച്ചു കഴിയുന്ന നടക്കണം ഇത് കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചോക്ലേറ്റ് പ്രേമമല്ലേ. ഇപ്പം ഒരു മെസഡസോ ഒരു അംബാസഡറോ അല്ലെങ്കിൽ കാറുമായിട്ട് അതാണ് പ്രണയത്തിൻ്റെ രീതി അങ്ങോട്ട് മാറി കഴിഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയില്ലെങ്കിൽ പ്രണയവും ഇല്ല, പെങ്ങളുമില്ല,
ചങ്ങ

0: ഒന്നുമില്ല, ഒന്നുമില്ല. ഇന്ന് ഇന്നത്തെ അവസ്ഥ എനിക്ക് ബോധ്യപ്പെടുത്തിയതാണ്. ഈ ചങ്ങമ്പുഴയുടെ പ്രണയം കൊണ്ട് ഇവിടെ ആരെങ്കിലും നടക്കുന്നുണ്ടോ? ഇടപ്പള്ളിയുടെ അതാണ് അപ്പം തന്നെ അവർക്ക് പരാജയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഈ ഇടപ്പള്ളിക്കും ചങ്ങമ്പുഴയ്ക്കും ആ കാലത്ത്. ഈ കാലത്തെ കുറിച്ച് ഒന്നും പറയണ്ട.
1: ക്യാമ്പസുകളെക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സണ്ടാൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളിയിൽ ഇനി ഒരു നാടകം കേൾക്കാം.
1: ദൈവത്തിന്റെ അത്താഴം.
2: ചന്തപുര, വേഗം ഇറങ്ങിനമ്മയെ. ഇനി ആരെങ്കിലും ഇറങ്ങണ്ട. സാറ് എവിടേക്കാണ്?
1: ഒരു പെരിന്തൽമണ്ണ.
2: ആയിട്ടിക്കോ, നിങ്ങക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണ്ടേ? ഈ സാറിന് സീറ്റ് കൊടുക്കുന്നേ, അവിടെ ഇരുന്നോളൂ.
1: രാത്രി എപ്പോഴെത്തും?
2: എത്രയാണ് ടൈം? ചെലപ്പോ കാ മണിക്കൂറോ അരമണിക്കൂറോ അങ്ങടോ ഇങ്ങോട്ടോ ആയിരുന്നു വരും.
3: ഇങ്ങടെ എന്തായാലും ആവില്ല വകയ. അങ്ങടാവണ കാര്യം നോക്കിയാ മതി.
2: ഏത്? അത് നിങ്ങൾ പറയല. ആയിട്ടിക്കോ, വണ്ടി പഴയതാണെങ്കിലോ നരിയ നരി
3: നരിയാച്ചാല് നിങ്ങൾ അതിനെ കാട്ടിക്കൊണ്ട് വീട്
2: ചങ്ങായിരമൊക്കെ വേഗം ഇറങ്ങി കൂട്ടേ. കേരളം കേറി കേറി കേറി എന്താ കാരണം? ഒരേത് വേഗം കേറി വേഗം കേറി. ആരപ്പത് പന്തിൽ വിളിക്കണ നേരത്ത് പെണ്ണ് കെട്ടാൻ വരണ ബലല്ലേ? ഏതണ്ടപ്പത്?
4: നേരെ കളിക്കാൻ വേണ്ടി കേറ്
2: ഒന്ന് കേറുന്ന കാരണം നിങ്ങള്.
4: ഇതെന്താണോ കേറേനു മുമ്പ് ഒരു വിസിലി വിളി. വരിയപുരോ, എന്താ അണ്ണാച്ചേ നീ എനിക്ക് കാമിക്ക പോലെ മണ്ണ് എങ്ങനെ ഇരിക്കുന്നു? ഓ മണ്ണ് മണ്ണ് മണ്ണ്, നമ്മൾ അങ്ങടന്നെയല്ലേ ഈ പോണത്? മനസ്സിലായി എന്താ സോണിക്ക്? ഓ ഒന്നുമില്ല, അണ്ണാച്ചി ബുദ്ധിമുട്ടി സമ്പാദിച്ച പണം കൊണ്ട് വന്നു എന്നല്ലേ എനിക്ക് മനസ്സിലായി. അണ്ണാച്ചിക്ക് നല്ല എ ക്ലാസ് കൃഷി നില ഞാൻ കാണിച്ചു തരും. ഓ ഒന്ന് ചവിട്ടാതെ നിന്നൂടെ കുട്ടി. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത്? അപ്പൊ അതാണ്
2: ടിക്കറ്റ്.
4: രണ്ടാള് ദേവസ്വം സ്റ്റോപ്പ്. നാരണകുട്ടിയോ? ഈശ്വരാ,
1: കയ്യോടെ പിടിക്കപ്പെട്ട നിലക്ക് ഞാനൊരു സത്യം പറയാം, ഇത് ഞാൻ തന്നെയാണെന്നാണ് എന്റെ ബലമായ വിശ്വാസം.
4: എന്താ കഥ? എന്നാലും അതിശയം തന്നെ കേട്ടോ. അപ്പളെ എപ്പഴാ നാട്ടിൽ വന്ന്?
2: കാരണവരെ ടിക്കറ്റ് പറയും.
4: ഓ ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ? തോക്കിട്ടെ കടന്നൊരു വെടി.
2: ഇന്ന് പറഞ്ഞ എനിക്ക് ടിക്കറ്റ് എഴുതണ്ടേ?
4: ഒരു മിനിറ്റ് ടിക്കറ്റ് എഴുതാണ്ടിരുന്ന കയ്യിന് വാദം വരുന്നില്ല.
2: വാദം വന്നാ തന്നെ നിങ്ങള് വൈദ്യമഠം ഒന്നുമല്ലോ.
4: തനത്തെ തറുതല പറയാ. തനിക്ക് എന്തോ അണ്ണാച്ചിയോട് ഒരു വാശം. അയാളെ ഇന്റൊപ്പം വന്നാളാ, മറുപടി അയാളോട് ഞാൻ പറഞ്ഞോളാ.
1: പോട്ടെ ചങ്കുവേട്ട വിട്ടിൻ.
4: പൊരിപുരോ ചണ്ട കിട്ടിയല്ലോ. അണ്ണാച്ചി ഭൂമി വാങ്ങാൻ വന്നല്ലേ? ആമാങ്കേ, അപ്പൊ ഭൂമി വാങ്ങി പോവാ. പച്ച വിഷയത്തിൽ ഒന്ന് തലയണ്ട. കുട്ടിയെ നാരുട്ടിയെ ഈ എവിടക്കാ?
1: ഒന്ന് പെരിന്തൽമണ്ണ വരെ. ഒരാളെ കാണാനാ?
4: ഒരാളെ കാണാച്ച അത്ര ദൂരം പോണ കുട്ടിയെ. അല്ല അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാവൂലോ.
1: അത് സൂര്യന്റെ കയ്യിലാണ്.
4: ആവും ആവും നിശ്ശം. എന്തിനാ അപ്പൊ ഇന്നെ പോണത്? നമുക്ക് രാത്രി ദേവസ്വത്തിൽ അങ്ങോട്ട് കൂടാ. എന്താ എന്നിട്ട് രാവിലെ പുലർച്ചക്കാട് പൊക്കോളൂ.
1: വേണ്ട, കൊറേ നടക്കണ്ടേ.
4: ആ അപ്പ പറഞ്ഞു. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ കുട്ടികളെ. അല്ല ടിക്കറ്റ് എടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യാം. അതെ കണ്ടട്ടേ, ഇവിടെ കാണട്ടെ.
2: ടിക്കറ്റ് എവിടേക്കാണെന്ന് ഉറപ്പായ?
4: ആയി, ദേവസ്വത്തിന്റെ സ്റ്റോപ്പിൽ രണ്ടാള്. കാശിന്റെ കാര്യല്ലേ. ഇതാ ഈ ഇരിക്കണ കുട്ടി പെരിന്തൽമണ്ണക്ക് ടിക്കറ്റ് മുറിച്ചു തരുന്നല്ലോ. അതുപോലെ തട്ടി കഴിക്കാ.
2: എന്നുവെച്ചാ
4: ഒന്നുമില്ല, ഈ കുട്ടി പെരിന്തൽമണ്ണക്ക് ഇല്ല, ദേവസ്വം സ്റ്റോപ്പിൽ ഇറങ്ങൂന്ന്.
2: നിങ്ങൾ എന്താ കാരണം വണ്ടിയിൽ കയറി ആളെ കൊടുക്കണത്? ഇത് ശരിയല്ലേ പറയാലോ.
1: അല്ല ചങ്കോട്ട, അപ്പൊ കൂടിയുള്ള ഈ വിദ്വാന
4: ഒരു സ്വകാര്യം പറയാലോ. കുട്ടിയെ തമിഴ്നാട്ടില് പോത്തു വണ്ടി മേക്കണ ആളാ. ഇവിടുന്നാ കല്യാണം കഴിച്ചിരിക്കണത്. ആൾക്ക് ഇവിടെ കുറച്ച് പാഠം വേണത്രേ. ഭാര്യയുടെ നിർബന്ധം അച്ഛി പറഞ്ഞ പിന്നെ അപ്പീലുണ്ടോ? ഞാനൊരു പൊതുകാര്യ പ്രസക്തനാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചു തരാം കുറച്ച് ഭൂമിന്ന്.
1: അണ്ണാച്ചി ഞാൻ കൂടി ആവുമ്പോഴ് ചങ്കൂട്ടൻ അവർക്ക് ബുദ്ധിമുട്ടാകും.
4: അണ്ണാച്ചി തങ്ങണില്ല നാരനൂട്ടിയേ. പാഠം കണ്ട് ബോധ്യപ്പെട്ട അഡ്വാൻസ് തന്ന ആള് സ്ഥലം വിടും, പിന്നെ റേഷനെ വരൂന. ഇറങ്ങോ കുട്ടിയെ.
1: അല്ല അത് വേണോ ചങ്കൂട്ടൻ?
4: കുട്ടി ഇറങ്ങോ കുട്ടി.
2: ഈ
4: നാരനകുട്ടി നിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിച്ചോ, അല്ലച്ച അവൻ കഥയക്കും. പത്രത്തിൽ എഴുതുന്ന ആളാ. ബി കെ എന്ന് കേട്ടിട്ടോ? കണ്ടിട്ടേ.
2: ഹലോ, നിങ്ങളാ ബി കെ? സുലൈമാനെ വിട്ട വണ്ടി.
4: ഭൂമി എങ്കിരിക്കും.
5: മൂന്ന് പൂവിലിറക്കാം
4: കേറ്റാം. നല്ല തറവാടിത്തുള്ള ഭൂമിയാ. എങ്ങനെയുണ്ട്?
5: അളഹായിരിക്കേ. യാർന്നാ ഇതോടെ മുതലാല്.
4: ഈ നിക്കണ ആളാ ചങ്കോട്ട. കുട്ടി ഒന്നും മിണ്ടരുത്, വെറുതെ തലയാട്ടിയാ മതി. എന്തെങ്കിലും തന്നാ വാങ്ങണം കേട്ടോ.
5: സോർ, അത് വന്ന് നാം മെഡ്രാസില് അഥവാ മൗണ്ട് റോഡില് മാട്ടുവണ്ടിയെ കട്ടിക്കിട്ട്
4: ഓ തുടങ്ങി. അണ്ണാച്ചി
5: നീങ്ക സുമ്മായിരിക്ക, അവർക്ക് വിഷയം തരണമില്ല.
4: ഓ അവർക്കൊക്കെ അറിയാ. അണ്ണാച്ചി അഡ്വാൻസ് ആണ് കൊടുക്കൂ.
5: ഇന്താങ്കേ റെഡിയാ പാത്തിക്കിങ്കേ.
1: ചങ്കോട്ട എന്താ ഇത്?
4: കുട്ടി ഒന്നും മിണ്ടരുത്, വാങ്ങൂ.
5: അപ്പൊ നാം വരാനെങ്കേ അവർ രേഷിക്ക് മറുപടിയെ സന്ധിക്കാങ്കേ.
4: അപ്പൊ അണ്ണാച്ചി അടുത്ത ബസ്സിന് എന്നെ തിരിച്ചു പോവുക. എന്താ
5: ഓ സരിങ്കേ, ഇപ്പൊ തായ മനസ്സ് കുറെ നിമ്മതിയേ.
4: സന്തോഷമായിട്ട് പോയിട്ട് വരൂ, അപ്പൊ നമുക്ക് നടക്കാം. നാരകുട്ടിയേ.
1: ചങ്കോട്ട ഈ പണം
4: എടുക്കൊണ്ടാകുട്ടിയേ. യച്ചനും വേദയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ?
1: ഒക്കെ സുഖം തന്നെ. അല്ല ഈ പണം?
4: അത് കുട്ടി മറന്നേക്കൂ.
1: ഈ പാടം ആരുടെ ചങ്കോട്ട? അയാളല്ലേ ഈ അഡ്വാൻസ് മേടിക്കേണ്ടത്.
4: പാടം ആരുടെയാണ് പാർക്കറിയ?
1: അയ്യോ, അപ്പൊ അണ്ണാച്ചി?
4: കുട്ടി അണ്ണാച്ചി പാടം വേണമെന്ന് പറഞ്ഞു, ഞാൻ പാടം കാണിച്ചു കൊടുത്തു. അതെന്റെ തെറ്റാ? അണ്ണാച്ചിക്ക് പാടം ഇഷ്ടായി, അതെന്റെ തെറ്റാ? അണ്ണാച്ചി കാശ് തന്നു, അതെന്റെ തെറ്റാ?
1: അയാൾ തിരിച്ചു വരില്ലേ?
4: അത് റേഷനല്ലേ.
1: അതെ, അപ്പൊ എന്ത് പറയും?
4: പാടത്തിന്റെ ഓണർ കാല് പറയുന്നോണ്ട് പറയും.
1: അയ്യോ, അണ്ണാച്ചി അപ്പഴ എന്നെ പിടികൂടില്ലേ?
4: കുട്ടി ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയാ പിന്നെ ഞാൻ ഇവിടുന്ന് അണ്ണാച്ചി പിടിക്കണത്? ഇനി അത്ര പേടി അച്ചാലും നാരകുട്ടി, ആ മീശ അങ്ങനെ പഠിച്ചു കളയാ. വേണച്ചാ തലി മൊട്ടിട്ടോളൂ, അപ്പൊ ഒട്ടും അയാൾ അറിയില്ല.
1: ചങ്കോട്ട ഇത് കൊലച്ചതി ആയിപ്പോയി. പിടിക്കപ്പെട്ട ഞാൻ അകത്ത.
5: കുട്ടി വെറുതെ ആയിരിക്കും. മദ്രാസിലെ മാട്ടുവണ്ടി വിട്ടിട്ട് അണ്ണാച്ചി ഇപ്പൊ കുട്ടിയെ പിടിക്കാൻ പോവില്ല. കേക്കണ്ട, വരൂ കുട്ടി.
1: പ്രതിസ്ഥാനത്ത് ഇപ്പഴും ഞാനാണല്ലോ, എനിക്ക് പേടിക്കാതെ പറ്റില്ല ചങ്കോട്ട. ഓഹോ, ഇതാണോ ചങ്കോട്ടന്റെ മുറി?
4: അതെ, ഒപായത്തിലെ മുമ്പില് കുളം കണ്ടില്ലേ? ഏത് വേലക്കിലും നിറച്ചു വെള്ള. തൊട്ടടുത്തന്നെ അമ്പലം.
1: ഭഗവാൻ അടുത്തുള്ളത് കൊണ്ട് പരാതിപ്പെട്ടി വേറെ
4: വേണം. ചക്കറ്റ തമാശ.
1: അല്ല, എന്റെ കാശിൽ നിന്ന് രണ്ടാളുടെ ടിക്കറ്റ് എടുത്തത് ശരിയായില്ലട്ടാ, എനിക്കത് തിരിച്ചു തരണം. അതല്ലാതെ തന്നെ പല വകയിൽ എന്നെ പ്രതി ലാഭം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞല്ലോ.
5: 10 രൂപയുടെ നോട്ടാ, ബാക്കി തരാപ്പം എന്റെ ഉണ്ടാവോ?
1: തരുന്നത് 1000 നോട്ടാണെങ്കിലും ഞാൻ ബാക്കി തരും.
5: നീ തമാശ പറയണോ?
1: അല്ല,
5: അപ്പളക്കും തന്റെ തമാശ.
1: തമാശ അല്ല, കാശ് ഇപ്പം തരണം. മനസ്സിലായല്ലോ?
5: എന്നാ കാശ്? ഓ, നീ വല്ലാത്ത ആളഞ്ഞ കുട്ടിയേ. നമുക്ക് കുളിക്കണോ നാരകുട്ടിയേ?
1: വേണം, വൈകിട്ടത്തെ കുളി തെറ്റിക്കാറില്ല. ചങ്കോട്ടിന് കുളിക്കണ്ടേ?
4: എത്ര വേർത്ത് നാറിയാലും ഞാൻ ഒരു ദിവസം ഒരു നേരെ കുളിക്കൂ. ഒരു ദിവസം ഒരു നേരം ഒരു കുളി മനുഷ്യന്.
1: ഞാൻ കുളിച്ചു വരാം, എന്നിട്ട് നമുക്ക് അത്താഴം കഴിക്കാം. എന്താ ചങ്കോട്ട ഭയങ്കര വിശപ്പ്?
4: കുളി കഴിഞ്ഞാ നല്ലോണം തൊഴുതുവാ. ശിവനാ ശക്തി സ്വരൂപൻ, നല്ല ബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്ക.
1: അല്ല, ചങ്കോട്ടൻ തൊഴണല്ലേ?
4: ഞാൻ ഇവിടെ ഇരുന്ന് തൊഴും, ഭക്തി മനസ്സിലാവേണ്ടേ?
1: ഓഹോ, കാലും മുഖവും കൂടി കഴുകാതെയോ?
4: മനസ്സിനാടാ ശുദ്ധി വേണ്ടത്. അമ്മൂ.
1: ആരാ ഈ അമ്മു? കുക്കാണോ?
4: ഏ,
1: പിന്നെ ആരാ?
4: കഴകക്കാരൻ വാര മകളാ, കൊച്ചുമിടുക്കി. അമ്മൂ. ആ വന്നോ? അതെ, ഇന്നത്തെ പ്രസാദം മുഴുവൻ അങ്ങോട്ട് കൊണ്ടുവരണട്ടോ. രാത്രി പെട്ട എന്താ ഈ മാമനുണ്ട്, അമ്മൂന്റെ വീട്ടിലേക്ക് നാളെ കൊണ്ടുപോകട്ടോ.
1: എന്താ അത് ചങ്കോട്ട?
4: പ്രസാദം.
1: എന്ത് പ്രസാദം?
4: അപ്പോ പായസോ വിശേഷം.
1: ഊണ് കഴിഞ്ഞ പിന്നെ ഇതൊന്നും എനിക്ക് തിന്നാനാവില്ല, എനിക്കിതൊന്നും വേണ്ട.
4: അതൊക്കെ ചെല്ലും, ചെറുപ്പല്ലേ, എങ്ങൊക്കൊക്കെ കല്ലും ദഹിക്കും ഇപ്രായത്തില്. അമ്മു എന്താ നിക്കണത്? പോയി കൊണ്ടുവരൂ. പറയണ കേട്ടില്ലേ, ഇന്ന് നമ്പൂരാനോടും പറയണട്ടോ, പ്രസാദം തൊട്ടു പോരുതെന്ന്. മനസ്സിലായോ അമ്മൂന്? എന്നാ പൊക്കോളൂ. അരകുട്ടി നിക്കാട്ട് കുളിച്ചു വരൂ.
5: ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ ഈ നരകീതി നടുവിൽ ഞാൻ ഈ നരകത്തും എന്നെ ഈ നരകത്തും എന്നെ കരകേറ്റീരണേ തിരുവൈക്കം വാഴും ശിവശംഭോ.
1: ഇതെന്താ ചങ്കുവേട്ട അടച്ചു പൂജോ?
5: അപ്പളക്കോ അവന്റെ ഒരു തമാശ.
4: നാരുട്ടി, ഈ ഒക്കെ ദേവസ്വം ഇൻസ്പെക്ടർ ആയിരുന്നിട്ടും എനിക്കൊക്കെ എന്താ ഒരു ഗുണം?
1: ഞാൻ എന്ത് ചെയ്യണം ചങ്കുവേട്ട?
4: സഹായിക്കടാ കുട്ടിയേ, സഹായിക്കേ. അതിനെങ്ങനെയാ? ബസ് കൂലി കൊടുത്ത കാശും കൂടി നീ തിരിച്ചു മേടിച്ചില്ലേ? തറവാട്ടുകാരി ചെയ്യോ അത്? നിന്റെ പിശുക്കൻ അമ്മാമ രാമുട്ടിയാരില്ലേ, അയാള് ചെയ്യോ അത്?
1: അത് കാര്യം വേറെ ചങ്കോട്ട, നിങ്ങളുടെ ചമത്ത് കണ്ട് സഹിക്കാൻ കഴിയാതെ ചെയ്തതാണ്. അല്ലാതെ കാശ് എനിക്ക് വേണമെന്ന് വെച്ചിട്ടല്ല.
5: ഞാനിപ്പൊ എന്ത് ചമത്തെ കാണിച്ചു?
1: വരുന്ന വഴിയിൽ തന്നെ എന്നെ പണയം വെച്ചും പ്രതിചേർത്തും നിങ്ങൾ നല്ലൊരു തുക അടിച്ചെടുത്തു. ആരുടേതെന്ന് നിങ്ങൾക്ക് പോലും അറിയാത്ത ഭൂമി കാണിച്ച് ഏതോ ഒരു തമിഴന്റെ കയ്യിലിരുന്ന കാശ് ഞാൻ വശം നിങ്ങൾ അടിച്ചെടുത്തു.
5: പോട്ടടാ കുട്ടിയെ.
1: പോട്ടെന്നോ? ഇനി ഒരു വട്ടം അണ്ണാച്ചി എന്നെ തിരിച്ചറിഞ്ഞാലേ ഞാനാണ് ഒന്നാം പ്രതി.
5: അങ്ങനെയൊന്നും പറ്റില്ല.
1: എന്താ ഉറപ്പ്? പറഞ്ഞിരുന്നാ നേരം പോവും, നമുക്ക് ഊണ് കഴിക്കല്ലേ.
5: ഓ, എന്റെ ഒരു വിശപ്പ്. എത്ര കാലം കൂടിയിട്ടാ എന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടണത്? ഇതിന് മിണ്ടിയും പറഞ്ഞിരിക്കടാ.
1: മിണ്ടാമല്ലോ, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മിണ്ടാം, ഊണ് കഴിച്ചു കഴിഞ്ഞാ മിണ്ടാം, ഉറങ്ങാൻ കിടക്കുമ്പോ മിണ്ടാം, എന്തിന് ഉറക്കത്തിനിടയിൽ മിണ്ടാൻ വരെ ഞാൻ തയ്യാറാണ്. ഇപ്പൊ നിങ്ങൾ ചോറ് വിളമ്പിൻ.
5: ചെക്കനൊരു തമാശ. ഓ
1: ചങ്കോട്ട, ഇത് തമാശയല്ല, എനിക്ക് വിശപ്പ് അതിന്റെ നെല്ലിപ്പടി കണ്ടു തുടങ്ങി.
4: എന്നാ ഇരിക്കേ, ഞാൻ ഈ നാമം ചൊല്ലലങ്ങനെ മുഴുവനാക്കട്ടെ.
1: അഖണ്ഡനാമവും ഭഗവത്സേകവും ഒക്കെ ഭക്ഷണം കഴിഞ്ഞു.
4: ഞാനൊന്ന് ചൊല്ലി മുഴുവനാക്കട്ടെ കുട്ടിയെ.
1: ഞാൻ സമ്മതിക്കില്ല, അതിഥിയെ പട്ടിണിക്കിട്ടിട്ടല്ല നാമജപം.
4: കുട്ടിയെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ?
1: പറയുന്ന വേഗം, എനിക്ക് വിശക്കണു.
5: അമ്മ പ്രസാദം കൊണ്ടുവന്നിട്ടില്ല,
4: ഇപ്പൊ കൊണ്ടുവരും.
1: എനിക്ക് പ്രാന്ത് പിടിക്കുന്നു.
4: ഒന്ന് ക്ഷമിക്കടാ എന്റെ കുട്ടിയെ.
1: എന്നാൽ നമുക്ക് അമ്പലത്തിലേക്ക് തന്നെ പോയാലോ, അവിടെ നിന്ന് തന്നെ ശാപ്പാടിക്കാം, നേരം കളയണ്ട.
4: അതൊക്കെ രണ്ടാം തരാ കുട്ടിയെ, ഇപ്പൊ കൊണ്ടുവരും. ഇത്രയും കൂടി ക്ഷമിക്കുക.
1: ഓ കഷ്ടം തന്നെ, വരൂല്ലോ അല്ലേ? വരാതിരിക്കില്ലല്ലേ?
4: വരും കുട്ടിയെ, വരണ്ടെന്താ?
1: എനിക്ക് പടച്ചോറെന്ന് പറഞ്ഞാ തന്നെ ആരാ, നല്ല പാകത്തിൽ വറ്റിച്ച് വേവിച്ചെടുത്ത തവളക്കണ്ണന്റെ ചോറ്, അത് പാകത്തിൽ പുളിച്ച മോരി ചേർത്ത് ആ ഒരു ഇത്തിരി കടുമാങ്ങാ തൊട്ട് നോക്കി. ആഹാ ചങ്കോട്ട, ചോറ് ഇപ്പൊ വരൂല്ലോ അല്ലേ?
4: വരും കുട്ടിയെ. ആ അതാ വന്നൂലോ അമ്മു.
1: അമ്മു വരൂ, വേഗം വരൂ. ഇതെന്താ ഉരുളി, ഇലപ്പൊതി?
4: കുട്ടിയോട് കൊഞ്ചാനും കിണുങ്ങാനും നിക്കാണ്ട് അതൊക്കെ ഒന്ന് ഇറക്കി വെക്കേ.
1: പടച്ചോറിന്റെ ഉള്ളി ഞാൻ ഇറക്കി വെക്കാം.
4: എന്നാ അമ്മു പൊക്കോളൂ. ഇരിക്ക കുട്ടിയെ,
1: ഞാനൊന്ന് തലചീകിട്ട് വരാം. ചങ്കോട്ട, ഒക്കെ വിളമ്പ് വെക്ക്, ഞാൻ ഇതെത്തിപ്പോയി.
4: അപ്പളക്ക് അവന്റെ തലചീന്തല്, വേഗം വാ.
1: പടച്ചോറെന്ന് കേൾക്കുമ്പോ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു.
4: രോമാഞ്ചോ? ഏതെങ്കിലും രോമക്കുപ്പായ കമ്പനിയുടെ ഏജന്റാ നീ? വേഗം വാ,
1: ഞാൻ എത്തി. ആ ചങ്കോട്ട് തുടങ്ങിയോ? ഇതെന്താ അപ്പം? ഇത് പായസം.
4: തിന്നോ. അപ്പം തിന്നോ, നല്ല നറുമയിലുണ്ടാക്കിയ അപ്പാ.
1: മധുരം കഴിച്ച ഉണ്ണാൻ പറ്റില്ല, ചിറികെട്ടും.
4: പ്രസാദം വേണ്ടാന്ന് പറഞ്ഞാ ശിക്ഷ കെട്ടും കുട്ടിയെ. തിന്നോടാ.
1: വേണ്ട, ചങ്കോട്ടൻ കഴിച്ചോളൂ.
4: വേം തിന്നോ, ഇല്ല ചപ്പ കഴിയും.
1: വേണ്ട, ചങ്കോട്ടൻ തിന്നോളൂന്നേ.
4: അപ്പം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടി, ഇത്തിരി പായസം കഴിച്ചോ.
1: വേണ്ട ചങ്കോട്ടാ.
4: അങ്ങനെ പറയല്ലേ കുട്ടി,
1: മധുരം പറ്റില്ല, അതുകൊണ്ടാ ചങ്കോട്ടാ.
4: ഓ ഇപ്പുറത്തെ കുട്ടിയുള്ളൊരു സ്ഥിതി, എരിവ് പറ്റില്ല, മധുരവും പറ്റില്ല. ആയി ആയി, കഴിച്ചോളാ നാരൻകുട്ടിയെ.
1: നിങ്ങൾ കഴിക്കും ചങ്കോട്ടാ. നിങ്ങൾ പായസം കുടിച്ച് വറ്റിച്ചു കളഞ്ഞല്ലോ ചങ്കോട്ടാ.
4: ഒരു വിധത്തില് അതും കഴിഞ്ഞു.
1: എന്നാലും നിങ്ങൾ ഭയങ്കരം തന്നെ.
4: അതെന്താടാ കുട്ടി അങ്ങനെ?
1: 15 അപ്പം, 1 കുടം പായസം, ഇതിനു മുകളിൽ എങ്ങനെയാണ് പടച്ചോറ് ചെല്ലുക?
4: പടച്ചോറ് നാളെയല്ലേ?
1: നാളെയോ? അപ്പൊ ഇന്നത്തെ ചോറ് നാളേക്ക് സൂക്ഷിച്ചു വെക്കോ ചങ്കോട്ട.
4: ഇന്നത്തെ ചോറോ?
1: അതെ, ഇന്നത്തെ അത്താഴത്തിനുള്ള ചോറ്.
4: നീ എന്തൊക്കെ ഈ പറയണ എന്റെ നാരൻകുട്ടിയെ, നിനക്ക് വെള്ളം വേണോ?
1: വേണ്ട. എന്താ?
4: അല്ല ഞാൻ ഇപ്പൊ കുടിക്കാൻ പോണേ.
1: കുടിച്ചോളൂ.
4: ഈ വെള്ളം കഴിഞ്ഞാ പിന്നെ നാളെ കോരി കൊടുത്തിട്ട് വേണം, വേറെ വെള്ളമില്ല.
1: അല്ല ചങ്കോട്ട,
4: നിനക്ക് വേണ്ടാച്ചാ പ്രശ്നമില്ല, ഞാൻ കുടിക്കാം.
1: എന്നാൽ ചങ്കോട്ട,
4: എന്തുപറ്റി?
1: അല്ല ചോറ് വിളമ്പില്ലേ?
4: ചോറോ?
1: ആ അത്താഴം കഴിച്ചില്ലല്ലോ.
4: നീയല്ലേ വേണ്ട എന്ന് പറഞ്ഞു?
1: അത് അപ്പും പായസം അല്ലേ?
4: ആ അതന്നെ അത്താഴം.
1: ചങ്കോട്ട,
4: തങ്കി തറക്കണ വർത്താനം പറയരുത്. എനിക്ക് രാത്രി വേറൊന്നും പതിവില്ല നാരൻകുട്ടിയെ.
1: ചങ്കോട്ട, ചങ്കോട്ട, ഇത് ചതിയാണ്, കൊലച്ചതി.
4: എന്ത് ചതി? ഒരു ചതി ഇല്ല. ഞാനല്ലേ നേരത്തെ പറഞ്ഞത് ഒക്കെ നല്ലോണം കഴിച്ചോളാൻ. അപ്പൊ മതിനെ പറ്റില്ല, എരിവ് പറ്റില്ല എന്ന് പറഞ്ഞ്
1: മുട്ടാണ്ടിരുന്നു. ഞാനിതിന് പകരം വീട്ടും, എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടും.
4: ഓ അതൊക്കെ പിന്നെ നോക്കാം കുട്ടിയെ, ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതോ ഇനിയിപ്പോ നടക്ക ഉറക്കോ വേണ്ടാന്നുണ്ടോ?
1: ആ ചങ്കോട്ടനും എത്ര കാലായി കണ്ടിട്ട്.
5: എന്താ നാരനക്കുട്ടിയെ, നീ ഒന്ന് തടിച്ചു?
1: ചങ്കോട്ടനും ഒന്ന് മിനുങ്ങിയിരിക്കുന്നു.
5: ഇനിയൊക്കെ എന്ത് മിനുങ്ങാൻ, കുഴി കണ്ടാ അതിലേക്ക് വീണം, പ്രായായില്ലേ.
1: ഇന്ന് ചങ്കേട്ടൻ എന്റെ അതിഥി, വരൂ നമുക്ക് വീട്ടിൽ പോവാം.
4: അയ്യോ വേണ്ട കുട്ടിയെ, പിന്നൊരിക്കലാവാം.
1: അത് പറഞ്ഞാ പറ്റില്ല, നിങ്ങളെ ഞാൻ വിടില്ല, വന്നേ തീരൂ. ഇവിടെ ഇരിക്കൂ, ഞാൻ പണിക്കാരനോട് പറഞ്ഞിട്ട് വരാം, അത്താഴം കാലാക്കണല്ലോ.
4: ഓ അതൊന്നും വേണ്ട കുട്ടിയെ.
1: ഹേ അത് പറഞ്ഞാ പറ്റില്ല, ഞാൻ ഇപ്പൊ വരാം. കുമാരാ.
6: എന്താ സാറേ?
1: ആ കുമാരാ, നമ്മൾ ഇന്ന് വെച്ച ചോറെല്ലാം നീ മാറ്റി വെച്ചേക്ക്, രാത്രി ആ ഇരിക്കുന്നയാളെ ഉറക്കി കഴിഞ്ഞ് നമുക്ക് കഴിക്കാം.
6: അയ്യോ അതെന്തിനാ സാറേ, ചോറ് തികയും.
1: അയാളെ പട്ടിണിക്കിടാൻ തന്നെയാണ്, മനസ്സിലായോ?
6: ഇല്ല സാറേ.
1: പ്രതികാരം കുമാരാ, പ്രതികാരം. നീ ഇത്ര അറിഞ്ഞ മതി. ആ ചങ്കോട്ട വരൂ, അത്താഴം കഴിക്കാം. ദാ കൈ കഴുകു.
4: ഓ കൈയൊക്കെ കഴുകണ കുട്ടിയെ.
1: വേണം. ഇനി ഈ ടേബിളിൽ ഇരിക്കെ. കുമാരാ.
6: എന്താ സാർ?
1: അത്താഴം റെഡി അല്ലേ?
6: അതെ.
1: എന്നാ കൊണ്ടുവരൂ.
6: ഇതാ ഇതാ സാർ.
5: ഇതെന്താ ചുക്കോളോ കുട്ടിയെ?
1: അതെ ചങ്കോട്ടാ, ഇവിടെ എനിക്കിതാണ് അത്താഴം. കുടിക്കിൻ ചുക്കോളം, കുടിക്കിൻ കുടിക്കിൻ കുടിക്കിൻ.
5: അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിക്കിതന്നെയാ കുട്ടിയെ അത്താഴം. നീ ചുരുക്കി ഒന്നും വേണ്ട, കൊണ്ടാ ഒരു ഗ്ലാസ്.
1: ഇത് കുടിച്ചാ ചങ്കുവേട്ടന് ഉറങ്ങാം. പായ വിരിച്ചിട്ടുണ്ട് ഇല്ലേ കുമാരാ?
6: ഊസ്.
1: ചങ്കുവേട്ടൻ ഉറങ്ങിക്കോളൂ, ഞങ്ങൾക്കിവിടെ വേറെ കുറച്ച് പണിയുണ്ട് അല്ലേ കുമാരാ?
6: അതെ സർ.
5: അതിന് എനിക്ക് ഉറക്കല്ല കുട്ടിയെ, രാവിലെ വരെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ഉറക്കം ഒഴിച്ചാലാം.

0: ഭാവ വൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ട് നാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനകൾ.
1: എന്തിനാ ഈ അലങ്കാരം ഓരോന്ന് ധരിക്കണില്ലേ? കഴുത്തിലും കാതിലും കയ്യുമ്പിലും കാലമ്പിലും പലതരത്തില് ആഭരണങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിന് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ? അങ്ങനെ ഓരോരുത്തർ കാട്ടിച്ചാലും കാട്ടണം കണ്ടത്. എന്താ ഇങ്ങനെ ഓരോന്ന് കട്ടിയിരിക്കണത്? ഓരോന്ന് എവിടെ എവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത്? എന്തായത്? എന്താ ഇങ്ങനെ തോന്നാറുണ്ടല്ലേ? അതെന്താ? അവരുടെ ഇഷ്ടം, ചിലരുടെ ഇഷ്ടത്തിന്, അവരുടെ മനോഗുണത്തിനനുസരിച്ചാണ് ആഭരണങ്ങൾ ധരിക്കുക.

0: அரியன் என்று செய்துவாயிட்ட மீன்பாம் செய்யும் அங்க ஈ மகிழ்ச்சியோடு இங்கே ஓரோரோ நிபந்தங்கள் பண்ணும் கொண்டு தர்க்கிச்சும் கொண்டு நிற்கிறது என்ன ആ മഹർഷി ആ താടക എന്ന് പറഞ്ഞ കണ്ടു ലക്ഷ്മണൻ ആ കാടിന്റെ നടുക്കൽ എത്തിയ സമയത്തെങ്കിൽ ആ രാക്ഷസയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്റെ വിദ്വന്മാരെ ആ ജ്ഞാനമ്മ പിടിച്ച് വലിച്ച ഗുരുലോഹു ആ ചെറുഞ്ഞാനിന്റെ ശബ്ദം കാടാനല്ല ലോകം മുഴുവൻ കിട്ടുകിട്ടേ എന്ന് പറഞ്ഞു അത്ര ഭയങ്കരമായ ശബ്ദമാണ് ലക്ഷ്മണന്റെ ജ്ഞാനം മറന്നു പൊക്കൊണ്ടത് ഈ ഞാനിന്റെ ഞാനത് കേട്ടിട്ട് ആ താടക ആ വനാന്തര ഭാഗത്തിന്റെ ഒരിക്കൽ കിടന്ന് ഉറങ്ങായിരുന്നു അവിടെ ഒന്ന് അതിഭയങ്കരമായ ശബ്ദവും പുറപ്പെടുത്തുകൊണ്ട് ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മഹർഷിയും നിൽക്കണ നിക്കലേക്ക് അതിവേഗതയിൽ വന്നുല്ലോ ആ രാക്ഷസിയുടെ വരവങ്ങനെ കണ്ടപ്പോ മഹർഷി രാമാഹ ഇവളെ നിഗ്രഹിക്കൂ രാമ അടുക്കലേക്ക് അടുപ്പിക്കരുത് അതിഭയങ്കരിയാണ് എന്തും ചെയ്യാം മടിക്കാത്തവളാണ് വേഗം ഒരു ശരം പ്രയോഗിക്കൂ അവിടെ കഥ കഴിക്കൂ വേഗം കഴിയട്ടെ എന്ന് മഹർഷി പിന്നെയും പിന്നെയും നിർബന്ധിക്കുക അത് കേട്ടപ്പോ ഭഗവാൻ അല്ലേ ഈശ്വരൻ എന്തപരാധം ചെയ്താലും സ്ത്രീകളെ നിഗ്രഹിക്കവയ്യ എന്നല്ലേ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നത് ഇതെന്താ ഇവിടുന്ന് ഇങ്ങനെ കൽപ്പിക്കുന്നത് ഏയ് അരുത് അരുത് അരുത് സ്ത്രീകളെ ശിക്ഷിക്കാം എന്നല്ലാതെ കണ്ട് നിഗ്രഹിക്കരുത് നിഗ്രഹിക്കവയ്യ എന്നല്ലേ പറയണത് ഒരു മഹർഷി രാമ അങ്ങനെ വിചാരിക്കേണ്ട ഇവളല്ല ഇവിടെ ഇവള് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കരുത് അസംഖ്യം കൃത്യങ്ങള് അതിഘോരങ്ങളായുള്ള പ്രവൃത്തികള് ചെയ്തിട്ടുള്ളവളാണ് ഇവിടെ ഒരു ഒരുത്തി നിമിത്തം ഈ പ്രദേശത്തുള്ള സജ്ജനങ്ങൾക്ക് ആശ്വസിക്കാന്ന് പ്രതിയില്ലാതെയുണ്ടായേക്കുന്നു അതുകൊണ്ട് വേഗം ഒരു ശരം പ്രയോഗിക്കൂ രാമ രാമൻ ഇവിടെ ശരണയായിട്ടൊന്ന് വിചാരിക്കരുത് വേഗം ശരം പ്രയോഗിക്കൂ എന്ന് മഹർഷി പിന്നെയും വിടും ഇത് രണ്ടുപേരും തമ്മിൽ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് അങ്ങനെ നിൽക്കണു ആ നിൽക്കുന്ന സമയത്തിൽ ലക്ഷ്മണൻ രണ്ടും കേട്ടു ഭഗവാൻ പറയണതും കേൾക്കുന്നുണ്ട് മഹർഷി പറയണതും കേൾക്കുന്നുണ്ട് രണ്ട് ന്യായം തന്നെയാണ് ഭഗവാൻ പറയുന്നത് ന്യായമായിട്ടത് എന്താ വെച്ചാൽ സ്ത്രീവധം നിഷിദ്ധാണ് മഹർഷി പറയണത് ഇവള് അതിഘോരയായിട്ടുള്ളവളാണ് അനവധി ആളുകൾക്ക് ഉദരമുള്ളവളാണ് അങ്ങനെയുള്ളവളെ സ്ത്രീ എന്ന് കണക്കാക്കില്ല നിഗ്രഹിക്കണം എന്നാണ് മഹർഷി പറയുന്നത് രണ്ടുപേര് പറയണത് ന്യായ പക്ഷേ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയമല്ല അവൾ അടുപ്പിടിക്കാൻ അത്താറായി എന്ത് ഇവിടെ വന്നാൽ എന്ത് കഠിനായുള്ള പ്രവൃത്തിയാ ചെയ്യാൻ നിശ്ചയില്ല തോന്നിയിട്ട് ലക്ഷ്മണൻ ആ ഭഗവാനോട് പറഞ്ഞു അങ്ങെന്താ ഇങ്ങനെ തർക്കിച്ചും കൊണ്ട് നിൽക്കണത് അങ്ങനെയുള്ള അവസരമാണോ അപ്പോ എന്താണ് കൗശികേ അഭി അനുശാസീ കൗശികൻ പോലും അനുശാസിച്ചും കൊണ്ട് വർദ്ധിക്കുന്നു വിശ്വാമിത്ര മഹിഴിയാണല്ലോ അങ്ങോട് പറയണത് രക്ഷൻ ഇവളെ നിഗ്രഹിക്കൂ നിഗ്രഹിക്കൂ എന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും കൽപ്പിക്കുന്നു അനുശാസതി അനുശാസനമാണ് അദ്ദേഹത്തിന്റെ കൽപ്പനയല്ല അദ്ദേഹത്തിന്റെ വാക്കല്ലേ ഓ അങ്ങനെ അദ്ദേഹം വർഗം കൊണ്ട് നിൽക്കുന്ന സമയത്തെങ്കിൽ എന്തിനു സംശയിക്കണം എന്തിനാ എന്താലോചിക്കാനുള്ളത് സാധാരണ ഒരാളല്ല ഈ മഹർഷി കൗശികേ കൗശികൻ എന്നാ പറയണത് കുശികഗോത്രത്തെങ്കിൽ ജനിച്ചിട്ടുള്ള ആള് തപസ് ചെയ്ത് കുശീശ്വരനായേക്കുന്നു തപസ്സുകൊണ്ട് ഇന്നതേ സാധ്യമാവുള്ളൂ എന്നില്ല ലോകം മുഴുവൻ തന്റെ അധീനത്തിലാക്കി തീർക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അങ്ങനെയുള്ള ഋഷീശ്വരനാണ് അങ്ങയോട് നിഗ്രഹിക്കാനായിട്ട് പറയണത് ആ സമയത്തെങ്കില് എന്തിനങ്ങ് സംശയിക്കുന്നു ഏയ് അങ്ങനെ ഓരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് നിൽക്കേണ്ട സമയമല്ല വേഗം അവിടെ നിഗ്രഹിക്കേണ്ട വേണ്ടത് ഇനി ധർമാധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാ ധർമ്മം ധർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്നാണെങ്കിൽ ഋഷീണാം വാച ധർമ്മം അനുവർത്തതേ. ഋഷികളുടെ വാക്കുകള് ധർമ്മത്തെ അനുവർത്തിക്കും. ദേഹത്തിനെ പോലെ തപസ്സുകളായിട്ടുള്ള ആളുകള് എന്താണോ പറയണത് അതാണ് ധർമ്മം. ഇപ്പൊ ദേഹം ഇവിടെ നിഗ്രഹിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ആലോചിക്കേണ്ടതില്ല. ഇദ്ദേഹം പറയണത് എന്നെയാണ് ധർമ്മം. അങ്ങനല്ലേ? അങ്ങനെയുള്ള അവസരത്തിൽ എന്തിന് ജ്യേഷ്ഠൻ ആലോചിക്കണു? ഏയ്, പ്രതിബന്ധമൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇവിടെ നിഗ്രഹിക്കുകയേ വേണ്ടൂ. അതാണ്, അതുകൊണ്ട് ജ്യേഷ്ഠൻ അവിടുന്ന് ഒരു ശരം പ്രയോഗിച്ച് ഇവിടെ നിഗ്രഹിച്ചു. ഇനി ലക്ഷ്മണൻ തന്റെ അഭിപ്രായം അനുവർത്തിച്ചു. അത്ര ആയപ്പോഴേക്കും രാക്ഷസി അടുക്കളയ്ക്ക് എത്തു കഴിഞ്ഞിരുന്നു. മറ്റേ അകലെയാണ് ആദ്യം കണ്ടത്, അതിവേഗതയിലാണ് വരുന്നത്. ആ അവിടെ വരവ് ഇങ്ങനെ കണ്ടു ഭഗവാൻ. എങ്ങനെയാണെന്നാണ്? ശ്രീദൈകഭുജയഷ്ടിമാഗതാ ശ്രോണിലംബി പുരുഷാന്ത്രമേഖലാം രാഘവൻ അവളെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ രാക്ഷസിയെ കണ്ടു, കാടകൾ കണ്ടു. നീ കണ്ടു എന്ന് പറയാൻ കാരണം എന്നാണെങ്കിൽ ആ വരവ് നിന്നെ കണ്ടു, ഇതുവരെ കാണാനല്ല, കുറെ മുമ്പ് തന്നെ കണ്ടു, ഇപ്പൊ കാണാന് മാറ്റണ്ട. എന്താ ആഗതാന്തോക്കിയ ആഗത അടുക്കലേക്ക് എത്തി, നേരെ ഇങ്ങനെ വരിക, തന്റെ നേരെ വരണു. ആ വരവ് കണ്ടു. എന്താ മഹർഷി എന്താ പറഞ്ഞത്? ഇവിടെ ഒരു സ്ത്രീ എന്ന് കണക്കാക്കണ്ട, അവിടെ അങ്ങനെ വിചാരിക്കില്ല, അങ്ങനെ ജയ വിചാരിക്കരുത് എന്നാണ് മഹർഷി പറഞ്ഞേക്കണത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കി അടുക്കലേക്ക് വരവ് തന്നെ കണ്ടപ്പോ മഹർജി പറയുന്നത് പരമാർത്ഥമാണല്ലോ, ഇവിടെ സാധാരണ സ്ത്രീകളെ പോലെ കണക്കാക്കേണ്ടവളല്ല. ശ്രോണിലംബി പുരുഷാന്തര മേഖലയാണ്. ശ്രോണിയെങ്കൽ ലംബികളായിട്ടുള്ള പുരുഷാന്തര മേഖലകളോടുകൂടിയവളാണ്. അരക്കെട്ടിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പുരുഷന്മാരുടെ കുടൽമാലകൾ അരയിൽ അലങ്കാരമായിട്ട് ഇങ്ങനെ ധരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഉറപ്പിക്കാം അവരുടെ പ്രകൃതം എങ്ങനെയാണെന്നുള്ളത്. എന്താ അവൾക്ക് അലങ്കാരമായിട്ട് ധരിക്കാൻ തോന്നിയത് കുടൽമാലയാ. അപ്പൊ എത്രത്തോളം മനസ്സിന്റെ കാഠിന്യം ഉണ്ടോന്ന് വിചാരിച്ചോളാം. എന്തിനാ ഈ അലങ്കാരം ഓരോന്ന് ധരിക്കണില്ലേ? കഴുത്തിലും കാതിലും കയ്യുമ്പിലും കാലമ്പിലും പലതരത്തില് ആഭരണങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിന് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ? അങ്ങനെ ഓരോരുത്തരും കാട്ടിച്ചാലും കാട്ടിനെ കണ്ടത് എന്താ ഇങ്ങനെ ഓരോന്ന് കട്ടിയിരിക്കണത്? ഓരോന്നും എവിടെ എവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്, എന്താ ഇത്, ഇതെന്താ ഇങ്ങനെ തോന്നാറുണ്ടല്ലേ? അതെന്താ അവരുടെ ഇഷ്ടം.
1: കണ്ണാന്തളിയിൽ ഇനി പാട്ടിന്റെ പൊരുൾ. സന്ധ്യമയങ്ങുന്നേരം എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഗ്രാമീണ പ്രണയത്തിന്റെയും നിശബ്ദമായ ആകാംക്ഷയുടെയും ഭംഗി ഇത്രയധികം ഒപ്പിയെടുത്ത ഗാനങ്ങൾ വളരെ വിരളമാണ്. വയലാർ രാമവർമ്മ രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ സന്ധ്യമയങ്ങം നേരമെന്ന ഗാനം ഗ്രാമചന്ത പിരിഞ്ഞു പോകുമ്പോൾ പ്രണയത്തിന്റെ കച്ചവടം തുടങ്ങുന്ന ഒരു മനോഹര ചിത്രം വരച്ചിടുന്നു. ഗാനത്തിന്റെ തുടക്കം തന്നെ സമയത്തെയും സ്ഥലത്തെയും പ്രണയഭാവങ്ങളുമായി കൂട്ടിക്കെട്ടുന്നു. സന്ധ്യമയങ്ങം നേരം, ഗ്രാമചന്ത പിരിയുന്ന നേരം, ബന്ധുരേ രാഗബന്ധുരേ, നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു. സന്ധ്യ എന്നത് ദിനരാത്രങ്ങളുടെ സംഗമമാണ്. ഇവിടെ അത് പ്രണയത്തിന്റെ രഹസ്യ സംഗമത്തെ സൂചിപ്പിക്കുന്നു. ഗ്രാമചന്ത പിരിയുന്ന നേരം എന്നത് ലൗകികമായ കച്ചവടങ്ങളും തിരക്കുകളും അവസാനിക്കുന്ന സമയമാണ്. പുറം ലോകം പിരിയുമ്പോൾ മനസ്സുകളുടെ കച്ചവടം തുടങ്ങുന്നു. ബന്ധുരേ എന്ന പദം പ്രണയിനിയെ സൂചിപ്പിക്കുന്നു. രാഗബന്ധുരേ എന്ന സംബോധന അവളോടുള്ള തന്റെ പ്രണയം എത്രത്തോളം തീവ്രമാണെന്ന് വെളിപ്പെടുത്തുന്നു. നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു എന്ന ചോദ്യങ്ങൾ നായകന്റെ ആകാംക്ഷയും അവളുടെ വരവ് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്നുള്ള തിരിച്ചറിവും ധ്വനിപ്പിക്കുന്നു. ഒറ്റയ്ക്ക് വരുന്ന നായിക സഞ്ചരിക്കുന്ന വഴികൾ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ നേർചിത്രങ്ങളാണ്. കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ, കടത്തുതോണികളിൽ ആളെ കയറ്റും കല്ലൊതുക്കുകളിലൂടെ. നായികയുടെ വരവിനെ ന്യായീകരിക്കാനായി പ്രകൃതിയിലെ ബിംബങ്ങളെ വയലാർ ഉപയോഗിക്കുന്നു. കാട്ടുതാറാവുകൾ പോലും ഇണകളെ തിരയുന്ന സമയത്ത് അവൾ വരുന്നു. പ്രണയത്തിന്റെ ഈ സ്വാഭാവികമായ ചോദനയെ പ്രകൃതി സാധൂകരിക്കുന്നു. കായൽ, കടത്തുവഞ്ചി, കല്ലൊതുക്കുകൾ എന്നിവ ചേരുമ്പോൾ ഒരു സാധാരണ കേരള ഗ്രാമത്തിന്റെ സന്ധ്യാദൃശ്യം മനസ്സിൽ തെളിയും. തനിച്ചു വരും താരുണ്യമേ, എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം? അവൾ ഒറ്റയ്ക്ക് വന്നതിന്റെ കാരണം തന്റെ പ്രണയത്തിനുള്ള പ്രതിഫലമാണോ എന്ന് നായകൻ സംശയിക്കുന്നു. എന്നാൽ അതിനുള്ള മറുപടിയായി അവൾ നൽകുന്നത് നാണമാണ്. നാണം ഇവിടെ പ്രണയത്തിന്റെ മൗനസമ്മതമായി മാറുന്നു. രണ്ടാമത്തെ ഖണ്ഡികയിലും നായകനും നായികയും തമ്മിലുള്ള സംവാദം തുടരുന്നുണ്ട്. കാക്ക ചെയ്ക്കേറും കിളിമരത്തണലിൽ കാതരമിഴികളോടെ, മനസ്സിനുള്ളിൽ ഒളിച്ചുപിടിക്കും സ്വപ്നരത്നഖനിയോടെ. പ്രണയിനി വന്നിരിക്കുന്നത് കാതരമിഴികളോടെയാണ്. പേടിയും പ്രണയവും നിറഞ്ഞ ആ കണ്ണുകളിൽ ഉള്ളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന സ്വപ്നരത്നഖനിയുണ്ട്. അവൾക്ക് പറയാനുള്ളതെല്ലാം അവളുടെ നോട്ടത്തിലുമുണ്ട്. ഒരുങ്ങിവരും സൗന്ദര്യമേ, എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം? അവൾ ഒരുങ്ങി വന്നത് തന്റെ സൗന്ദര്യത്തെ സമ്മാനിക്കാനാണ്. എന്നാൽ ആ സൗന്ദര്യം പോലും തന്റെ പ്രണയത്തിന് നൽകുന്ന മറുപടി മൗനത്തിലൂടെയുള്ള അംഗീകാരമാണ്. നാണവും മൗനവും ഈ ഗാനത്തിൽ പ്രണയഭാഷണത്തിന്റെ ഏറ്റവും വലിയ ഉപാധികളായി മാറുന്നുണ്ട്. സന്ധ്യമയങ്ങും നേരമെന്ന ഗാനത്തിന്റെ സൗന്ദര്യം കുടികൊള്ളുന്നത് ലളിതമായ ഗ്രാമീണ പശ്ചാത്തലത്തിൽ തീവ്രമായ പ്രണയവികാരങ്ങൾ അനാവൃതമാക്കുന്നു എന്നതിലാണ്. കാട്ടുതാറാവുകൾ, കായൽ, കിളിമരം എന്നിവ പ്രണയത്തിന്റെ സാക്ഷികളായി നിൽക്കുന്നു. ഗ്രാമചന്ത, കടത്തുതോണി, കല്ലൊതുക്കുകൾ എന്നിവ മലയാളിയുടെ ഗൃഹാതുരമായ ഓർമ്മകളെ ഉണർത്തുന്നു. ഇവിടെ സംഭാഷണം നടക്കുന്നത് വാക്കുകളിലൂടെയല്ല, മറിച്ച് സന്ധ്യ, നാണം, മൗനം എന്നീ പ്രതീകങ്ങളിലൂടെയാണ്. നായകൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നായിക നാണവും മൗനവും കൊണ്ട് മറുപടി നൽകുന്നു. ഈ ഗാനം പ്രണയം തുറന്നു പറയുന്നതിനേക്കാൾ ഒളിച്ചു വെക്കുന്നതിലെയും ആകാംക്ഷയിലെയും സൗന്ദര്യമാണ് മലയാളികൾക്ക് പകർന്നു നൽകുന്നത്.

0: കണ്ണാന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
1: ആണെഴുതുമ്പോഴും പെണ്ണെഴുതുമ്പോഴും ആൺഭാഷയിലും പെൺഭാഷയിലും വരുന്ന ഭാവചലനങ്ങൾ പഠന വിധേയമാക്കാവുന്നതാണ്. പെൺഭാഷ ചമൽകൃതമോ ദൈന്യതയുടെ മൂടുപടമിട്ടതോ പരതന്ത്രമോ അടുക്കള പരിസരങ്ങളിൽ ചുറ്റിത്തിരിയുന്നതോ ആയാണ് പൊതുവെ കാണുന്നത്. ഗ്യാസ് സിലിണ്ടറിന് സമാനമായ പൊട്ടിത്തെറിയുടെ വക്കിലെത്തുന്ന അപൂർവം ചില കലാപങ്ങളും പെൺഭാഷാ സാഹിത്യം പേർന്നു എന്നത് ഓർക്കാതെ

പക്ഷേ മലയാളത്തിലെ ഒരെഴുത്തുകാരിയും ഇതുവരെ പെൺ ശരീരഭാഷയിൽ നിന്ന് പൂർണ്ണ മോചനം നേടിയിട്ടില്ല എന്നത് സത്യവുമാണ്. ഉടൽ കൊണ്ട് ജീവിതം കൊണ്ട് സകല ഭൗതിക സങ്കല്പനങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞ പല വനിതാ എഴുത്തുകാരും നമുക്കിടയിൽ വന്നുപോയിട്ടുണ്ട്. അപ്പോഴും അവർ ഭാഷാപരമായി സ്ത്രൈണതയിൽ നിന്ന് മോചിതരായിരുന്നില്ലെന്ന് അവരുടെ രചനകൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നവർക്ക് ബോധ്യപ്പെടാവുന്നതാണ്. എന്നാൽ ആണെഴുത്തിൽ കടന്നുവരുന്ന സ്ത്രൈണത ശാരീരിക അകലം പാലിക്കുന്ന ഭാഷയായി പരിണമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷീജ വക്കത്തിന്റെ അന്തിക്കള്ളും പ്രണയശാപ്പും എന്ന കാവ്യ സമാഹാരത്തിന്റെ വായനയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുകൂടി സാന്ദർഭികമായി പറഞ്ഞുകൊള്ളട്ടെ. ഇതര പെൺകവികളിൽ നിന്ന് വ്യത്യസ്തമായി ഷീജ വക്കത്തിന്റെ കവിതകളിൽ ഇത്തരം സ്ത്രൈണ ഭാഷയെ കുടഞ്ഞെറിയാനുള്ള ഒരു ശ്രമം നടക്കുന്നതായും അറിഞ്ഞോ അറിയാതെയോ സൂക്ഷ്മതലത്തിലെ സ്ഥൂലഭാവങ്ങളായി അത് കടന്നു വരുന്നതായും കാണുന്നു. നക്ഷത്ര ബംഗ്ലാവ്, കാവ്യഗുണ്ട, രക്തദാഹിയായ ഒരു ഡ്രാക്കുള കവിത തുടങ്ങി ഈ സമാഹാരത്തിലെ പല കവിതകളിലും ഈ കുടഞ്ഞെറിയൽ വളരെ സ്പഷ്ടമായി കാണാവുന്നതാണ്. ഈ കവിയെ രക്തദാഹിയായ കവി എന്ന് വിജയലക്ഷ്മി വിശേഷിപ്പിച്ചതുകൂടി ഓർക്കാവുന്നതാണ്. തലക്കെട്ടുകൊണ്ട് തന്നെ ആകർഷിക്കപ്പെടുക എന്നത് ഒരു സൃഷ്ടിയുടെ ഭൗതികവും പ്രാഥമികവുമായ സ്വത്വ നിർമ്മിതിയാണല്ലോ. രക്തദാഹിയായ ഒരു ഡ്രാക്കുള കവിത, തള്ള അണലി, പുഷ്കരൻ കൊടുങ്കാറ്റ് തുടങ്ങിയ കവിതകൾ പ്രാഥമികമായി ശ്രദ്ധിക്കപ്പെടുന്നത് അപ്രകാരമാണ്. ആയത് വായനക്കാരെ ചില രൂപക വലയങ്ങളിലേക്ക് ആകർഷിക്കുകയും വായിക്കാനുള്ള ത്വരയോടെ അവർ അതിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാഷയിൽ എന്നതുപോലെ വിഷയ സ്വീകാര്യതയിലെ വൈവിധ്യവും വൈപുല്യവുമാണ് ഷീജയുടെ കവിതകളെ ആകർഷകവും വ്യതിരിക്തവുമാക്കുന്നത്. വിജയലക്ഷ്മിയുടെ അവതാരികയോടെ പ്രസിദ്ധീകരിച്ച ഈ കാവ്യ സമാഹാരത്തിലെ ഭാഷയും ഭാവബിംബങ്ങളും ഏറെ വായനകൾക്കും പഠനങ്ങൾക്കും വിധേയമാകേണ്ടവയാണ് എന്നുകൂടി കരുതുന്നു.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിന്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

വാക്കുകൾ താക്കോലുകൾ പോലെയാണ്. തുറക്കാത്ത ഏത് ഹൃദയത്തിൻ വാതിലും തുറക്കുവാൻ അതിനാകും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാനാവാത്ത വിധം പൂട്ടുവാനും അതിനാകും. വാക്കുകൾക്ക് അർത്ഥമുണ്ട്, അത് സൂക്ഷിച്ചുപയോഗിക്കാനാവണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
2: പുരസ്കാര ഗീതങ്ങൾ.
3: രണ്ടായിരത്തി മൂന്നിലെ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ഗിരീഷ് പുത്തഞ്ചേരിക്കായിരുന്നു. ഗൗരീശങ്കരം എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. എം ജയചന്ദ്രൻ സംഗീതം. കെ എസ് ചിത്ര ലഭിച്ച ഗാനം കേൾക്കാം.

2003 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രനായിരുന്നു. ഗൗരീശങ്കരം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഇണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു. എം ജയചന്ദ്രനും അരുന്ധതിയും ആലപിച്ച ഗാനം കേൾക്കാം.

2003 മികച്ച ഗായകൻ പി ജയചന്ദ്രനും മികച്ച ഗായിക ഗായത്രിയുമായിരുന്നു. തിളക്കം എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു പി ജയചന്ദ്രന് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് കൈതപ്രം വിശ്വനാഥ്. പി ജയചന്ദ്രൻ ആലപിച്ച നീയൊരു പുഴയായി എന്ന പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ.
1: ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട, പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. പ്രധാന ധാന്യങ്ങളെ പോലെ തന്നെ അന്യജപ്രധാനങ്ങളായ ധാന്യങ്ങളാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ. 100 ഗ്രാം ചെറുധാന്യത്തിൽ നിന്നും ശരാശരി 327 കലോറി ഊർജം ലഭ്യമാകുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവയിൽ പൊതുവെ 60 മുതൽ 68% വരെ അന്നജവും 6 മുതൽ 12% വരെ പ്രോട്ടീനും കാണപ്പെടുന്നു. അതേ അളവിൽ തന്നെ ഡയറ്ററി ഫൈബറും അടങ്ങിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ലവണങ്ങളും ഉയർന്ന തോതിൽ വിറ്റാമിനുകളും ഫൈറ്റോകെമിക്കൽസും ചെറുധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. നെല്ലുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രോട്ടീനും ധാതുലവണങ്ങളും നാരുകളും ചെറുധാന്യങ്ങളിൽ വളരെ കൂടുതലാണെന്ന് കാണാം. അമിനോ ആസിഡുകളുടെ അളവും വളരെ സമ്പന്നമായി ചെറുധാന്യങ്ങളിൽ കാണപ്പെടുന്നു. ചെറുധാന്യങ്ങളുടെ പ്രത്യേകത, അവ ഗ്ലൂട്ടൻ രഹിതമാണ്, അലർജി ഉണ്ടാക്കാത്തതാണ്. ചെറുധാന്യങ്ങൾ കഴിക്കുന്നതിലൂടെ ട്രൈഗ്ലിസറൈഡുകളും സിറിയാക്റ്റീവ് പ്രോട്ടീനും കുറയ്ക്കുകയും അതുവഴി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. എല്ലാ ചെറുധാന്യങ്ങളിലും ഭക്ഷ്യനാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഡയറ്ററി ഫൈബറിന് വെള്ളം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് കുടലിൽ കൂടി ഭക്ഷണം കടന്നുപോകുന്ന സമയം വർദ്ധിക്കുന്നു. ഈ പ്രക്രിയ ദഹനവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്ന ഏജന്റായി പ്രവർത്തിക്കുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല, മില്ലറ്റുകൾ ആഹാര സാധനങ്ങളെ കുടൽ വ്യൂഹത്തിൽ ജലമയമായി ഇരിക്കുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മലബന്ധം ഒഴിവാകുകയും ചെയ്യുന്നു. മില്ലറ്റുകളിൽ അടങ്ങിയിരിക്കുന്ന നിയാസിൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. യാചക പുനരധിവാസം സാമൂഹിക പ്രതിബദ്ധതയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വം. ഗാലക്സിയുടെ പ്രവർത്തനം. സ്മൈൽ. സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസസ്. ഒപ്പം ചേരാം, ഒരു പുതുനഗരം പണിയാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ.

0: നമസ്കാരം. ഞാൻ ചാർലി, പുലിക്കാട്ടിൽ ചാർലി. 19-ാമത്തെ വയസ്സിൽ പെറ്റമ്മയുടെ കണ്ണീര് കണ്ടിറങ്ങി പുറപ്പെട്ടതാ. ഒരു ജന്മനിയോഗമെന്ന പോലെ, അപ്പൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പ്രായച്ചിത്തമെന്ന പോലെ. പോരാട്ടങ്ങൾ ഒടുങ്ങാത്ത ഈ ജീവിതയാത്രയിൽ ഇച്ചിരി പേർക്ക് ഞാൻ ശത്രു, ഒത്തിരി ഒത്തിരി പേർക്ക് ഞാൻ മിത്രം, ഒരുപാട് ഒരുപാട് പേർക്ക് ഞാൻ ചാർലി ചായൻ. പക്ഷെ എപ്പോഴാണ് ഞാൻ രാജാവായത്? നാട്ടുരാജാവ്. ചെങ്കോലും കിരീടവുമുള്ള നാട്ടുരാജാവല്ല, ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ചു നിർത്താൻ പട്ടാളവും പരിവാരങ്ങളുമില്ലാതെ പെടാപ്പാടുപെടുന്ന ഒരു നാട്ടുരാജാവ്, ആൻ എക്സ്ട്രാ ഓർഡിനറി നാട്ടുരാജാവ്.
1: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
2: യാത്ര എനിക്കിഷ്ടം എന്ന പരിപാടിയിൽ ഇന്ന് കോഴിക്കോടിന്റെ ഹൃദയത്താളം മാനാഞ്ചിറ മൈതാനത്തെക്കുറിച്ച് കേൾക്കാം. മൊഞ്ചും മധുരവുമുള്ള ഒരു നഗരം കോഴിക്കോട്. നഗരത്തിന്റെ ഹൃദയമിടിപ്പ് നിലനിർത്തുന്ന, ചരിത്രവും വർത്തമാനവും ഒരുപോലെ ശ്വാസമെടുക്കുന്ന ഒരിടമുണ്ട് മാനാഞ്ചിറ. കോഴിക്കോടിന്റെ ആത്മാവ് കുടികൊള്ളുന്ന സാമൂതിരിയുടെ ചരിത്രവും ടിപ്പുവിന്റെ സ്മരണകളും കാൽപന്തിന്റെ ആവേശവും എസ്കെ പൊറ്റക്കാട്ടിന്റെ അക്ഷരങ്ങളും കൂടിക്കലർന്ന മാനാഞ്ചിറ മൈതാനം. വെറുമൊരു മൈതാനമല്ല മാനാഞ്ചിറ, അതൊരു കാലഘട്ടത്തിന്റെ കണ്ണീരും കിനാവും സംഗീതവുമാണ്. കോഴിക്കോടിന്റെ ചരിത്രം തുടങ്ങുന്നിടത്ത് തന്നെയാണ് മാനാഞ്ചിറയുടെയും തുടക്കം. 14-ാം നൂറ്റാണ്ടിൽ ഈ മണ്ണിന്റെ പ്രിയപ്പെട്ട അധിപനായിരുന്ന സാമൂതിരി മാനവിക്രമൻ രാജാവാണ് ഈ ചിറയ്ക്ക് രൂപം നൽകിയത്. മാനവിക്രമന്റെ ചിറ ലോപിച്ച് മാനാഞ്ചിറയായ കഥയ്ക്ക് പിന്നിൽ ശുദ്ധജലത്തിനായുള്ള ഒരു രാജകീയ ദീർഘവീക്ഷണമുണ്ട്. ഒരു നഗരത്തിന്റെ ദാഹം തീർക്കാൻ ഒരു രാജാവ് സ്വന്തം കൊട്ടാരത്തിനു വേണ്ടി നിർമ്മിച്ച ചിറ ഇന്ന് നഗരത്തിന്റെ തന്നെ പ്രാണനായി നിലകൊള്ളുന്നു. ഈ കുളത്തിനു ചുറ്റും അന്നൊരു കൊട്ടാരമുണ്ടായിരുന്നു. കാലം അതിനെ മായ്ച്ചു കളഞ്ഞു. പക്ഷേ ചിറയുടെ തെളിമയിൽ ഇന്നും ആ രാജകീയ പ്രൗഢിയുടെ നിഴലാട്ടങ്ങൾ കാണാം. വർഷങ്ങൾക്കിപ്പുറം ഈ മൈതാനം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തതോടെയാണ് ഇതിന്റെ പ്രശസ്തി വർദ്ധിക്കുന്നത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശം കോമൺവെൽത്ത് ട്രസ്റ്റ് ഏറ്റെടുക്കുകയും മൈതാനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. മാനാഞ്ചിറയുടെ തെക്കേ അറ്റത്തുള്ള ആ ചിറ വെയിൽ ചാഞ്ഞാൽ അതിൽ അലകളിളകി നീന്തി തുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങളെ നോക്കി എത്രയോ എഴുത്തുകാർ ഇവിടെയിരുന്ന് സ്വപ്നം കണ്ടിരിക്കും. കോഴിക്കോടൻ മഴ പെയ്യുമ്പോൾ ചിറ നിറഞ്ഞു കവിയുന്നതും നഗരം അതേറ്റുവാങ്ങുന്നതും കാണുന്നത് ഒരനുഭൂതിയാണ്. മാനാഞ്ചിറ മൈതാനം ഒരു കാലത്ത് വെറുമൊരു മൈതാനമായിരുന്നില്ല, അത് കോഴിക്കോടിന്റെ ഫുട്ബോൾ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായിരുന്നു. ഈ മണ്ണിൽ ആവേശം പൂണ്ട എത്രയോ കളിക്കാർ, എത്രയെത്ര ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ. ഓരോ ഗോളിനും ഈ മൈതാനം സാക്ഷി നിന്നു, ഓരോ തോൽവിക്കും ആശ്വാസമായി. മാനാഞ്ചിറ മൈതാനത്തോട് ചേർന്നാണ് കോഴിക്കോടിന്റെ ടൗൺ ഹാൾ. അതുകൊണ്ട് തന്നെ ഈ മൈതാനം പലപ്പോഴും രാഷ്ട്രീയ സാംസ്കാരിക സമ്മേളനങ്ങളുടെ കേന്ദ്രമായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ അലകൾ മുതൽ നവോത്ഥാന പ്രഭാഷണങ്ങൾ വരെ ഈ മണ്ണിനെ ഇളക്കി മറിച്ചു. മാനാഞ്ചിറയുടെ ചുറ്റും ഒരു വട്ടം നടന്നാൽ കോഴിക്കോടിന്റെ സാംസ്കാരിക ഭൂമികയെ അടുത്തറിയാം. ചിന്തകൾക്ക് തീ കൊളുത്തിയ ഇടം ടൗൺ ഹാൾ, അക്ഷരങ്ങൾക്ക് ജീവൻ നൽകിയ സ്ഥലം പൊതുവായനശാല. ഈ നഗരത്തിന്റെ മനോഹാരിത ലോകത്തിന് കാട്ടിക്കൊടുത്ത എഴുത്തുകാരന് മാനാഞ്ചിറ നൽകുന്ന ആദരമായി പ്രിയപ്പെട്ട എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാട്ടിന്റെ പൂർണകായ പ്രതിമ. ഇവിടെ ഇരുന്ന് ഒരു ചായ കുടിച്ചാൽ പോലും നാം കേൾക്കുന്നത് കോഴിക്കോടിന്റെ ചരിത്ര സംഭാഷണങ്ങളാണ്. മിഠായി തെരുവിൽ നിന്ന് വരുന്ന മധുരഗന്ധം, കോമൺവെൽത്ത് ട്രസ്റ്റിന്റെ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ എല്ലാം നമ്മോട് കഥ പറയുന്നു. കാലം മാറിയപ്പോ നഗരത്തിന്റെ തിരക്കിൽപ്പെട്ട് മങ്ങിപ്പോകാതിരിക്കാൻ മാനാഞ്ചിറ മൈതാനത്തിന് ഒരു നവീകരണം വേണ്ടി വന്നു. 1990-കളിൽ ഈ പ്രദേശം മാനാഞ്ചിറ സ്ക്വയർ എന്ന പേരിൽ മനോഹരമായ ഒരു ഉദ്യാനമായി രൂപാന്തരപ്പെട്ടു. അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന അമിതാഭ് കാന്തിന്റെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചാണ് ഈ സ്ക്വയർ യാഥാർത്ഥ്യമാക്കിയത്. ഇവിടെ ഇപ്പോൾ മ്യൂസിക്കൽ ഫൗണ്ടനുണ്ട്, നടപ്പാതകളുണ്ട്, കൃത്യമായി പരിപാലിക്കുന്ന പുൽത്തകിടിയുണ്ട്, കൂടാതെ കുട്ടികൾക്കായി കളിക്കളവുമുണ്ട്. ഇന്ന് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോടുകാരുടെ സായാഹ്ന സങ്കേതമാണ്. ജോലിയുടെ തിരക്കുകൾക്ക് ശേഷം ശാന്തമായി ഒന്നിരിക്കാൻ, ഒരു ചായ കുടിക്കാൻ, കിളികളുടെ പാട്ടുകേട്ട് മനസ്സിന് കുളിരേകാൻ ആളുകൾ ഇവിടെ എത്തുന്നു. പ്രണയിതാക്കളുടെ കൈകൾ കോർക്കുന്ന സൗഹൃദ കൂട്ടങ്ങൾ കഥ പറയുന്ന, ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ചേർത്തുപിടിക്കുന്ന, മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത നിറഞ്ഞു നിൽക്കുന്ന ഒരിടം. മാനാഞ്ചിറ മൈതാനത്തിന്റെ ചുറ്റുമുള്ള വെട്ടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിലുകൾ പഴയ കോഴിക്കോടിന്റെ ശൈലിയെ ഓർമ്മിപ്പിക്കുന്നു. പുതുവർഷം പോലുള്ള ആഘോഷവേളകളിൽ ഈ മൈതാനം വൈദ്യുത വിളക്കുകളാൽ പ്രകാശിക്കുമ്പോൾ കോഴിക്കോടിന്റെ മൊഞ്ച് പതിന്മടങ്ങ് വർദ്ധിക്കുന്നു. ഒരർത്ഥത്തിൽ മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോടിന്റെ കാവ്യഭാവനയുടെ ദൃശ്യരൂപമാണ്. മാനാഞ്ചിറ മൈതാനം ഒരു സ്ഥലമല്ല, അതൊരു വികാരമാണ്. കോഴിക്കോടിന്റെ ഉണർവും ഉറക്കവും അതിലുണ്ട്. ചരിത്രം അതിനെ തഴുകി, സംസ്കാരം അതിൽ വേരൂന്നി, വർത്തമാനം അതിനെ മനോഹരമാക്കി. കോഴിക്കോട് നഗരത്തിന്റെ തിരക്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒറ്റപ്പെടൽ തോന്നിയാൽ നേരെ മാനാഞ്ചിറയിലേക്ക് വരിക. സാമൂതിരിയുടെ കാലം മുതൽ ഇന്നുവരെയുള്ള എത്രയോ മനുഷ്യരുടെ കഥകൾ കേട്ട് ഈ മണ്ണ് ഇവിടെയുണ്ട്. ഇവിടത്തെ പുൽക്കൊടിയിലും ഇലകളിലും തട്ടിവരുന്ന കാറ്റിന് നിങ്ങളുടെ മനസ്സിനെ തലോടാൻ കഴിയും. അതെ, ഈ യാത്ര എനിക്കിഷ്ടം. കാരണം ഈ യാത്ര ചെന്നെത്തിയത് കോഴിക്കോടിന്റെ ഹൃദയത്തിലേക്കാണ്, മാനാഞ്ചിറയുടെ തെളിഞ്ഞ ചിറയിലേക്കാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മൾ ആരോഗ്യത്തിനായി ജിമ്മിൽ പോകുന്നു, ശരീരഭാരം കുറയ്ക്കാൻ ഭക്ഷണ നിയന്ത്രണം പാലിക്കുന്നു. എന്നാൽ നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും കേന്ദ്രമായ തലച്ചോറിന്റെ ദീർഘകാല ആരോഗ്യം ഉറപ്പാക്കാൻ നമ്മൾ എന്തു ചെയ്യുന്നു? ഇന്നത്തെ കാലത്ത് ഇതൊരു വലിയ ചോദ്യമാണ് എന്നതിൽ സംശയമില്ല. ന്യൂറോ സയൻസ് നൽകുന്ന ഒരു മറുപടി വളരെ ലളിതമാണ്, എന്നാൽ ശക്തിയേറിയതുമാണ്. വായന. ഒരു പുസ്തകമെടുത്ത് വായിക്കുക എന്നത് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിനായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതവും ശക്തവുമായ ശീലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ദിവസവും കുറഞ്ഞത് 6 മിനിറ്റ് വായന പോലും എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതെന്നും ഓർമ്മശക്തിയെ പിന്തുണയ്ക്കുന്നതെന്നും ആശയവിനിമയ ശേഷിയെ ശക്തിപ്പെടുത്തുന്നതെന്നുമുള്ള ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. പുതിയ കോഗ്നിറ്റീവ് സയൻസ് ചർച്ചകൾ സൂചിപ്പിക്കുന്നത് ദിവസവും വെറു 6 മിനിറ്റ് വായന പോലും തലച്ചോറിന് വലിയ ഗുണം ചെയ്യുമെന്നാണ്. വലിയ മണിക്കൂറുകൾ ആവശ്യമില്ല. ഈ ചെറിയ സമയം പോലും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഓർമ്മയെ പിന്തുണയ്ക്കാനും സഹായിക്കും. വായന കേവലം അക്ഷരങ്ങൾ തിരിച്ചറിയൽ മാത്രമല്ല, അത് തലച്ചോറിന് ഒരുതരം സൗമ്യമായ ഉത്തേജനം നൽകുന്നു. ഈ ഉത്തേജനം നമ്മുടെ നാഡീവഴികളെ സംരക്ഷിക്കാൻ സഹായിച്ചേക്കാം. വാർദ്ധക്യമാകുമ്പോൾ പലപ്പോഴും ഈ നാഡീവഴികൾ ദുർബലമാകാറുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ സജീവമാകുന്നു. ഇതൊരു മൾട്ടി ടാസ്കിംഗ് പ്രക്രിയയാണ്. ഭാഷ, ധാരണാശേഷി, വൈകാരിക പ്രോസസിംഗ്, ശ്രദ്ധ എന്നിവയ്ക്ക് ഉത്തരവാദികളായ തലച്ചോറിന്റെ ഭാഗങ്ങളിൽ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ ഒരു കഥാപാത്രത്തിന്റെ വികാരങ്ങൾ വായിച്ചറിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ വൈകാരിക പ്രോസസിംഗ് മേഖല സജീവമാകുന്നു. ഇത് ആഴത്തിലുള്ള ധാരണയ്ക്കും വൈകാരിക പക്വതയ്ക്കും സഹായിക്കുന്നു. ഈ സൗമ്യമായ ഉത്തേജനം തലച്ചോറിന് ഒരു ദിവസത്തെ നല്ല വ്യായാമം നൽകുന്നു. ദൈനംദിന വായന നമ്മുടെ സമ്മർദ്ദത്തിന്റെ അളവ് കുറയ്ക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. മനസ്സിനെ ശാന്തമാക്കുന്ന മറ്റ് പല രീതികളെക്കാളും വായന കൂടുതൽ ഫലപ്രദമാണെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. ഏതാനും മിനിറ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വായിക്കുന്നത് ഹൃദയമിടിപ്പിന്റെ വേഗത കുറയ്ക്കുന്നു, പേശികളെ അയവുള്ളതാക്കുന്നു. മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിൽ വായന ഫലപ്രദമാണ്. ഒരു പുസ്തകത്തിലെ ലോകത്തിലേക്ക് ശ്രദ്ധ മാറുമ്പോൾ ദിവസേനയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തലച്ചോറിന് ചെറിയ ഇടവേള ലഭിക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു. സമ്മർദ്ദം കുറയുമ്പോൾ ചിന്തകൾ കൂടുതൽ വ്യക്തമാകുന്നു, വൈകാരിക പാറ്റേണുകൾ കൂടുതൽ സ്ഥിരതയുള്ളതായി മാറുന്നു. ഉദാഹരണത്തിന്, ചെറിയ കാര്യങ്ങൾക്ക് അമിതമായി പ്രതികരിക്കുന്നത് കുറയുന്നു. കാരണം സമ്മർദ്ദ ഹോർമോണുകളുടെ ആധിക്യം കുറയുന്നതോടെ തലച്ചോറിന്റെ യുക്തിപരമായ ചിന്തയുടെ കേന്ദ്രമായ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. വായനയിലൂടെ നമ്മുടെ ഓർമ്മശക്തിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. ഇതിന് കാരണം തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗത്തെ വായന ഉത്തേജിപ്പിക്കുന്നു എന്നതാണ്. ഓർമ്മകൾ സംഭരിക്കുന്നതിലും പുതിയ വിവരങ്ങൾ പഠിക്കുന്നതിലും ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗം പ്രധാന പങ്കുവഹിക്കുന്നു. അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന മേഖലയാണിത്. വായിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ വിവരങ്ങൾ, കഥയുടെ വഴി, ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇവയെല്ലാം തലച്ചോറ് സംഭരിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഹിപ്പോ ക്യാമ്പസിന് ഒരു സ്ഥിരമായ വ്യായാമം നൽകുന്നു. ഈ ഭാഗത്തെ പതിവായി പ്രവർത്തിപ്പിക്കുന്നത് കാലം കടന്നു പോകുമ്പോൾ പോലും കോഗ്നിറ്റീവ് കരുത്ത് നിലനിർത്താൻ സഹായിച്ചേക്കാം. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ വെറുതെ വാക്കുകൾ കാണുകയല്ല, മറിച്ച് പല ആശയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ കണക്ടിവിറ്റി തലച്ചോറിന്റെ മൊത്തത്തിലുള്ള ധാരണാശേഷിയെയും പ്രശ്നപരിഹാര ശേഷിയെയും മെച്ചപ്പെടുത്തുന്നു. വായനയുടെ ഏറ്റവും പ്രകടമായ ഗുണങ്ങളിലൊന്ന് നമ്മുടെ ആശയവിനിമയ ശേഷിക്ക് ലഭിക്കുന്ന പുരോഗതിയാണ്. വായന നമ്മുടെ മനസ്സിനെ പുതിയ പദസമ്പത്തിലേക്കും മികച്ച വാക്യഘടനയിലേക്കും തുറന്നുവിടുന്നു. ഇത് ആളുകൾക്ക് തങ്ങളെ തന്നെ കൂടുതൽ വ്യക്തമായി പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു. വിവിധ എഴുത്തുകാരിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും വ്യത്യസ്തമായ വൈകാരിക കാഴ്ചപ്പാടുകൾ, അതായത് ഇമോഷണൽ പെർസ്പെക്ടീവ്സ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ളവരെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും മികച്ച ബന്ധങ്ങൾ സ്ഥാപിക്കാനും സഹായിക്കുന്നു. വായനയുടെ സൗന്ദര്യം അതിന്റെ ലഭ്യതയിലാണ്. ഒരു പുസ്തകം, ഒരു ഇ ബുക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ലേഖനം പോലും നിങ്ങൾക്ക് അർത്ഥവത്തായ മാനസിക പോഷണം നൽകാൻ കഴിയും. ഇതിന് മണിക്കൂറുകളോളം സമയം ആവശ്യമില്ല. ചെറിയതും സുസ്ഥിരവുമായ നിമിഷങ്ങളാണ് തലച്ചോറിൽ ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തുന്നത്. തലച്ചോറിനെ പരിപാലിക്കുന്നത് ലളിതമായ ശീലങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും ഒരു പുസ്തകവുമായി ശാന്തമായി ചെലവഴിക്കുന്ന ഏതാനും നിമിഷങ്ങൾ നിങ്ങളുടെ ഓർമ്മയെ സംരക്ഷിക്കാൻ സഹായിച്ചേക്കാം. വൈകാരിക സന്തുലിതാവസ്ഥയെ പിന്തുണച്ചേക്കാം. ആജീവനാന്ത കോഗ്നിറ്റീവ് ആരോഗ്യത്തെയും ശക്തിപ്പെടുത്തിയേക്കാം. ഇന്നു മുതൽ ദിവസവും കുറച്ചുനേരം വായന ഒരു ശീലമാക്കുക. കാരണം നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ മെച്ചപ്പെടുത്താനും തുടങ്ങുകയാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: ജീവിതമെന്ന വൃക്ഷത്തിന്റെ തായ്തടിയാണ് കർമ്മകാണ്ഡം. കർമ്മം ചെയ്യാനാണ് ജീവിതം. യാതൊന്നും ചെയ്യാനില്ലെങ്കിൽ ഒരു ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം? ഒന്നും നിനയ്ക്കാതൊരു വസ്തു പോലും താണ്ടാർ മകൻ ഹന്ത ചമച്ചതില്ല എന്ന് കവി വാക്യം. യാതൊരുദ്ദേശവുമില്ലാതെ ബ്രഹ്മാവ് യാതൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഓരോന്നിനുമുണ്ട് ഓരോ പ്രയോജനം. മന്ദബുദ്ധിയായ ഒരുവൻ പോലും ഒരു പ്രയോജനവുമില്ലാതെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. കർമ്മനിരതമായ ഒരു ജീവിതമാണ് അർത്ഥവത്തായ ജീവിതം. ഒരിക്കലും പുഴയുടെ അക്കരെ എത്താത്ത തോണി ഒരു തോണിയാവുന്നതെങ്ങനെ? പുഴ കടത്തുക എന്ന ദൗത്യം നിർവഹിക്കാനായില്ലെങ്കിൽ പിന്നെ അതിനെക്കൊണ്ടുള്ള കാര്യമെന്ത്? അതുപോലെ തന്നെയാണ് ജീവിതവും. ഒരുപാടൊരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അത് ഭംഗിയായി ചെയ്ത് ലോകത്തിന് ഗുണം നൽകുന്നവരാണ് മഹാന്മാർ. ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് പശ്ചാത്തപിക്കുന്നവരുണ്ട്. ആ സമയം കൊണ്ട് ചിലത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. തുടക്കം നന്നായാൽ തന്നെ പാതി ജയിച്ചു. തുടർന്ന് ചെയ്യാനുള്ള പ്രേരണ ഉള്ളിൽ നിന്നുണ്ടായാൽ മതി. ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് പശ്ചാത്തപിക്കുന്നവരുണ്ട്. ആ സമയം കൊണ്ട് ചിലത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. തുടക്കം നന്നായാൽ തന്നെ പാതി ജയിച്ചു. തുടർന്നും ചെയ്യാനുള്ള പ്രേരണ ഉള്ളിൽ നിന്നുണ്ടായാൽ മതി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 21 തട്ടകത്തിലാണ്. 1904 മെയ് 21 ഫുട്ബോൾ സംഘടനകളുടെ അന്തർദേശീയ ഫെഡറേഷനായ ഫിഫ പാരീസിൽ രൂപീകൃതമായിരിക്കുന്നു. 1991 മെയ് 21 ഇപ്പോൾ സമയം 10:10. ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെയുള്ള ശ്രീ പെരുമ്പതൂർ, ശരിക്കും ഗ്രാമം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കാൻ പ്രസംഗവേദിയിലേക്ക് നടക്കുന്ന രാജീവ് ഗാന്ധിയുടെ അരികിലേക്ക് ധനു എന്ന സ്ത്രീ സ്വീകരിക്കാനായി നടന്നു നീങ്ങുന്നു. അനസൂയ എന്ന സബ് ഇൻസ്പെക്ടർ അവരെ തടയുന്നു. അത് കണ്ട രാജീവ് അതിൽ നിന്ന് ഇൻസ്പെക്ടറെ പിന്തിരിപ്പിക്കുന്നു. മാലയുമായി രാജീവിന്റെ അരികിലെത്തിയ ധനു 700 ഗ്രാം RDX അടങ്ങിയ മനുഷ്യ ബോംബായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ രാജീവടക്കം 25 പേർ പൊട്ടിച്ചിതറി. ശ്രീ പെരുമ്പത്തൂർ കൊലക്കളമായി മാറി.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും ഇത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ നെയ്യാറ്റിങ്കര വാസുദേവൻ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്ന പിടകൾ ചിറകടിക്കുന്നു, ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദനസുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി ചിത്രാ സിംഗും ജഗത് സിംഗും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ, സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീറിറ്റുവീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം കെ.എസ്. ചിത്ര ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിതിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ് ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം F രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജൂൺ 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയം പള്ളുരുത്തി.
1: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
0: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമിതിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നുള്ള ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalionലെ 33 അംഗ സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4ാം തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75,154ലും നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23,636ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
4: കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം രാധിക തിലക ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, ഞാൻ ജിയ. ഞാൻ ചങ്ങനാശ്ശേരിയാണ് എൻ്റെ സ്ഥലം. എനിക്ക് ഏറ്റവും കേൾക്കാൻ ഇപ്പം ഇഷ്ടപ്പെടുന്ന പാട്ടെന്ന് പറയുന്നത് ശോകമുഖം എന്ന് പറയുന്ന ലോകയിലെ ഒരു പാട്ടാണ്. ആ പാട്ട് ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കേട്ടതാ. അന്ന് അതിൻ്റെ ടൂണും അതിൻ്റെ അവരുടെ ലിറിക്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒന്നുകൂടെ കേട്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് സജസ്റ്റ് ചെയ്തത്.

ഹലോ, എന്റെ പേര് കൃഷ്ണേന്ദു, എറണാകുളമാണ് എന്റെ സ്ഥലം. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുവാർത്തയാണ്. അത് തമിഴ് സോങ് ആണ്. എനിക്കത് സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലിറിക്സ് നല്ല രസമാണ്. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫ്രണ്ടിന്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കേട്ട് പോകുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറയുന്നത് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽ തന്നെയാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അതുല്യ, ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. എനിക്കിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഡിയർ കോംറേഡ് എന്ന് പറഞ്ഞ സിനിമയിലെ മധു പോലെ പെയ്ത മഴ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ MLA മാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRAJ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, K മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാ ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130-ലേറെ എബോള മരണങ്ങളും 600-ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में LPG प्रोडक्शन को रैंप अप किया गया है. लगभग 46,000 से 47,000 टन LPG देश की रिफाइनरीज में बनाई जा रही है.
0: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്ക മൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%ത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമ്മീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
0: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാ സേന അന്വേഷണം നടത്തി വരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാനാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തിരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി S.J. ശങ്കർ നിർവഹിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിബുലേഖ്, നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3 ലക്ഷം നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ. കാത്തിരുന്ന് കേൾക്കൂ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിതപാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എൻ്റെ പേര് ഗൗതം, ഞാൻ നാലാഞ്ചിറയിൽനിന്ന് വരുന്നു. ഞാൻ ഇന്ന് റേഡിയോയിൽ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് നരസിംഹത്തിലെ മഞ്ഞിൻ പൊട്ടെടുത്ത ആ പാട്ടാണ്.

ഹായ്, എന്റെ പേര് പ്രതീക്ഷ. ഞാൻ നിയർ ഡാമിൽ നിന്ന് വരുന്നു. ഇന്ന് ഞാൻ റേഡിയോയിൽ കൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് മനസ്സിൻ മടിയിലെ മാന്തളിരിൽ എന്ന പാട്ടാണ്. മാനത്തെ വെള്ളിത്തേര എന്ന സിനിമയിലെ ഈ ഗാനം എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. തെറ്റായ അതുല്യത. നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും കരുതി വച്ചിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്നാണ്. നമ്മളെപ്പോലെ പെരുമാറുന്ന, നമ്മുടെ അതേ മനോഭാവങ്ങളുള്ള ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഇതിനെ മനഃശാസ്ത്രത്തിൽ ഫാൾസ് യുണീക്നെസ് ബയാസ് എന്നാണ് പറയുന്നത്. ഒരാളിനുള്ള രീതികളും സ്വഭാവ സവിശേഷതകളും യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ അസാധാരണവും അപൂർവവുമാണെന്ന് കരുതുന്നു. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടില്ലേ? എല്ലാവരെയും അളക്കുന്നത് പോലെ എന്നെ അളക്കരുത് എന്ന് പറയുന്നവരുണ്ട്. എന്റെ അടുത്ത് നിന്റെ അഭ്യാസം നടക്കില്ല, എല്ലാവരോടും കളിക്കുന്നത് പോലെ എന്നോട് കളിക്കരുത് എന്നൊക്കെ പറയുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഫാൾസ് യുണീക്നെസ് ബയാസ് ഉള്ളവരാണ് അങ്ങനെ പറയുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള പ്രവണത. എല്ലാ ദിവസവും വ്യായാമത്തിന് വേണ്ടി നടക്കുന്ന ആൾ കരുതുന്നത് താൻ മാത്രമാണ് കൃത്യമായി ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്. വ്യായാമത്തിന് വേണ്ടി നടത്ത ശീലിച്ചിട്ടുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്ന് അയാൾ ഓർക്കുന്നതേയില്ല. തന്നിലുള്ള എന്തെങ്കിലും സവിശേഷത തനിക്ക് മാത്രമാണുള്ളതെന്നും അതിനാൽ താൻ ഏറെ വ്യത്യസ്തതയുള്ള ആളാണെന്നുമുള്ള തോന്നൽ. പുറമേയുള്ള സത്യത്തെ മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് ഫാൾസ് യുണീക്നെസ് ബയാസ് അഥവാ താൻ വ്യത്യസ്തനാണ് എന്ന ധാരണാപിശക് ഉണ്ടാകുന്നത്. സാമൂഹിക മനഃശാസ്ത്രത്തിലാണ് ഈ ധാരണാപിശകിനെ കുറിച്ച് പഠിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളും കരുതി വച്ചിരിക്കുന്നത് താൻ ഒരു മികച്ച ഡ്രൈവറാണെന്നും റിസ്ക് എടുക്കാൻ മുന്നിലാണെന്നുമാണ്. അതുപോലെ ഒരു റെസിഡൻസ് ഏരിയയിലുള്ള മിക്കവാറും ആളുകൾ സ്വയം കരുതി വച്ചിരിക്കുന്നത് തങ്ങൾ മുൻവിധി ഇല്ലാത്തവരാണെന്നാണ്. 1975 സ്നീഡർ ആൻഡ് ഷെൻകൽ ആണ് ഇല്യൂഷൻ ഓഫ് യുണീക്നെസ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. 1987 സൽസ് വാൻ ആണ് ഫാൾസ് യുണീക്നെസ് ബയാസ് എന്ന പ്രയോഗം കൊണ്ടുവന്നത്. ശരാശരിയേക്കാൾ താൻ മെച്ചമായിരിക്കുന്നു എന്ന ചിന്തയാണ് ഇത്. സാമൂഹികമായ താരതമ്യത്തിന് സ്വയം വിധേയനാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഒപ്പം വ്യത്യസ്തമായിരിക്കാനുള്ള ആഗ്രഹവും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ തന്നെപ്പോലെ ഇതേ മനോഭാവമുള്ള ഇതേ കാര്യം ചെയ്യുന്ന 100,000 ആളുകളുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ചില കഷ്ടപ്പാടുകളോ ചില പ്രയാസങ്ങളോ തനിക്ക് മാത്രമേ സഹിക്കാനാകൂ എന്നും തന്നെപ്പോലെ ഇത്രയും സഹിച്ച് ആരും വേറെ ഇല്ലെന്നും കരുതി വയ്ക്കുന്നവരുമുണ്ട്. സത്യം അതല്ല. ഇതിനപ്പുറം കഷ്ടപ്പെടുന്നവരും സഹിക്കുന്നവരും വേറെ എത്രയോ ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, ഇങ്ങനെ പെരുമാറുന്ന ആളല്ല എന്നൊക്കെ വരുത്തി തീർത്ത് സ്വയം വ്യത്യസ്തമാകാനുള്ള പ്രവണതയുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ ഓർക്കുക, നിങ്ങൾ ഫാൾസ് യുണീക്നെസ് ഇഫക്റ്റിൽ പെട്ടുപോയ ആളാണ്. അത് നിങ്ങളെ സങ്കുചിതപ്പെടുത്തും. നാൾക്കുനാൾ നിങ്ങൾ സ്വയം ചെറുതാകാനേ ഇത് നിങ്ങളെ സഹായിക്കൂ. നോക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമാണ് നമ്മൾ. അവരിൽ നിന്ന് എടുത്തു പറയേണ്ടതായ അല്ലെങ്കിൽ നമുക്ക് മാത്രമായ പ്രത്യേകതകൾ ഒന്നുമില്ല എന്നതാണ് സത്യം. ആ സത്യം ഉൾക്കൊള്ളുക. ദേഷ്യം തീരെയില്ലാത്ത ആളാണ് നിങ്ങൾ എന്ന് കരുതുക. വളരെ നല്ലത്. പക്ഷേ ദേഷ്യമില്ലാത്ത ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണെന്നും അത് നിങ്ങളെ ഏറെ വ്യത്യസ്തനാക്കുന്നു എന്നും കരുതാതിരിക്കുക. സെൽഫ് എൻഹാൻസ്മെന്റിന്റെ അഥവാ സ്വയം മെച്ചപ്പെടുത്തലിന്റെ പരിണത ഫലമാണിത്. നോക്കൂ, സ്വയം വിശ്വസിച്ചുകൊണ്ടല്ല വ്യത്യസ്തമാകേണ്ടത്, പ്രവൃത്തികളിലൂടെയാണ് വ്യത്യസ്തമാകേണ്ടത്. അതും മനഃപൂർവമായി വ്യത്യസ്തമാകാൻ ശ്രദ്ധിച്ചിട്ട് കാര്യവുമില്ല. ഒരു ഓഫീസിൽ ഒരേ വേഷത്തിൽ എല്ലാവരും വരാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് കരുതുക. മാനേജർ വ്യത്യസ്തമായ വേഷം ധരിച്ച് വ്യത്യസ്തനാകാൻ ശ്രമിക്കും. ഞാൻ നിങ്ങളെപ്പോലെയല്ല, വ്യത്യസ്തനാണ് എന്ന് വരുത്തി തീർക്കാൻ. ഇതെല്ലാം സംഭവിക്കുന്നത് വ്യത്യസ്തമാണെന്ന ധാരണാപിശക് കൊണ്ടാണ്. ഇത് ഇവിടെ മാത്രമേയുള്ളൂ, ഈ സവിശേഷത എന്നിൽ മാത്രമേയുള്ളൂ എന്ന ചിന്തകൾ എത്ര സങ്കുചിതമാണെന്ന് ഓർത്തുനോക്കൂ. നിങ്ങളും അയൽപക്കക്കാരും തമ്മിൽ സത്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുണ്ടെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ അങ്ങനെ അവരുമായിട്ടൊന്നും വലിയ അടുപ്പമൊന്നുമില്ല. അത് അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഫാൾസ് യുണീക്നെസ് ഇഫക്റ്റിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കോടിക്കണക്കിന് ആളുകളിൽ ഒരാൾ അതുമാത്രമാണ് നമ്മളും എന്നതാണ് യാഥാർത്ഥ്യം. അതുമാത്രമാണ് യാഥാർത്ഥ്യം എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനസ്സം ഇവിടെ പൂർണ്ണമാകുന്നു.
1: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ഉത്കണ്ഠയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് കേൾക്കാം.

നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ട്. എന്നാൽ ഈ വികാരങ്ങൾക്കൊപ്പം നമ്മളെ അറിയാതെ പിടികൂടുന്ന ചില ഭയങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുന്നുണ്ടാകില്ല. എപ്പോഴും മനസ്സിനെ അലട്ടുന്ന ഒരുതരം ഭയം, ഈ അവസ്ഥയെയാണ് നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഉത്കണ്ഠ എന്നത് ഒരുതരം ഭയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഭയം ഉണ്ടാകാറുണ്ട്. പുതിയ ഒരു ജോലിക്ക് പോകുമ്പോൾ, ഒരു പരീക്ഷ എഴുതുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ, അങ്ങനെ പലപ്പോഴും നമുക്ക് ഭയം ഉണ്ടാകാം. എന്നാൽ ഈ ഭയം അധികമാകുമ്പോൾ അത് ഉത്കണ്ഠയായി മാറുന്നു. മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയം, അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നു. ഉത്കണ്ഠ എന്നത് ഒരു രോഗമായി കണക്കാക്കാവുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയാതെ പോകുന്നു. ഉത്കണ്ഠ ഉള്ള വ്യക്തിക്ക് എപ്പോഴും ഭയമുണ്ടാകും. അത് മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും ബാധിക്കുന്നു. കൈകാൽ വിറയ്ക്കുക, നെഞ്ചടിപ്പ് കൂടുക, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുക, തലവേദന, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ എന്നിവയെല്ലാം ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളാണ്. ഇത് ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നു. ഉത്കണ്ഠയുടെ പ്രധാന കാരണം നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് ഉത്കണ്ഠയായി മാറുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ ഭയപ്പെടുന്നു. ഈ ഭയം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാക്കുന്നു. ഉത്കണ്ഠ ഒരു നിശബ്ദ കൊലയാളിയാണ്. അത് പതിയെ പതിയെ നമ്മുടെ മനസ്സിനെ കാർന്ന് തിന്നുന്നു. ഉത്കണ്ഠ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ജനിതകപരമായ കാരണങ്ങൾ. ചില ആളുകൾക്ക് ജനിതകപരമായി ഉത്കണ്ഠ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ട്, ജീവിത സാഹചര്യങ്ങൾ. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ജോലിയിലെ സമ്മർദ്ദം, രോഗങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, പ്രണയപരാജയം എന്നിവയെല്ലാം ഉത്കണ്ഠയ്ക്ക് കാരണമാകാം. മൂന്ന്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമ്മുടെ ജീവിതം അതിനോട് താരതമ്യം ചെയ്ത് നമ്മൾ ഉത്കണ്ഠയിൽ ആകുന്നു. നാല്, അമിതമായ ചിന്തകൾ. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അമിതമായി ചിന്തിക്കുന്ന ഒരു ശീലം ഉത്കണ്ഠയ്ക്ക് കാരണമാകാം. അഞ്ച്, സാമൂഹിക ബന്ധങ്ങളുടെ അഭാവം. സുഹൃത്തുക്കളോടും കുടുംബത്തോടും തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഉത്കണ്ഠ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കാരണങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോൾ ഉത്കണ്ഠ ഒരു രോഗമായി മാറുന്നു. ഇതിനെ നമ്മൾ തിരിച്ചറിയുകയും ചികിത്സ തേടുകയും വേണം. ഉത്കണ്ഠ ഒരു രോഗമാണെന്ന് മനസ്സിലാക്കിയാൽ അതിനെ എങ്ങനെ നേരിടാം എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടുക. ഉത്കണ്ഠയ്ക്ക് ചികിത്സയുണ്ട്. മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടാൻ മടിക്കരുത്. അവർക്ക് നിങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. രണ്ട്, ആത്മവിശ്വാസം വളർത്തുക. നമ്മളെക്കുറിച്ച് നല്ലതു മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കഴിവുകളെക്കുറിച്ച് നമ്മൾക്ക് ആഴത്തിൽ വിശ്വാസമുണ്ടാകണം. മൂന്ന്, വ്യായാമം. വ്യായാമം ചെയ്യുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. നാല്, ധ്യാനം. ധ്യാനം ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. ദിവസവും 15-20 മിനിറ്റ് ധ്യാനം ചെയ്യാൻ ശ്രമിക്കുക. 5, ഉറക്കം. നല്ല ഉറക്കം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. 6, സാമൂഹിക ബന്ധങ്ങൾ. സുഹൃത്തുക്കളോടും കുടുംബത്തോടും തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ പങ്കുവയ്ക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉത്കണ്ഠയെ നിയന്ത്രിക്കാൻ കഴിയും. ഓർക്കുക, ഉത്കണ്ഠ എന്നത് ഒരു ഭയമല്ല, അത് നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠയെ നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ മനസ്സിനെ തുറന്നുവിടുമ്പോൾ ഉത്കണ്ഠയ്ക്ക് അവിടെ സ്ഥാനമില്ലാതാകും. സന്തോഷവും സമാധാനവും നല്ല ചിന്തകളും നമ്മുടെ ജീവിതത്തെ നിറയ്ക്കട്ടെ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ നയന ആർനാഗുർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ തന്നെ ഒരു രോഗത്തെക്കുറിച്ചാണ്, അതായത് ഡിപ്രഷൻ അഥവാ വിഷാദം എന്ന് പറയും. നമ്മൾ പലരും വിചാരിക്കുന്നത് വിഷാദം എന്ന് പറയുന്നത് മനസ്സിന് ശക്തമല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഒരു വളരെ വീക്കായ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമാണെന്നാണ്, അല്ലെങ്കിൽ ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചാൽ പോരെ, ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്നാണ് പലരും പറയുന്നത്. ഒന്ന് പുറത്തൊക്കെ പോയി കുറച്ചു നേരം ഫ്രണ്ട്സുമായി സമയം സ്പെൻഡ് ചെയ്താൽ ശരിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇതൊക്കെ തെറ്റായ കുറച്ച് ധാരണകളാണ്. ശരിക്കും എന്താണ് വിഷാദ രോഗം, അല്ലെങ്കിൽ ഈ വിഷാദം, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്? അതൊരു മനോരോഗമാണ്. നമ്മളിൽ ആർക്കും വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അസുഖമാണിത്.

ദിവസവും അതുപോലെ അല്ല എന്ന് കാണുമ്പോൾ നമ്മൾ പറയും ഇന്ന് എനിക്കൊരു സുഖം തോന്നുന്നില്ല, ഐ ഫീൽ ഡിപ്രസ്ഡ് ആവും. ഇപ്പോൾ നമ്മൾ പലരും അധികമായി ഉപയോഗിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് അവരോട് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടായ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം മാത്രമാണ് അവരെ ഡിപ്രഷൻ എന്ന് അവർ പറയുന്നത്. പക്ഷെ അങ്ങനല്ല. നമ്മൾ അതിന്റെ പ്രധാന ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരമായ ദുഃഖം തോന്നുക, മുമ്പ് ഇഷ്ടമായ കാര്യങ്ങൾ ഇപ്പോൾ താല്പര്യത്തോടെ ചെയ്യാൻ പറ്റാതാവുക, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അമിതമായ ഉറക്കം, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായ ഭക്ഷണം കഴിക്കാൻ തോന്നുക, ഒരു കുറ്റബോധം, ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്തിനു ഞാനിങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു കോൺഫിഡൻസ് കുറവ് തോന്നുക, അങ്ങനത്തെ ചിന്തകളും ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാമെന്നുള്ള ചിന്തകളും തോന്നുന്നത് ഒക്കെയാണ് നമ്മുടെ ഡിപ്രഷന്റെ അല്ലെങ്കിൽ വിഷാദ രോഗത്തിന്റെ സിംറ്റംസ്. ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിൽ തുടരുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അത് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം. നമ്മൾ പൊതുവെ ആ നാട്ടിലെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, മനസ്സ് കുറച്ച് വീക്കാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിന് ശക്തിയില്ലാത്ത ആൾക്കാർക്ക് വരുന്നതാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ. അങ്ങനെയല്ല, ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. കുട്ടികൾക്ക് വരാം, മുതിർന്നവർക്ക് വരാം, വീട്ടമ്മമാർക്ക് വരാം, ഈവൻ നമുക്ക് ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിന് നമ്മളുടെ ഇടയിൽ പോലും വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒരു സംഭവം തന്നെയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രസവത്തിന് ശേഷമേ ചിലപ്പോൾ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ വരുമ്പോഴും ഇതുപോലത്തെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, ഈ വിഷാദത്തിന് ചികിത്സയുണ്ട്? അതെ, ഇതൊരു മനോരോഗമാണ്. എല്ലാ അസുഖങ്ങളും ഷുഗറിനും അതായത് ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും എല്ലാം ചികിത്സയുള്ളതുപോലെ തന്നെ ഇതിനും ചികിത്സയുണ്ട്. ചികിത്സ എന്ന് പറയുമ്പോൾ പലതരത്തിലെ ചികിത്സയുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്, അതേപോലെ തന്നെ മരുന്നുകളും നൽകി നമുക്ക് ചികിത്സിക്കാവുന്നതുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഈ പറഞ്ഞ സിംറ്റംസ് ആർക്കെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു സഹായം തേടാൻ പറ്റണം എന്നുണ്ടാവില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ കൂടെ ഉള്ളവർ അത് മനസ്സിലാക്കി അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും കൊണ്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടതാണ്. അത് നിങ്ങൾക്ക് കൗൺസിലിംഗ് തെറാപ്പിസ്റ്റ് ആവാം, സൈക്കോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ആവാം, ആരെയെങ്കിലും ഒരാളെ കണ്ട് വേണ്ട രീതിയിലുള്ള ചികിത്സ അവരെ നേടാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ മരുന്നുകൾ എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ളൊരു ചിന്തയാണ്, തെറ്റായ ധാരണയാണ്, ഇതെല്ലാം കഴിച്ചാൽ ശീലമാവില്ലേ, ഇതിനുശേഷം ഇത് സേഫ് ആണോ, സൈഡ് എഫക്ട്സ് ഉണ്ടോ? എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസവും അതായത് ദൈനംദിന ജീവിതത്തിന് തടസ്സം വരുന്ന രീതിയിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ ആ സമയം നമ്മൾ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാതിരിക്കുന്നത് നല്ലൊരു രീതിയല്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മരുന്ന് നമുക്ക് സഹായിക്കും, നമുക്ക് മരുന്ന് എന്ന് പറയുന്ന ഒരു സഹായം തന്നെയാണ്. അപ്പം ആ സഹായം നമ്മൾ സ്വീകരിക്കുന്നത് തെറ്റില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അത് കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുവാണെങ്കിൽ അത് സുരക്ഷിതവുമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിഷാദം ഒരു ബലഹീനതയല്ല. വിഷമം അനുഭവിക്കുന്നവരോട് നീ ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങി ഒരു സിനിമയ്ക്കൊക്കെ പോയി തിരിച്ചു വന്നാൽ ശരിയാവും എന്ന രീതിയിൽ പറയാതിരിക്കുക. അവർ പറയുമ്പോൾ അവരെന്താണോ പറയുന്നത് അത് കേട്ടിട്ട് അവർക്കൊരു സഹായം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു ഡോക്ടറിനെ സമീപിക്കുക.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറി കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറി കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.

26/2/2012 ഞായറാഴ്ച. ഇന്ന് ക്ലിനിക്കിൽ നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാവും കൂടുതലും കുട്ടികളാണ്. ആദ്യം കയറി വന്നത് 12 വയസ്സുള്ള അലീനയാണ്. അമ്മയും അച്ഛനും മാത്രമല്ല, അമ്മമ്മയും അപ്പപ്പനും കൂടെയുണ്ട്. ഞങ്ങൾ പുറത്തു നിൽക്കണോ എന്നവർ ചോദിച്ചു. അത് മര്യാദ. പക്ഷെ അലീനയുടെ മുഖം കണ്ടാൽ അറിയാം അവർ അകത്ത് തന്നെ വേണമെന്ന്. ശരി, അവരൊക്കെ നിൽക്കട്ടെ, അപ്പപ്പനും അമ്മമ്മയും അമ്മയും അച്ഛനും. ഞാൻ വെറുതെ ചോദിച്ചു, ഇനി വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വരാനുണ്ടോ, എങ്കിൽ അവരെയും കയറ്റി നിർത്താം. അലീന ചിരിച്ചു. അപ്പോഴാണ് അവൾ ചിരിച്ച് കണ്ടത്. എന്താണ് അലീനയുടെ വിഷമം? ഞാൻ ചോദിച്ചു. അപ്പൊ അവളുടെ മുഖത്തൊരു നാണക്കേട്. അമ്മുമ്മ പറഞ്ഞു തുടങ്ങി. അതേ സാറേ, ഞാൻ പറഞ്ഞു. ആ എന്താണ് അമ്മുമ്മ എന്നെ പറയൂ. അലീനയോട് ഞാൻ ചോദിച്ചു, ഇനി അമ്മുമ്മ പറഞ്ഞാൽ കൂടുതൽ നാണക്കേടാവോ? ഇല്ലെന്നോ ഉണ്ടെന്നോ അവളെങ്ങനെയോ തലകുലുക്കി. അമ്മുമ്മ പറഞ്ഞു, അവൾക്ക് പാറ്റേ അമിതമായ പേടിയാണ് സാറേ. ഈ പേടി കാരണം അവളുടെ ജീവിതം വലിയ പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, 12 വയസ്സുള്ള കുട്ടിക്ക് ജീവിതം എന്ത് പ്രശ്നം? അമ്മമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു, എന്ത് 12 വയസ്സുള്ള കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവൂലേ? ഞാൻ പറഞ്ഞു, ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു, തറുതല പറയാതിരിക്കെ. പക്ഷേ ഈ അമ്മമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ അങ്ങനെ പറയും? അത്ര സൗമ്യമായിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. പാറ്റയെ പേടിയുള്ള ചെറുമകളെയും കൊണ്ടാണ് വരവ്. അമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു, കഴിഞ്ഞ 6 മാസമായി അലീനയ്ക്ക് ക്ലാസ്സിൽ പോകാൻ ഭയമാണ്. അയ്യോ, ഞാൻ ചോദിച്ചു, അപ്പൊ പോവാറില്ല? തള്ളി ഉന്തി വിടും സാറേ, അങ്ങനെ പറഞ്ഞ തപ്പുപ്പന. ക്ലാസ് റൂമിൽ പാറ്റ ഉണ്ടാവുമോ എന്ന ചിന്തയാണ് അവളെ അലട്ടുന്നത്. പാറ്റയെ കണ്ടാൽ അവൾ അലറി വിളിക്കും, ഓടും. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലേ തീരൂ എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കണം അച്ഛൻ ഇടക്കേറി പറഞ്ഞു. ഓടുക മാത്രമല്ല, ചിലപ്പോൾ ബോധരഹിതയാവും. അമ്മ നെറ്റി ചുളിക്കുന്നത് കണ്ട് എനിക്കൊരു സംശയം, അച്ഛൻ കൈയ്യെന്നിട്ട് പറഞ്ഞതാണോ, ബിൽഡപ്പാണോ? അമ്മ പറഞ്ഞു, ഇല്ലില്ല, അവൾ ബോധം കെട്ട് വീണിട്ടുണ്ട്. അധ്യാപകർക്ക് പോലും അവളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണത്രേ. ഇത് കാരണം അവൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പൊപ്പ അതിനിടയിൽ കയറി പറഞ്ഞു, എന്നുവെച്ചാൽ അവൾ തോറ്റിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോ അതൊക്കെ എന്തിനാ പറയുന്നതെന്ന മട്ടിൽ അമ്മുമ്മ അപ്പൂപ്പനെ തറപ്പിച്ചൊന്ന് നോക്കി. അതുകൊണ്ടായിരിക്കണം അപ്പൂപ്പ ഒരിക്കൽ കൂടെ പറഞ്ഞു, സത്യം, അവൾ ഒന്നിനും തോറ്റിട്ടില്ല. അമ്മുമ്മ അപ്പൂപ്പനെ ഒന്നുകൂടെ തറപ്പിച്ചു നോക്കി. സത്യം പറയാലോ, പിന്നെ പോകുന്നതുവരെ അപ്പൂപ്പൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അലീനയോട് സംസാരിച്ചു. അവളുടെ പേടി വളരെ വലുതാണ്. അവൾ പറഞ്ഞത്, എനിക്ക് പാറ്റയെ കാണുമ്പോൾ തല കറങ്ങും, നെഞ്ചിടിപ്പ് കൂടും, ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നും എന്നാണ്. ഈ ഭയം കാരണം അവൾ പുറത്ത് കളിക്കാൻ പോകുന്നത് നിർത്തി. പാറ്റയെക്കുറിച്ചുള്ളൊരു സംസാരം കേട്ടാൽ പോലും അവൾ അസ്വസ്ഥയാകും. അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും അമ്മയും പാറ്റ പാറ്റ പാറ്റ എന്ന് പറയുന്നത് കേട്ട് അവൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി അവളുടെ അസ്വസ്ഥത. അപ്പം ഞാൻ പറഞ്ഞു, ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും അമ്മയും ഒക്കെ ഒന്ന് പുറത്ത് നിൽക്ക്, ഇവിടെ ഒരുപാട് കസേരകളുണ്ട്, നിങ്ങൾക്കൊക്കെ ഇരിക്കാനാണ് ആ കസേര ഇട്ടിരിക്കുന്നത്, പോയിരിക്കുക കേട്ടോ. അലീനയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് ഞായറാഴ്ചയെക്കുറിച്ചും രാവിലെ കഴിച്ച ദോശയും ചമ്മന്തിയെക്കുറിച്ചുമൊക്കെയാണ്. ദോശയും ചമ്മന്തിയേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൊഞ്ചി കൊഞ്ചി അവൾ പറഞ്ഞു, ഇല്ല, അമ്മ മുട്ട പൊരിച്ചു തന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ പൊരിച്ചു തരാൻ കഴിയുമോ? അപ്പോൾ അവൾ നാണം പോലെ പറഞ്ഞു, അല്ല, ഓംലെറ്റ് ഉണ്ടാക്കി തന്നു. അങ്ങനെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ കാര്യത്തിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞു, ഇത് വലിയ സംഭവമൊന്നുമല്ല, ഇത് പലർക്കുമുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് അലീനയെ പോലെ പാറ്റയെ പേടി, ചിലർക്ക് പാമ്പിനെ, മറ്റു ചിലർക്ക് ഉയരത്തെ. അവൾ തലയുയർത്തി ചോദിച്ചു, ഉയരത്തെ? ഉയരത്തെ പേടിക്കുന്നവരുണ്ടോ? ഞാൻ പറഞ്ഞു, പിന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ മോൾക്ക് ആരെന്ന് പറഞ്ഞുതരട്ടെ. എന്നിട്ട് ഞാൻ കൈ എന്റെ നെഞ്ചിൽ തൊട്ട് പറഞ്ഞു, ഞാൻ തന്നെ, എനിക്ക് ഉയരത്തെ ഭയങ്കര പേടിയാണ്. അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവൾ നെറ്റി ചുളിച്ചു. ഞാൻ പറഞ്ഞു, സത്യമാണ്, എനിക്ക് ഉയരത്തെ പേടിയാണ്. ഇനി വേറെ ചിലർക്ക് നായ്ക്കളെ വലിയ പേടിയാണ്. അലീന, ഈ അവസ്ഥയെ ഫോബിയ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനോടോ സാഹചര്യത്തോടോ ഉണ്ടാകുന്ന അമിതവും അകാരണവുമായ പേടിയാണിത്. അലീനയുടെ കാര്യത്തിൽ ഇത് കോക്രോച്ച് ഫോബിയ.
അതായത് കോക്രോച്ച് എന്ന് പറഞ്ഞാൽ പാറ്റയല്ലേ, അപ്പൊ പാറ്റയെ പേടി, അതായത് കോക്രോച്ച് ഫോബിയ. ഇത് ഞങ്ങളുടെ ഭാഷയിൽ എന്ത് പറയും എന്ന് അലീനയ്ക്ക് അറിയുമോ? ഞാൻ പറഞ്ഞാൽ മോള് പേടിച്ചൊന്നും പോകരുത്. കാറ്റ്സാരിഡ ഫോബിയ എന്നാണ് ഞങ്ങളിതിനെ പറയുന്നത്. അവൾ കൈയുയർത്തി പറഞ്ഞു, വേണ്ട കേൾക്കണ്ട. ഞാൻ ഇടത് കൈയുയർത്തി പറഞ്ഞു, ഇല്ല പറയുന്നില്ല. ഈ പേടി അലീനയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ അലീനയോടും അവളുടെ അമ്മയോടും സംസാരിച്ചു. ഇതൊരു മാനസികാവസ്ഥയാണെന്നും ചികിത്സിച്ചാൽ മാറ്റാൻ കഴിയുന്ന ഒന്നാണെന്നും അവരെ ബോധ്യപ്പെടുത്തി. ഞാനത് കൂടുതലും അമ്മയോടാണ് പറഞ്ഞത്. ഇത് വളരെ നിസ്സാരമാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എന്തോ അലീനയുടെ മുഖം ആശ്വാസദായകമായി മാറുന്നത് ഞാൻ കണ്ടു. പ്രത്യേകിച്ച് കുട്ടികളിൽ ഫോബിയ സാധാരണമാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആശ്വസിച്ചു നെടുവേർപ്പെട്ടു. പക്ഷേ പഠനത്തെയോ ജീവിതത്തെയോ ബാധിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അതിന് ചികിത്സ ചെയ്യണം. തലകുലിക്ക് സമ്മതിച്ചതുപോലെ അവൾ എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു, എനിക്ക് ആ പേടി മാറണം. ഞാൻ പറഞ്ഞു, ഈ ചിന്ത തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അലീനയുടെ ചികിത്സയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, വലിയ വാക്കാണ് കേട്ടോ, ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി. അയ്യോ അതെന്താ? ഞാൻ പറഞ്ഞ പേരിൽ മാത്രമേ ഉള്ളൂ, കാര്യത്തിൽ വളരെ ചെറിയ സംഗതിയാണ്. അതിലൂടെ പാറ്റയെക്കുറിച്ചുള്ള ചിന്തയെ പതിയെ പതിയെ മാറ്റിയെടുക്കാൻ കഴിയും. ഞാനേ അലീനയ്ക്ക് അടുത്ത ആഴ്ച മുതൽ ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി ആരംഭിച്ചു. ആദ്യം പാറ്റയുടെ ചിത്രങ്ങൾ കാണിച്ചു, പിന്നീട് പാറ്റയുടെ വീഡിയോകൾ കാണിച്ചു. പാറ്റയുടെ ചിത്രം കണ്ടപ്പോൾ അലീനയുടെ മുഖം പോണത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അവൾ ഭയന്നു, ഉറച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ചില കോമഡി ചിത്രങ്ങൾ കൂടെ ഞാൻ അതിന് ഉൾപ്പെടുത്തിയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് പാറ്റയുടെ ഭാര്യ, ഇത് പാറ്റയുടെ മക്കൾ, ഇത് പാറ്റയുടെ നാത്തൂനെന്ന് പറഞ്ഞപ്പോൾ അലീനയ്ക്ക് ചിരി അടക്കാൻ പറ്റാതായി. ഭയം പമ്പ കടന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് ഞാൻ പാറ്റയുടെ വീഡിയോകൾ അവളെ കാണിച്ചു. അതെല്ലാം അതിനുവേണ്ടി തയ്യാറാക്കി വെച്ച അനിമേറ്റഡ് വീഡിയോ ആയിരുന്നു. അതിലും ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും. അതിൽ പറഞ്ഞില്ല, ഞാൻ അവളെ അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇത് ഒരു പാറ്റയുടെ മച്ചമ്പിയാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പാറ്റയെ ദൂരെ നിന്ന് അവളെ കാണിച്ചു. അപ്പം നേരത്തെ പടം കാണിച്ചപ്പോഴുണ്ടായ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടെ അടുത്തു പോയി നിൽക്കാൻ പറഞ്ഞു, ഞാനും കൂടെ പോയി നിന്നു. പിന്നെ പാറ്റയെ വളരെ അടുത്തു നിന്ന് കണ്ടു. പിന്നെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഒരു പാറ്റയെ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. പിന്നെ പിന്നെ നിങ്ങൾക്കറിയുമോ, അലീന പാറ്റയെടുത്ത് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. ഇതാണ് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി. ഇതുപോലുള്ള ഭയമുള്ള ഫോബിയുള്ള ഏതൊരാളിലും നമുക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു തെറാപ്പിയാണിത്. എക്സ്പോഷർ തെറാപ്പി എന്നൊക്കെ പറയും. ഓരോ ഘട്ടത്തിലും അലീനയുടെ ഭയം കുറച്ചു കൊണ്ടുവന്നു. ഈ തെറാപ്പിക്ക് ഒരുപാട് ക്ഷമയും സമയവും ആവശ്യമാണ്. ഒരു ഫോബിയെ മാറ്റാൻ വളരെ ഫലപ്രദമായ രീതിയാണിത്. അലീനയ്ക്ക് അവളുടെ പഴയ ജീവിതം തിരികെ കിട്ടി എന്നെനിക്ക് ഉറപ്പായി. ഇതിനേക്കാൾ ഭീകരമായ ഭയങ്ങൾ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. 3-4 മാസം കഴിഞ്ഞ് അലീന പിന്നെയും അച്ഛനോടും അമ്മയോടും അപ്പൂപ്പനോടും അമ്മൂമ്മയോടൊപ്പം എന്നെ കാണാൻ വന്നു. ചിരിച്ച് കിളിക്കാൻ പെട്ടിപ്പോലെ ചിരിച്ച് അവൾ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു പാറ്റയെ എൻ്റെ മുറിയിൽ കരുതിയിരുന്നു. അത് അവളുടെ മുന്നിലൂടെ അവൾ അറിയാതെ തന്നെ ഞാൻ തുറന്നുവിട്ടു. ഒരു ഭയവുമില്ലാതെ, ഒരു ഞെട്ടല് പോലുമില്ലാതെ അവളുടെ ശരീരത്തിലൂടെ അത് കയറിപ്പോയി. പക്ഷേ അവളുടെ അമ്മൂമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മൂമ്മ അലമുറയിട്ട് കരഞ്ഞത് ഞാൻ മറക്കുകയേയില്ല. അവർക്ക് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി കൊടുക്കണോ വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചില്ല. വയസ്സായില്ലേ, പ്രായമായില്ലേ, കുറച്ചൊക്കെ പേടിച്ചോട്ടേന്നേ, അല്ലാതെ പിന്നെ എന്ത് പറയാനാണ്? അതെ, ഇതിനേക്കാൾ ഭീകരമായ ഭയങ്ങൾ ഈ ഡയറിയിൽ അട്ടിയിട്ട് കിടപ്പുണ്ട് എന്നത് എനിക്കേ അറിയൂ. ചില പേജുകൾ തുറന്ന് ഞാൻ നിങ്ങളെയും കാണിക്കാം. അതിൽ ചില ഭയങ്ങളോ മറ്റു കാര്യങ്ങളോ അടുത്ത ആഴ്ച.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: അത്രമേലിഷ്ടം ഈ പൂക്കളും പുഴകളും പ്രണയചാരുതയാർന്ന കിനാക്കളും, അത്രമേലിഷ്ടം ഈ ഹൃദയവും മാമ്പവും അണക്കുന്ന മൊഴികളും കിളികളും, അത്രമേലിഷ്ടം ഈ മാനവും ഭൂമിയും, എനിക്കത്രമേൽ പ്രിയം ഈ താരചന്ദ്രാദികൾ. ഇഷ്ടമല്ലാത്തതായി എന്താണുള്ളത്? എല്ലാം ഇഷ്ടം തന്നെ, പ്രിയതരം തന്നെ. ഈ ജീവിതം തന്നെ എത്രമേൽ പ്രിയതരം! ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പ്രാർത്ഥിക്കാനാണ് എന്നും ഇഷ്ടം. അല്ലാതെ ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണം തിരുവക്കം വാഴും ശിവശമ്പോ എന്ന് പ്രാർത്ഥിക്കാനേ വയ്യ. കാരണം അത്രമേലിഷ്ടം ഈ ജീവിതം.

എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം തന്നത് എന്ന് പരാതിപ്പെടുന്നവരുണ്ട്. ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു എന്ന ഒരു ഗാനവുമുണ്ട്. പരാതിയാണതിൽ. ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെടുന്നവരുടെ പാട്ടാണത്. പരാതിയാണെങ്കിലും പാട്ട് മനോഹരമാണ്. കേട്ടാലോ അത്രമേൽ ഇഷ്ടം ആ പാട്ട്.

ജീവിതം മനോഹരമാണ്, അതിൽ സംശയമേതുമില്ല. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അത് നിർണയിക്കപ്പെടുക. നേരത്തെ പറഞ്ഞതുപോലെ, എന്തിന് ഈ ജീവിതം തന്നു എന്ന പരാതിപ്പെടലും ജീവിതം നരകമാണെന്ന തോന്നലുമെല്ലാം ജീവിതത്തെ മനോഹരമാക്കി തീർക്കണമെന്നില്ല. എന്നാൽ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന ചിന്ത, അത് മനോഹരമാണ്. ആ ചിന്ത ജീവിതത്തെയും മനോഹരമാക്കും. മനോഹരമായ ജീവിതവും മനോഹരമായ പാട്ടും ഇഷ്ടം, അത്രമേലിഷ്ടം.

ജീവിതത്തിന് പൊതുവായ ഒരു വ്യാഖ്യാനം നൽകാൻ കഴിയുമോ? എന്താണ് ജീവിതമെന്ന് ചോദിച്ചാൽ ഒരുത്തരം ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ബുദ്ധൻ ജീവിച്ചതുപോലെ ഗാന്ധിക്ക് ജീവിക്കാനാവില്ല. ഗാന്ധിയെപ്പോലെ ജീവിക്കാൻ മാർക്സിനും കഴിയില്ല. മാർക്സിനെപ്പോലെ ജീവിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. ഇംഗ്ലീഷിൽ ഷെൽഡൻ ബീകോപ്പ് എന്നൊരാൾ എഴുതിയ ഒരു ബുക്കാണ്

ജീവിതം ഒരു പാരാവാരം പഴയ സിനിമയിലെ ഒരു ഗാനത്തിലെ വരികളാണ്. ജീവിതം ഒരു കടൽ പോലെയാണെന്ന് ആണോ? അത്രമേൽ അഗാധം കടൽ, അതേക്കാൾ അഗാധം ആ വരികൾ. രണ്ടും അത്രമേൽ ഇഷ്ടം.

ജീവിതത്തിൽ അഭിനയം വേണ്ട, അഭിനയത്തിൽ ജീവിതവും വേണ്ട. കാരണം ജീവിതം ജീവിതമാണ്, അതങ്ങേയറ്റം യാഥാർത്ഥ്യമാണ്, ലളിതവും സുന്ദരവുമാണ്. ജീവിതത്തിൽ അഭിനയിക്കുന്നവരുണ്ട്, സദാ മറ്റൊരാളായി ജീവിക്കുന്നവരുണ്ട്. അവർക്കൊരിക്കലും ജീവിതത്തെ അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കാനാവില്ല തന്നെ. വേഷം ശരീരത്തിൽ മതി, മനസ്സിൽ വേണ്ട. വേഷം കെട്ടാത്ത മനസ്സിനെ നല്ല സൗഹൃദമുണ്ടാക്കാനാകൂ. നല്ല സൗഹൃദങ്ങളോടുകൂടിയ ജീവിതം എത്ര സുന്ദരമാണ്! അങ്ങനെയൊരു ജീവിതം അന്നും ഇന്നും അത്രമേലിഷ്ടം.

ജീവിതം ഒരു സമസ്യയാണെന്നും പ്രഹേളികയാണെന്നും ഒക്കെ പറയുന്നവരുണ്ട്. ആ തത്വശാസ്ത്രമൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല തന്നെ. ശാന്തമായൊഴുകുന്ന ഒരു പുഴ പോലെയാണ് ജീവിതം. അങ്ങനെയാകാനാണ് ആരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലപ്പോഴെങ്കിലും അങ്ങനെ അല്ലാതാകും. പുഴ കലങ്ങും, ചിലപ്പോൾ വറ്റും, പിന്നെയും സമൃദ്ധമാകും. ഒരിക്കൽ മെലിഞ്ഞും ഇടയ്ക്ക് തളർത്തും ഒഴുകും പുഴ പോലെ എന്ന പാട്ട് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ല പാട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. പാട്ടിഷ്ടം, അത്രമേലിഷ്ടം.

ജീവിക്കാൻ മറന്നുപോയവർ എന്ന് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് മറന്നുപോകുന്നതെന്ന് അത്ഭുതപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ മുതിർന്നപ്പോൾ മനസ്സിലായി, ജീവിക്കാൻ മറന്നുപോകുന്നവരുണ്ട്, ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവരുമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ജീവിതം മനോഹരമാണ്, പക്ഷേ അത് ജീവിക്കാൻ അറിയുന്നവർക്കാണ്. അറിയാത്തവർക്കും മറന്നുപോകുന്നവർക്കും ജീവിതം മനോഹരമായിരിക്കില്ല തന്നെ. ബോധപൂർവം ജീവിക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാതെ വരുന്നതെങ്ങനെ, മറക്കുന്നതെങ്ങനെ? ബോധമാണ് പ്രധാനം. ഇടത്തും വലത്തും മുകളിലും താഴെയും മുന്നിലും പിന്നിലും ശ്രദ്ധയുണ്ടാവുക എന്നത് തന്നെയല്ലേ ബോധം? നിലാചന്തമുള്ള ബോധം, ആ ബോധനിലാവിൻ്റെ ചാരുതയാർന്ന ജീവിതം ഇഷ്ടം, അത്രമേലിഷ്ടം.

മനുഷ്യനും മറ്റ് പക്ഷിമൃഗാദികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തായിരിക്കും? സംശയമൊന്നുമില്ല, പക്ഷിമൃഗാദികൾ ജീവിക്കുന്നു, മനുഷ്യൻ ജീവിതം നയിക്കുന്നു. നയിക്കുക എന്ന് വരുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എങ്ങോട്ട് നയിക്കുന്നു, അതാണ് നമ്മുടെ ലക്ഷ്യബോധം. രണ്ട്, ഏതിലൂടെ നയിക്കുന്നു, അതാണ് നമ്മുടെ മാർഗബോധം. അത് രണ്ടും മനുഷ്യനെയുള്ളൂ. അത് സുതാര്യമായിരിക്കുക എന്നത് ജീവിതത്തെ പ്രകാശിപ്പിക്കും. പ്രകാശമാർന്ന ജീവിതം ഇഷ്ടം, അത്രമേലിഷ്ടം.

ജീവിതം സ്വാർത്ഥമാകാതിരുന്നാൽ ഒരു നിമിഷം പോലും വ്യർത്ഥമാവുകയില്ല. നിരർത്ഥകമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അർത്ഥപൂർണമായി ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ ലോകം എത്ര ഗംഭീരമായേനെ. കാരണം മാനവവിഭവശേഷിയേക്കാൾ മഹത്തായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല തന്നെ. ലോകത്തെ അതിസുന്ദരമാക്കി മാറ്റുന്നതും സുന്ദരമായ മാനവ വിഭവശേഷി തന്നെ. രണ്ടും ചേർന്ന സമ്മോഹനത ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: தரும் நவயுக வசந்த வாடியில் விடர்ந்த புஷ்பங்கள்.
1: മധുരം ജീവാമൃത ബിന്ദു എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്, ഹൃദയാകർഷകമായ ഒരു പാട്ട്. ജീവാമൃത ബിന്ദു, എന്ത് നല്ല പ്രയോഗം! ജീവനെന്ന അമൃത ബിന്ദു, അത് അത്രമേൽ മധുരതരം. അങ്ങനെയാകണം. കോടാനുകോടി അചരങ്ങൾക്കിടയിൽ ഒരു ചരമായി ജനിച്ചു, അതിൽ ബോധമുള്ള ചരമായി, മനുഷ്യനായി, അങ്ങനെ ഹൃദ്യമായി ജീവിക്കുക എന്നതിൻ്റെ സുഖം, സന്തോഷം, രസം, സംതൃപ്തി, എല്ലാം ചേർന്ന ആത്മസംതൃപ്തി, അതെത്ര ഇഷ്ടം!

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. ഹൃദയത്തിൽ കുളിരുപടർത്തുന്ന പാട്ടുകളും അറിവിന്റെയും ചിന്തയുടെയും പുതിയ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന രസകരമായ കഥകളും അനുഭവങ്ങളുമായി കുറെ നേരം അങ്ങനെ ഇരിക്കുക എന്നത് തന്നെ ഒരു രസകരമായ കാര്യമാണ്. അതൊരനുഭവം തന്നെയാണ്. സുഖതമീ നേരത്തിൽ ഞാൻ അനുഭവിക്കുന്നത് ആ സുഖതത്വം തന്നെയാണ്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണെന്നറിയുമോ? കാസ്പിയൻ കടൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏഷ്യയുടെയും യൂറോപ്പിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിന് 371,000 ചതുരശ്ര കിലോമീറ്ററിൽ അധികം വിസ്തൃതിയുണ്ട്. റഷ്യ, ഇറാൻ, ഖസാക്കിസ്ഥാൻ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നീ 5 രാജ്യങ്ങളുമായി കാസ്പിയൻ കടൽ അതിർത്തി പങ്കിടുന്നു. കാസ്പിയൻ കടൽ അതിന്റെ ജൈവ വൈവിധ്യത്തിന് വളരെ പേരുകേട്ടതാണ്. സ്റ്റർജൻ മത്സ്യങ്ങൾ ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. ഈ തടാകത്തിൽ നിന്ന് ലഭിക്കുന്ന ഉപ്പും എണ്ണയും പ്രകൃതിവാതകവും ഈ രാജ്യങ്ങളുടെ എല്ലാം സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പല നദികളും ഈ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലുത് ഓൾഗ നദിയാണ്. ഈ തടാകത്തിന് ഒരു കടലിന്റെ എല്ലാ സവിശേഷതകളുമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കാസ്പിയൻ കടൽ എന്ന് വിളിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള തടാകം എന്ന ഖ്യാതിയാണ് ഇതിനുള്ളത്. ഈ തടാകം ഈ പ്രദേശങ്ങളിലെ എല്ലാ കാലാവസ്ഥയെയും ചുറ്റുമുള്ള ജീവജാലങ്ങളെയും എല്ലാം സ്വാധീനിക്കുന്നു. പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ, പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതമാണ് കാസ്പിയൻ കടൽ. രാഹുൽ സംസ്കൃതിയായന്റെ ഗംഗ മുതൽ ഓൾഗ വരെ എന്നൊരു പുസ്തകമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് എത്തുന്നത്. ആ ഓൾഗ ഒഴുകിച്ചെന്നു ചേരുന്നത് ഈ കാസ്പിയൻ കടലിലേക്കാണ്. ഓൾഗ ഒരു നദി മാത്രമല്ല, അതൊരു വലിയ സംസ്കാരമാണ്. ഗംഗ ഒരു നദി മാത്രമല്ല, അതൊരു സംസ്കാരമാണ് എന്ന് പറയുന്നത് പോലെയാണത്.

ചില ദിവസങ്ങളിൽ നമ്മൾ നടന്നു പോകുന്ന വഴികളിലെ മരങ്ങളും ചെടികളും നമ്മളോട് ഓരോരോ കഥകൾ പറയും. അതെ, നിങ്ങൾക്കറിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന്? ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഏകദേശം 10 കിലോയോളം ഭാരവും 1 മീറ്ററോളം വലിപ്പവും ഇതിനുണ്ടാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? 1 മീറ്റർ വലിപ്പമുള്ള പൂവാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിന് ദുർഗന്ധമാണെന്നാണ്. പൂവെന്ന് കേൾക്കുമ്പോൾ മണമാണല്ലോ, പക്ഷെ റെഫ്ലേഷ്യ എന്ന് കേൾക്കുമ്പോൾ അത് ദുർഗന്ധമാണ്. റെഫ്ലേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ്. ഇതിനെ ശവന്തീനി പൂവ്, ശവം മണക്കും പൂവ് എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ ദുർഗന്ധം അഴുകിയ മാംസത്തിൻ്റെതിന് സമാനമാണ്. 1 മീറ്ററിലധികം വ്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ, 10 കിലോഗ്രാം ഭാരമുണ്ടെന്നും പറഞ്ഞല്ലോ. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അങ്ങനൊരു പൂവിനെ കുറിച്ച്. നമ്മുടെ നാട്ടിൽ ഒട്ടും പരിചയമുള്ള ഒരു പൂവല്ല. ഇതിന് ഇലകളോ തണ്ടുകളോ വേരുകളോ ഇല്ല. അതിനേക്കാൾ അത്ഭുതം മറ്റൊന്നാണ്, ഇതൊരു പരാദ സസ്യമാണ്. അതായത് മറ്റു സസ്യങ്ങളുടെ വേരുകളിൽ പറ്റിപ്പിടിച്ച് വളവും വെള്ളവും ഊറ്റി എടുത്തു ജീവിക്കുന്ന ഒരു സസ്യം. അതിനെയാണല്ലോ പരാദ സസ്യം എന്ന് പറയുന്നത്. ഈ ദുർഗന്ധം ഈച്ചകളെയും മറ്റ് ഷഡ്പദങ്ങളെയും ആകർഷിക്കുന്നു. അങ്ങനെയാണ് പരാഗണം നടക്കുന്നത്. പ്രകൃതിയുടെ ഓരോരോ അത്ഭുതങ്ങൾ. ഗന്ധം കൊണ്ടും അല്ലെങ്കിൽ സുഗന്ധം കൊണ്ടും ദുർഗന്ധം കൊണ്ടും പൂക്കൾ പരാഗണം നടത്തുന്നു എന്നത്. അതുപോലെ മറ്റൊന്നാണ് ഉൾഫിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ പൂവാണിത്. 1 മില്ലിമീറ്ററിന് താഴെ മാത്രം വലിപ്പം. ഒരു ചെറിയ പച്ച തുള്ളി പോലെയാണ് വെള്ളത്തിൽ ഇത് പൊങ്ങിക്കിടക്കുന്നത്. ഉൾഫിയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയും. അത് പോഷക സമൃദ്ധവുമാണ്. 2 സസ്യങ്ങൾ, റെഫ്ലേഷ്യയും ഉൾഫിയും. ഒന്ന് ഏറ്റവും വലുത്, ദുർഗന്ധപൂരിതം. മറ്റൊന്ന് ഏറ്റവും

ഓരോ ദിവസവും പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുക. അതൊരു വലിയ കാര്യമാണ്. ഓ, അങ്ങനെയായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ ഓരോന്ന് കേൾക്കുമ്പോൾ വിസ്മയത്തോടെ പറയാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുഴയായ ആമസോൺ, അത് എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആമസോൺ നദി ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ്. ഏകദേശം 6400 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഈ നദിയിലെ ജീവികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ഭുതപ്പെടാതിരിക്കില്ല. ഒരുപാട് പുതിയ ജീവികളെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. തെക്കേ അമേരിക്കയിലൂടെ ഒഴുകുന്ന ഈ മഹാനദി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ്. ആമസോൺ മഴക്കാടുകൾക്ക് ജീവൻ നൽകുന്നതും ഈ നദിയാണ്. ആമസോൺ നദിക്ക് 6400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര രാജ്യങ്ങളിലൂടെയായിരിക്കും ഇതൊഴുകിപ്പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്, അനേകം നദികളുടെ സംഗമ ഭൂമി, പോഷക നദികളെല്ലാം ചേർന്ന് ആമസോൺ മഴക്കാടുകളെ സമ്പന്നമാക്കി തീർക്കുന്നു. ഡോൾഫിനുകൾ, പിരാനകൾ, മുതലകൾ തുടങ്ങി അനേകം ജീവിവർഗങ്ങളുടെ വൈവിധ്യമാർന്ന ആവാസ കേന്ദ്രം. ആമസോൺ മഴക്കാടുകൾ പോലെ തന്നെ ഈ നദിയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ നദിയിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് നൽകുന്നത് എന്ന് യാത്രാ

ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുന്നു. ആമസോൺ നദി അവിടുത്തെ പ്രാദേശിക ജനതയുടെ ജീവിത രീതികളെയും സംസ്കാരത്തെയും സദാ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെയുള്ളവർ മണ്ണിലാണ് ജീവിക്കുന്നത്, നമ്മളെപ്പോലെ മായാലോകത്തല്ല. ചുരുക്കത്തിൽ, ആമസോൺ നദി കേവലമൊരു ജലസ്രോതസ്സല്ല, മറിച്ച് ഭൂമിയുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ജൈവ വ്യവസ്ഥയുടെ ഹൃദയമാണ്, പ്രകൃതിയുടെ മറ്റൊരത്ഭുതം. അങ്ങനെ പറയാൻ കഴിയൂ. ഓരോ നദിയും പ്രകൃതിയുടെ ഓരോ അത്ഭുതമാണ്. അവയ്ക്ക് ഓരോന്നിനും ഓരോരോ കഥകൾ പറയാനുമുണ്ട്. നദികൾക്ക് എന്നെക്കാളും ഓർമ്മ കാണണം. കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ എന്ന് വയലാർ. വെറുതെ കരമനയാറ് മുതൽ ആമസോൺ നദി വരെ ഒന്ന് ഓർത്തു എന്നേ ഉള്ളൂ പ്രകൃതിയുടെ ഓരോരോ അത്ഭുതങ്ങളെ.

ചില കഥകൾ നമുക്ക് പ്രതീക്ഷ നൽകും. അതുപോലെ ഒരു കുഞ്ഞു കഥ പറയാം. പണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു കുരുവി ഒരു കൂടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കാറ്റ് വന്നത്. കുരുവിയുടെ കൂട് താഴെ വീണു. കുരുവി കരഞ്ഞു. ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നപ്പോൾ കുരുവി പറഞ്ഞു, എന്റെ കൂട് താഴെ വീണു. മനുഷ്യൻ പറഞ്ഞു, സാരമില്ല, നിനക്ക് പുതിയ കൂടുണ്ടാക്കാം. കുരുവി പറഞ്ഞു, പക്ഷെ ഞാൻ ആ കൂടുണ്ടാക്കിയത് എന്റെ ചിറകുകൾ കൊണ്ടാണ്. മനുഷ്യൻ പറഞ്ഞു, പക്ഷെ നിന്റെ ചിറകുകൾ ഇന്നുമുണ്ട്. ഈ കഥയുടെ ഗുണപാഠം എന്ത് എന്നൊക്കെ ചോദിച്ചാൽ ഇതെന്ത് കഥയെന്ന് ചോദിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടാകാം. അതൊരു ജോലിയാകാം, ബന്ധമാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളാകാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തളർന്നു പോയി എന്ന് വരാം. എന്നാൽ ഈ നഷ്ടങ്ങളിൽ തളർന്നു പോകാതെ നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാൻ എപ്പോഴും സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്ക് ചിറകുകൾ ഇപ്പോഴുമുണ്ട്, കൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ചിറകുകൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഓരോ അവസാനവും ഒരു പുതിയ തുടക്കത്തിന്റെ വാതിൽ തുറക്കുന്നു. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ നഷ്ടങ്ങൾ നമ്മെ പുതിയ പാതകളിലേക്ക് നയിച്ചേക്കാം. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ച ഒരു ജീവിതം അത് നമുക്ക് നൽകിയെന്നും വരാം. നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പ്രധാനം എന്നേ പറഞ്ഞു വരുന്നുള്ളൂ. ഓരോ അനുഭവവും നമ്മെ കൂടുതൽ കരുത്തരാക്കുന്നു, അത് നമ്മെ കൂടുതൽ പക്വതയുള്ളവരാക്കുന്നു. ഒരു പുതിയ തുടക്കത്തിന് ഒരുപാട് ധൈര്യവും ആത്മവിശ്വാസവും ആവശ്യമാണ്. പക്ഷെ ആ ധൈര്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, അത് കണ്ടെത്തേണ്ടത് നമ്മളാണ്. നോക്ക്, ചിറകുകൾ ബാക്കിയുണ്ട്, കൂടെ വീണുപോയിട്ടുള്ളൂ. ഓർക്കുക, ജീവിതം ഒരു നദി പോലെയാണ്, അതൊഴുകിക്കൊണ്ടേയിരിക്കും. നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ പുതിയ തുടക്കങ്ങൾക്കായി നമുക്ക് തയ്യാറെടുക്കാം. നഷ്ടങ്ങൾ നമുക്ക് പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകും. അത് വെറും ആശ്വാസവാക്കായി പറയുന്നതല്ല കേട്ടോ. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കൂ. നാളെ നമുക്കായി കാത്തിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. ആളുകൾ വെറുതെ പറയുന്നതല്ല, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ ജീവിതം പുതുക്കി പണിയാനുള്ള അവസരം എന്നും നമ്മുടെ മുന്നിലുണ്ട്. കൂടെ വീണിട്ടുള്ളൂ, ചിറകെപ്പോഴുമുണ്ട്. അതുകൊണ്ട് പുതിയൊരു തുടക്കം കുറിക്കാൻ നമുക്ക് ഇനിയും ഇനിയും സാധിക്കും എന്ന് മറന്നു പോകരുത്.

നമ്മൾക്ക് എല്ലാവർക്കും ഓരോ തത്വചിന്തകളുണ്ടാകും. അതുപോലൊരു തത്വചിന്തയെക്കുറിച്ച് പറയാം. വിജയം എന്നാൽ തോൽവിയിൽ നിന്ന് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു ധൈര്യമാണ്. ഈ തത്വചിന്ത നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ തത്വചിന്ത കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കേട്ട് പഴകിയതാണ് എന്ന് വിചാരിക്കാതെ അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ ശ്രമിക്കും. നമ്മൾക്ക് തോൽവികൾ ഉണ്ടാകാം, പക്ഷെ തോൽവിയെ ഭയപ്പെടേണ്ടതില്ല. തോൽവിയെ നമ്മളൊരു പാഠമായി കാണുക. തോൽവിയിൽ നിന്ന് നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുക. തോൽവിയിൽ നിന്ന് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. വിജയമെന്നാൽ എന്താണ്? ഒരു മത്സരത്തിൽ ജയിക്കുന്നതോ ഉയർന്ന മാർക്ക് നേടുന്നതോ അതോ ഒരു വലിയ പദവിയിലെത്തുന്നതോ? വിജയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു യാത്രയാണെന്ന് മനസ്സിലാക്കാം. അല്ലാതെ അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല. ഓരോ വീഴ്ചയിൽ നിന്നും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യമാണ് യഥാർത്ഥ വിജയം. തോൽവികളിൽ തളരാതെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും വിജയിക്കുന്നത്. അല്ലാതെ ഒറ്റത്തവണ തീർപ്പാക്കൽ പോലെ ആർക്കും ഒരു വിജയവും സംഭവിക്കില്ല. തോൽവി ഒരവസാനമല്ല, അത് വിജയത്തിലേക്കുള്ള ഒരു പടവാണെന്ന് പണ്ട് പണ്ടേ ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കും, പക്ഷെ അത് നേടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആ സമയത്ത് നിരാശ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അവിടെ നമ്മൾ തോറ്റുപോകാൻ പാടില്ല. വീഴ്ചകളിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ച് വീണ്ടും ശ്രമിക്കുക എന്നതാണ് പ്രധാനം. ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ നടക്കാൻ പഠിച്ചത് എത്ര തവണ വീണിട്ടാണ് എന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാതെ ഒറ്റ ദിവസം എണീറ്റ് അങ്ങ് ഓടുകയായിരുന്നു ചെയ്തത്? അല്ലല്ലോ. വീഴ്ചകളിൽ നിന്ന് നമ്മൾ പഠിച്ചതുകൊണ്ടാണ് പിന്നീട് നമുക്ക് നടക്കാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ അതിവേഗത്തിൽ ഓടാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ നെട്ടോട്ടം ഓടിയത്. അതിനെക്കുറിച്ച് പറയുന്നില്ല, നെട്ടോട്ടം വേണ്ട തന്നെ. ഓരോ തോൽവിയും നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നു. അത് നമ്മളെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ നേരിട്ട വെല്ലുവിളികളും അതിജീവിച്ച സാഹചര്യങ്ങളും നമ്മളെ കൂടുതൽ മികച്ച വ്യക്തിയാക്കി മാറ്റുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. നിങ്ങളിപ്പോ തന്നെ ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ധൈര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തന്റെ ഇടമുണ്ടായിട്ടുണ്ടെങ്കിൽ, അതെല്ലാം പല വെല്ലുവിളികളെയും പല സാഹചര്യങ്ങളെയും അതിജീവിച്ചെത്തിയത് കൊണ്ടാണ്. അപ്പോ കംഫർട്ട് സോണിൽ മാത്രം നിൽക്കുക എന്ന് ആലോചിക്കരുത്. വീഴ്ചകൾ വേണം, പരാജയങ്ങൾ വേണം, തോൽവികൾ വേണം, എന്നാലേ കരുത്തുണ്ടാകൂ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഓരോ വീഴ്ചയ്ക്ക് ശേഷവും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ധൈര്യമുണ്ടല്ലോ. പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടില്ലേ, വീഴുന്നതിലല്ല, വീഴുന്നതിൽ നിന്ന് എണീൽക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം. അതൊരു വലിയ തത്വശാസ്ത്രമാണ്. അതൊരു തത്വശാസ്ത്രം മാത്രമല്ല, അതൊരു പ്രായോഗിക മനഃശാസ്ത്രം കൂടിയാണ്.

നമ്മുടെ എല്ലാം ജീവിതത്തിലെ വലിയൊരു ഭാഗമാണ് സ്നേഹം. നിങ്ങൾക്കറിയുമോ, ഒരു നല്ല സ്നേഹം നമ്മുടെ ശരീരത്തിൽ എത്ര മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന്. സ്നേഹം നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നു. ഒരു നല്ല സ്നേഹം നമുക്ക് ഒരുപാട് ഊർജം നൽകും. അങ്ങനെ നല്ല സ്നേഹം ചീത്ത സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, സ്നേഹം നല്ലത് തന്നെയാണ്. ഏത് സ്നേഹവും നല്ലത് തന്നെയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുക എന്നത് വളരെ പ്രധാനം തന്നെയാണ്. അവരോടൊപ്പം ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വികാരമാണ് സ്നേഹം. ഈ സ്നേഹത്തിന്റെ പിന്നിൽ കേവലം വികാരം മാത്രമല്ല, ചില രാസപ്രവർത്തനങ്ങളും ഉണ്ട്. ഇന്ന് നമ്മൾ ഹോർമോണുകളും സ്നേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്നേഹത്തെ പലപ്പോഴും മനസ്സിന്റെ വികാരമായി മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ചില ഹോർമോണുകൾ, നേരത്തെ പറഞ്ഞില്ലേ ചില ഹോർമോണുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മളെ സ്നേഹം ഉണ്ടാക്കിത്തരും. സ്നേഹം ഉണ്ടാകുമ്പോൾ ഓക്സിറ്റോസിൻ ഉണ്ടാവുകയും ചെയ്യും. ശാസ്ത്രജ്ഞർ ഈ പ്രണയത്തെ അല്ലെങ്കിൽ സ്നേഹത്തെ മൂന്ന് പ്രധാന ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ആകർഷണം, അടുപ്പം, ബന്ധം. ഇതിൽ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായ ഹോർമോണുകളാണ് പ്രവർത്തിക്കുന്നത്. ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പറഞ്ഞല്ലോ, സ്നേഹബന്ധങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കെട്ടിപ്പിടിക്കുമ്പോഴും കൈകൾ കോർത്തു പിടിക്കുമ്പോഴും ആലിംഗനം ചെയ്യുമ്പോഴും ഈ ഹോർമോൺ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് പങ്കാളികൾക്കിടയിലുള്ള വിശ്വാസവും അടുപ്പവും കൂട്ടുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിലും ഓക്സിറ്റോസിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഹോർമോണുകൾ വഴി സ്നേഹം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. സ്നേഹമുള്ള ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്, അതായത് സമ്മർദ്ദം, കുറയും. രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും. സന്തോഷമുള്ള മനസ്സ് ഒരു വ്യക്തിയെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്നേഹം മാത്രമല്ല, ദേഷ്യം, സങ്കടം, പേടി തുടങ്ങിയ എല്ലാ വികാരങ്ങൾക്കും പിന്നിൽ ഹോർമോൺ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹം എന്ന വികാരം, അതൊരു ഹോർമോൺ പ്രവർത്തനമാണെങ്കിൽ, രാസപ്രവർത്തനമാണെങ്കിൽ, അതിനെ ത്വരിതപ്പെടുത്തി വെക്കുന്നതല്ലേ നല്ലത്? ദേഷ്യം, സങ്കടം, പേടി എന്നിവയേക്കാൾ എത്രയോ നല്ലതല്ലേ സ്നേഹമെന്ന് പറയുന്നത്? അതൊരു രാസപ്രവർത്തനമാണ്. അപ്പൊ അതിനെ നമുക്ക് ത്വരിതപ്പെടുത്താം.

നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പക്ഷിയായ പെരിഗ്രീൻ ഫാൽക്കണിനെ കുറിച്ച്? ഇത് ഏകദേശം 320 കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ പറക്കും. ഈ പക്ഷി അതിന്റെ ഇരയെ പിടിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ താഴേക്കും പറക്കും. ഈ വേഗത നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തും. മറ്റൊരു വേഗതയേറിയ പക്ഷി സ്വിഫ്റ്റ് പക്ഷിയാണ്. മണിക്കൂർ 112 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇതിന് പറക്കാൻ കഴിയും എന്നാണ്. ഇവ പറന്നുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുകയും ഇര തേടുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂ. പക്ഷികളുടെ ശരീരഘടനയും ചിറകുകളുടെ രൂപവും അവയുടെ വേഗത കൂട്ടാൻ സഹായിക്കുന്നു. അവയുടെ ഭാരം കുറഞ്ഞ അസ്ഥികളും ശക്തമായ പേശികളും ഈ വേഗതയ്ക്കൊരു കാരണമാണ്. ചില പക്ഷികൾക്ക് കൂടുതൽ ദൂരം നിർത്താതെ പറക്കാനുള്ള കഴിവുണ്ട്. പക്ഷികളുടെ വേഗത ഒരു അതിജീവന തന്ത്രം കൂടിയാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും വേഗത്തിൽ ഇര തേടാനും ഇത് സഹായിക്കുന്നു. പക്ഷികളുടെ ലോകം വേഗതയുടെയും ചലനത്തിന്റെയും അത്ഭുതകരമായ ഒരു ലോകം തന്നെയാണ്. പറഞ്ഞു വന്നതേ, മനുഷ്യ ശരീരത്തിലും ഇത്തരത്തിൽ അത്ഭുതകരമായ ഒരുപാട് ചലനങ്ങളും വേഗതകളുമുണ്ട്. നമ്മളത് തിരിച്ചറിയാതിരിക്കുന്നു എന്ന് മാത്രം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ അത്ഭുതങ്ങളുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവ അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യനാകട്ടെ അത് അറിയാതെ പ്രയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഓരോ ജീവിക്കും അതിൻ്റെതായ കഴിവുകളുണ്ട്. അവയെ നമ്മൾ അറിയുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൻ്റെ ഒരു ഒരു ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്.

നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറക്കുന്നു. പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകും. നിങ്ങൾക്കറിയുമോ, നമ്മുടെ തലച്ചോറിന് 100,000,000,000+ കാര്യങ്ങൾ ഓർമ്മിക്കാൻ സാധിക്കുമെന്ന്. 100,000,000+ കാര്യങ്ങൾ ചെറുതല്ല. ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ള ഒരു വലിയ കമ്പ്യൂട്ടറിന് തുല്യമാണത്. പക്ഷെ നമ്മുടെ ഓർമ്മകൾ നമ്മൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകും. നമ്മുടെ തലച്ചോറ് പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായൊരു ഘടനയാണ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും സ്വപ്നങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ചെറിയ അവയവമാണ് എന്നുള്ളതാണ്. ഓരോ നിമിഷവും കോടിക്കണക്കിന് ന്യൂറോണുകൾ പരസ്പരം ആശയവിനിമയം നടത്തി നമ്മുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. ഒരു കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ വിശകലനം ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മസ്തിഷ്കത്തിന് കഴിയും. ഓരോ വ്യക്തിയുടെയും മസ്തിഷ്കം അതുല്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമ്മൾ അറിയാതെ തന്നെ മസ്തിഷ്കം ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നു, ശ്വാസമെടുപ്പ് നിയന്ത്രിക്കുന്നു. ഇതൊന്നും നമ്മൾ അറിയുക പോലും ചെയ്യുന്നില്ല. ഓർമ്മശക്തിയുടെ ഒരു അക്ഷയ ഖനിയാണ് നമ്മുടെ തലച്ചോറ്. ഒരുപാട് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ ഇതിന് കഴിയുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം മസ്തിഷ്കത്തിന് സ്വയം പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനും കഴിയും എന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ഇത് കൂടുതൽ ശക്തമാകുന്നു. അതുകൊണ്ടാണ് അറിവും വിവരവും എപ്പോഴും ഇന്ധനമായി മസ്തിഷ്കത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത്. സുഗതബി നേരത്തിൽ നദികളെക്കുറിച്ചും പലതിനെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ വെറുതെയെങ്കിലും ചോദിച്ചേക്കാം, ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന്. പുതിയ വിവരമാണ് എന്ന് തോന്നുന്നവർക്ക് അത് തലച്ചോറിന് കിട്ടുന്ന ഒരു ഇന്ധനമാണ് എന്ന് മറന്നു പോകരുത്. ഒരു കലാകാരന്റെ സർഗാത്മകതയും ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തങ്ങളും എല്ലാം മസ്തിഷ്കത്തിന്റെ അത്ഭുതകരമായ കഴിവുകളാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അറിവും വിവരവും മസ്തിഷ്കത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കുക. മസ്തിഷ്കം നിങ്ങളറിയാതെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും.

ചില ദിവസങ്ങളിൽ നമ്മൾക്ക് നല്ലൊരു കൂട്ടുകാരനെ ആവശ്യമുണ്ടാകും. നിങ്ങൾക്കറിയുമോ, ഒരു പൂച്ചയ്ക്കൊരു മനുഷ്യനേക്കാൾ കൂടുതൽ കേൾക്കാൻ കഴിവുണ്ടെന്ന്. ഒരു പൂച്ചയ്ക്ക് ഏകദേശം 45,000 Hz വരെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇതൊരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഇരട്ടിയിലധികം വരും. പൂച്ചകൾ വളരെ രസകരമായൊരു ജീവിയാണ്. അവയ്ക്ക് പലപ്പോഴും വളരെ നല്ല ഒരു കൂട്ടുകാരനാകാൻ സാധിക്കും. പൂച്ചകൾ വെറും വളർത്തുമൃഗങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്. പൂച്ചകളെ കൂട്ടുകാരായി കണ്ടിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. അവയുടെ മൃദുലമായ സ്പർശവും കാരുണ്യം നിറഞ്ഞ നോട്ടവും നമ്മുടെ മനസ്സിന് സമാധാനം നൽകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു പൂച്ച നമ്മുടെ അരികിൽ വരുമ്പോൾ അതിന്റെ സാമീപ്യം നമ്മെ സന്തോഷിപ്പിക്കും. തൊട്ടുരുമിയാൽ വെറുപ്പ് തോന്നുന്നവരുമുണ്ട്. പലപ്പോഴും പൂച്ചകൾ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് പഠനങ്ങളുണ്ട്. അതെത്രത്തോളം ശരിയാണ് എന്ന് വീണ്ടും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അവയുടെ സ്വഭാവം ഓരോ പൂച്ചയ്ക്കും ഓരോ വ്യക്തിത്വം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ചിലത് വളരെ ശാന്തമായി പെരുമാറുമ്പോൾ മറ്റു ചിലത് വളരെ കളിച്ചും ചിരിച്ചും ഉരുമിയും തൊട്ടുരുമിയും ഒക്കെ പെരുമാറുന്നു. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ വാലാട്ടി ശരീരത്തിൽ ഉരസിക്കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നവയാണ് പൂച്ചകൾ. നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും അവ കൂട്ടായി നിൽക്കും. ചിലപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അവ നമ്മളെ ആശ്വസിപ്പിക്കാൻ വരാറുണ്ട്. നമ്മൾ അത് പക്ഷെ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. പൂച്ചകൾക്ക് നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിവുണ്ടോ അറിഞ്ഞുകൂടാ, കാണുമായിരിക്കാം. അവ നമ്മളുടെ കൂടെ ഇരിക്കുന്നത് പോലും വലിയൊരു ആശ്വാസമാണ്. അവയുടെ കളികളും തമാശകളും നമ്മുടെ ജീവിതത്തിൽ ചിരിയും സന്തോഷവും നിറയ്ക്കുന്നു. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, പൂച്ചകൾ പലർക്കും നല്ല കൂട്ടുകാരാണ്.

നിങ്ങൾക്കറിയാമോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരുപാട് നഗരങ്ങൾ നഗരങ്ങളായിരുന്നില്ല, മറിച്ച് ഒരുപാട് ഗ്രാമങ്ങളായിരുന്നു. കോഴിക്കോട് ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു. അന്നവിടെ അറബികളും ചൈനക്കാരും പോർച്ചുഗീസുകാരും കച്ചവടത്തിന് വന്നിരുന്നു. അന്ന് കോഴിക്കോടിനെ പുഴകളുടെയും കപ്പലുകളുടെയും നഗരം എന്നാണ് വിളിച്ചിരുന്നത്. ഈ നഗരത്തിന്റെ ചരിത്രം വളരെ വലുതാണ്. ചരിത്രവും പൈതൃകവും ഒരുപോലെ ഇഴചേരുന്ന ഒരു നാടാണ്. സാമൂതിരി രാജാക്കന്മാരുടെ കാലം മുതൽ ഈ മണ്ണ് കലയെയും സാഹിത്യത്തെയും ചേർത്ത് പിടിക്കുന്നു. എം ടി, എസ് കെ പൊറ്റക്കാട് തുടങ്ങിയ പ്രഗത്ഭരായ സാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണിത്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിനെ സാഹിത്യ നഗരമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കോഴിക്കോടിന്റെ തനതായ മാപ്പിളപ്പാട്ടുകൾ ഈ നാടിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്നു. ഈണവും താളവും നിറഞ്ഞ മാപ്പിളപ്പാട്ടുകൾ കേരളീയ സംഗീതത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് കലാരൂപങ്ങളുടെ ഈറ്റില്ലം കൂടിയാണ് കോഴിക്കോട്. കഥകളിയും കളരിപ്പയറ്റും പോലുള്ള കലകൾക്ക് ഈ നാടെന്നും വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. കോഴിക്കോടൻ ഹൽവയുടെയും ബിരിയാണിയുടെയും രുചി പോലെ ഈ നാടിന്റെ സംസ്കാരവും വളരെ മധുരമുള്ളതാണ്. പരമ്പരാഗതമായ കച്ചവട കേന്ദ്രം എന്ന നിലയിൽ വിവിധ ദേശ

ങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങളെ കോഴിക്കോട് എന്നും സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. എഴുത്തുകാരും കലാകാരന്മാരും ഒത്തുകൂടുന്ന ഇടങ്ങളാണ് ഇവിടുത്തെ ചായക്കടകൾ. ഇവിടെ നടക്കുന്ന സംവാദങ്ങൾ പോലും കോഴിക്കോടിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, എഴുത്തുകാരും കലാകാരന്മാരും ഒത്തുകൂടുന്ന ഇടങ്ങളായി നമ്മുടെ ചായക്കടകൾ എന്ന് മാറും. കോഴിക്കോടിന്റെ ഒരു സംസ്കാരം നമ്മുടെ നാടിന്റെ സംസ്കാരം പോലെ, കോഴിക്കോടിന്റെ സംസ്കാരം പോലെ നമ്മുടെ നാടിന്റെ സംസ്കാരവും എന്നു മാറി വരും. എഴുത്തും വായനയും കലയും സംസ്കാരവും ഒക്കെയുള്ള നാടുകൾ മനുഷ്യന്റെ മനസ്സിനെ തുറന്നു കാണിക്കും. മനുഷ്യന്റെ മസ്തിഷ്കത്തെ അത് വികസിപ്പിക്കും. അവിടെ സ്നേഹവും സുന്ദരമായ കാലാവസ്ഥയും ഉണ്ടാകും, സൗമ്യതയുണ്ടാകും, സംശയമില്ല.